ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: അന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളെത്ര, സംഭവങ്ങളെത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 6-ന്റെ ചോര ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുന്നു. 1966 സെപ്റ്റംബർ 6, ദക്ഷിണാഫ്രിക്കയിലെ മുൻ പ്രധാനമന്ത്രിയും കറുത്ത വർഗക്കാർക്കെതിരെയുള്ള വംശീയ വിവേചന നയങ്ങളുടെ സ്രഷ്ടാവുമായ ഹെൻറിക് ഓർവോർഡ് കേപ് ടൗണിലെ പാർലമെന്റ് മന്ദിരത്തിൽ വച്ച് ദയനീയമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. 1991 സെപ്റ്റംബർ 6, ലെനിൻഗ്രാഡ് നഗരത്തിന്റെ പേര് സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: ഒരാൾ എപ്പോഴാണ് വയസ്സാവുന്നത്? 60 കഴിയുമ്പോഴോ അതോ 70 കഴിയുമ്പോഴോ? ഏയ്, അതൊന്നും ഒരാളെ വയസ്സാക്കുകയില്ല. ഒരാൾ വയസ്സായി പോകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അയാൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോഴാണ്. ചില വീടുകളിലെങ്കിലും കണ്ടിട്ടില്ലേ, 60-65 വയസ്സ് വരെ കിടന്ന് കഷ്ടപ്പെടും, അധ്വാനിക്കും. മാനസികമോ ശാരീരികമോ ആയി അയാൾ അല്പം തളർന്നു തുടങ്ങുന്ന നേരം മുതൽ വീട്ടിൽ നിന്ന് കേട്ടു തുടങ്ങുന്ന വർത്തമാനങ്ങൾ, അച്ഛനത് എങ്ങോട്ടാ പോകുന്നേ, നിങ്ങളിതെന്താ ഇത്രയും താമസിച്ചത്, ആരുടെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു, എന്താ ഇപ്പോ ഇത്രയും കാശിന്റെ ആവശ്യകത എന്ന് തുടങ്ങിയ വർത്തമാനങ്ങൾ. ഓർക്കുക, അത് കേട്ടു തുടങ്ങുന്ന നാൾ മുതൽ അയാൾ വയസ്സായി തുടങ്ങും. കുറെ കൂടി കഴിയുമ്പോൾ ആരെങ്കിലും ഒരാൾ ചോദിച്ചെന്നിരിക്കും, ഈ വീടിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തുവെന്ന്. അതുകൂടിയാവുമ്പോൾ അയാളുടെ ഉള്ളം പൂർണ്ണമായും തകർന്നിരിക്കും. മെല്ലെ മെല്ലെ അയാൾ അവിടെ അധികപ്പെട്ടായി മാറിക്കൊണ്ടിരിക്കും. അയാളുടെ അധ്വാനം, ജീവിതം, സമയം എല്ലാം അവഗണിക്കപ്പെടും. ആർജവമില്ലായ്മയാണ് വാസ്തവത്തിൽ ഒരു വ്യക്തിയെ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ അമ്മയും മക്കളും ഒറ്റക്കെട്ടായി അച്ഛനെ ഒറ്റപ്പെടുത്തി കളയും. അപൂർവമായിട്ടാണെങ്കിലും തിരിച്ചും സംഭവിക്കാറുണ്ട്. അച്ഛന്റെ കുറ്റങ്ങൾ മക്കളെ പറഞ്ഞു കേൾപ്പിക്കുന്ന അമ്മ തന്ത്രശാലിയാണെന്ന് പറയാതിരിക്കാനാവില്ല. അമ്മയുടെ കുറ്റങ്ങൾ മക്കളോട് പറയുന്ന അച്ഛൻ സ്വാർത്ഥനുമാണ്. കുറ്റങ്ങളുണ്ടായിരിക്കാം, പക്ഷേ അത് അവസരം കിട്ടുമ്പോഴൊക്കെ മക്കളോട് പറയുന്നുവെങ്കിൽ ഓർക്കുക, ഒരു തന്ത്രമനയൽ അവിടെ നടക്കുന്നുണ്ട്. സാംസ്കാരികമായി തീരെ തരംതാണു പോകുമ്പോഴാണ് ഇപ്രകാരമൊക്കെ സംഭവിക്കുന്നതെന്നും മറന്നുപോകരുത്. മാനസികാരോഗ്യക്കുറവും കാരണമാണ് ഉദാത്തമായ മാനസികാരോഗ്യമുള്ള വീടുകളിൽ ആളുകൾ വയസ്സായി പോവുകയില്ല. ആർജവം ഉണ്ടായിരിക്കും, വ്യക്തിത്വ പ്രഭാവം ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഭവനങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടതെന്ന് ഓർക്കുമല്ലോ.
0: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശചിന്തകൾ.
1: ഇംഗ്ലീഷിലൊരു കവിതയുണ്ട്, സ്മോൾ തിങ്സ് ആർ ബ്യൂട്ടിഫുൾ, ചെറിയ കാര്യങ്ങൾ മനോഹരങ്ങളാണ്. വളരെ ശരിയായ കാര്യമാണത്. ജീവിതത്തിൽ വലിയ കാര്യങ്ങളേക്കാൾ നമുക്ക് കൂടുതൽ സന്തോഷം തരുന്നത് ചെറിയ കാര്യങ്ങളായിരിക്കും. ഒരു പുഞ്ചിരി ഉതിർക്കുന്ന സന്തോഷം പൊട്ടിച്ചിരിയിൽ കിട്ടില്ലെന്ന് വരും. സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയുടെ ഒടുവിൽ ഗോപിക പറയുന്നു, എന്നെ തിരിഞ്ഞു നോക്കുന്നു, ഒരു സ്മിതമെനിക്കായി നൽകുന്നു,

അതിൽ കൂടുതൽ മറ്റെന്താണ് വേണ്ടതെന്ന് അവർ ആത്മഗതപ്പെടുന്നു. മനുഷ്യജീവിതത്തെ ധന്യമാക്കുന്ന ചില മാത്രകൾ മാത്രമെന്ന് വയലോപ്പള്ളി പറയുന്നുണ്ട്. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കെയാണ് എന്ന ആത്മാവിൽ ആയിരം സൗരമണ്ഡലം എന്നക്കിത്തം. സ്മോൾ തിങ്സ് ആർ ബ്യൂട്ടിഫുൾ. ഒന്നോർത്തു നോക്കൂ, കുട്ടിക്കാലം മുതലേ ഏറ്റവും കൂടുതൽ ആനന്ദമുണ്ടാക്കിയത് കൊച്ചു കൊച്ചു കാര്യങ്ങളായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ജീവിക്കാനുള്ള നെട്ടോട്ടത്തിൽ ഓടി വിയർത്ത് ടെൻഷനായി വൈകുന്നേരം വന്ന് കയറുമ്പോൾ നല്ലൊരു പുഞ്ചിരിയോടെയാണ് ഭാര്യ എതിരേൽക്കുന്നതെങ്കിൽ അതുണ്ടാക്കുന്ന സന്തോഷം എത്ര വലുതായിരിക്കും അല്ലെ? പോയ കാര്യമെന്തായി, ഒക്കെ ശരിയാകും എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം എത്ര വലുതാണ്. വലിയ കാറ്റിനേക്കാൾ സുഖം പകരുന്നത് ഇളം കാറ്റായിരിക്കും. പെരുമഴയേക്കാൾ ഇഷ്ടം തോന്നുന്നത് നേർത്ത ചാറ്റൽ മഴയോടായിരിക്കും. ഒരു ചെറു താരക കാണുകെ ഇരുട്ടുമറക്കും, പുതുമഴ കാണുകെ വരൾച്ച മറക്കും എന്ന് കവയിത്രി. സത്യത്തിൽ മനുഷ്യർക്കിഷ്ടം ലാളിത്യമാണ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പിന്നെ എന്തിനാണ് ഇത്രയും വലിയ കാര്യങ്ങളെടുത്ത് തലയിൽ വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായി മനുഷ്യൻ അധ്വാനശീലരാണ്. നവലോക സൃഷ്ടിക്ക് വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സ് മനുഷ്യനുണ്ട്. ലോകത്തെ സദാ പുതുക്കിക്കൊണ്ടേയിരിക്കും. അതിന് ബിസിനസ്സുകൾ ചെയ്യും, പദ്ധതികൾ നടപ്പിലാക്കും, ഉള്ള ഭാരമൊക്കെ എടുത്ത് തലയിൽ വയ്ക്കും. അതിനിടയിൽ കിട്ടുന്ന സന്തോഷത്തിന്റെ ചെറു തേൻ തുള്ളികൾ, അതാണ് ശരിക്കും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. അത് കിട്ടുമ്പോൾ അറിയാതെ അറിയാതെ മസ്തിഷ്കത്തിൽ ആനന്ദമൈഡിന്റെ ലാവാപ്രവാഹമുണ്ടാകും. ഈ ആനന്ദമൈഡ് എന്ന് വെച്ചാൽ പേരുപോലെ സന്തോഷാധിക്യം പ്രദാനം ചെയ്യുന്ന മസ്തിഷ്ക രാസപ്രഭാവമാണ്. ഒരു ചിരി കണ്ടാൽ അത് മതി എന്ന് കവിയെക്കൊണ്ട് പറയിപ്പിച്ചത് ഈ രാസപ്രഭാവത്തിന്റെ ധന്യതയാണ്. വീടിനകത്തെ ഇത്തരം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മനസ്സിനെ കൂടുതൽ പ്രകാശമാനമാക്കും. ഏത് ജോലിയും അനായാസേന ചെയ്യാൻ അത് പ്രേരിപ്പിക്കും. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇതേക്കുറിച്ചറിയില്ല. അവർ പങ്കാളിയെ ചോദ്യം ചെയ്യും, ചന്ദ്രേട്ടൻ എവിടെയാ എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അസ്വസ്ഥതയുടെ കയങ്ങളിൽ അവർ ആണ്ടുപോകും. അതൊക്കെ തലച്ചോറിൽ വിരോധാമൈൻ ഉണ്ടാക്കും, വിരക്തിക്ക് കാരണമാകും. ചെറിയ ശല്യങ്ങൾ വലിയ വെറുപ്പുകൾക്ക് കാരണമാകും എന്നർത്ഥം. പലപ്പോഴും കുടുംബത്തിനകത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. ജോലിസ്ഥലത്തു നിന്ന് കൂടുതലും ലഭ്യമാകുന്നത് വലിയ വലിയ സന്തോഷങ്ങളാണ്. സാലറി, പ്രമോഷൻ, അതൊക്കെ വലിയ സന്തോഷങ്ങൾ തന്നെയല്ലേ? പക്ഷെ കുടുംബത്തിനകത്ത് ഓരോ ദിവസവും ലഭ്യമാകുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തലച്ചോറിൽ വലിയ തോതിൽ ആനന്ദമായി ഉണ്ടാക്കും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ

0: ഒരു പര്യായം പറഞ്ഞാൽ ഇഷ്ടശലഭങ്ങൾ എന്ന് പറയേണ്ടതായി വരില്ലേ? കുട്ടികൾ ആമോദത്തിന്റെ പ്രതിരൂപങ്ങളാണ്. അവരുടെ ലാളിത്യം ഹൃദയത്തെ ചേതോഹരമാക്കുന്നു. ജീവിതത്തിലെ വലിയ കാര്യങ്ങൾ നമുക്കിഷ്ടമാണ്. എന്നാൽ അതിലേറെ ഇഷ്ടവും സന്തോഷവും ഉണ്ടാക്കി തരുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളാണെന്ന് ഓർക്കുക.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

പൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: വിവിധ മേഖലകളിൽ ആഗോള സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ ഇന്ത്യൻ യുവതയെ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ രണ്ടാംഘട്ടം ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം 24 മണിക്കൂറും ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയപാതയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. മുൻ തലമുറകളെ അപേക്ഷിച്ച് വലിയ സ്വപ്നങ്ങൾ കാണാനും ആഗോളതലത്തിൽ കൺസൾട്ടിംഗ് അക്കൌണ്ടിംഗ് ധനകാര്യ നിയമസ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ യുവതയെ ആഹ്വാനം ചെയ്തു. ഡൽഹി സർവകലാശാലയിലെ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ കൈവരിച്ച 7.8% ത്രൈമാസ വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്താണ് പ്രതിഫലിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നയപരമായ നിശ്ചലാവസ്ഥയിൽ നിന്ന് ഊർജ്ജസ്വലമായ നയരൂപീകരണത്തിലേക്ക് ഇന്ത്യ വലിയ ദൂരം പിന്നിട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു. അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. മുൻകാലങ്ങളിലെ വെല്ലുവിളികളെയും ഇന്നത്തെ നേട്ടങ്ങളെയും താരതമ്യം ചെയ്ത് ഭീകരവാദത്തെ പരാജയപ്പെടുത്തിയെന്നും സായുധസേന ശത്രുക്കളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ആത്മവിശ്വാസം കൈവരിച്ചുവെന്നും ജമ്മുകശ്മീർ മുതൽ വടക്കുകിഴക്കൻ മേഖലകളിൽ വരെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. തുടർച്ചയായി വിമർശിക്കുന്നവർക്ക് മറുപടിയായി കൃത്യമായ സാമ്പത്തിക കണക്കുകൾ നിരത്തി ഏപ്രിൽ ജൂൺ കാലയളവിൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ 9% വർധനയുണ്ടായതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇരുചക്രവാഹനങ്ങളുടെ വിൽപ്പനയിൽ 20%, മുച്ചക്രവാഹനങ്ങളുടെ വിൽപ്പനയിൽ ഏകദേശം 30% വളർച്ചയുണ്ടായതോടെ മൊത്തം വാഹന വിൽപ്പനയിൽ 20%ത്തിലധികം വർധന രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഉരുക്ക്, സിമന്റ് എന്നിവയുടെ ഉപഭോഗത്തിലുണ്ടായ 8% വർധന, നിർമ്മാണം, ഭവന നിർമ്മാണം, വാണിജ്യ പ്രവർത്തനങ്ങൾ എന്നിവ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നുവെന്നതിന്റെ തെളിവാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. സ്മാർട്ട് ഫോൺ കയറ്റുമതി 2.5 ലക്ഷം കോടി രൂപ കടന്നുവെന്നും ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനം ഏകദേശം 2 ലക്ഷം കോടി രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
0: തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ രണ്ടാംഘട്ടത്തിന് ഈ മാസം 28 തുടക്കം കുറിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. 1200 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുന്നതോടെ പരിപാടിക്ക് തുടക്കമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ എല്ലാ വാർഡുകളിലും തൂഫാൻ ഗ്രാമസഭകൾ രൂപീകരിച്ച് 10 പേരടങ്ങുന്ന തൂഫാൻ സ്ക്വാഡുകൾ ഉണ്ടാക്കുമെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇവർ പോലീസിന്റെ ഭാഗമാകുമെന്നും ചെന്നിത്തല കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും ESA പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. 7 കരട് നോട്ടിഫിക്കേഷനിൽ ഭേദഗതികൾ വരുത്തി ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന ആവശ്യം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ കേന്ദ്ര സമിതിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ട നടപടികളെടുക്കുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം 24 മണിക്കൂറും ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കേരള ആരോഗ്യ സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സംസ്ഥാനത്തിന് പുറത്തുപോകേണ്ട സാഹചര്യം ഇല്ലാതാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. പുതുയുഗ കേരളത്തിന് പുതിയ വികസന ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിന് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ദ്വിദിന റീ ഇമാജിനിംഗ് കേരളം നേതൃത്വ ശില്പശാല സമാപിച്ചു. സംഗമത്തിന്റെ ഭാഗമായി ക്യാമ്പസിലെ അർജുന പദിൽ മന്ത്രിസഭാംഗങ്ങളുടെ ഫോട്ടോ സെഷനും മുഖ്യമന്ത്രിയുടെ അശോക വൃക്ഷത്തൈ നടീലും നടന്നു. ദേശീയപാതയിലെ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. പാത തുറന്നുകൊടുക്കുമ്പോൾ റോഡ് സുരക്ഷ പൂർണ്ണമായി ഉറപ്പാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. ദേശീയപാതയിൽ അശാസ്ത്രീയ പാർക്കിംഗ് അനുവദിക്കില്ലെന്നും ഇക്കാര്യത്തിൽ പോലീസിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു. തൃശൂർ കയ്പമംഗലത്ത് ഇന്നലെ ഉണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് 4 സൌദി അറേബ്യ സന്ദർശനത്തിന് റിയാദിലെത്തി. സൌദിയിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായും പ്രവാസി ഇന്ത്യക്കാരുമായും വ്യവസായ പ്രമുഖരുമായും സന്ദർശനവേളയിൽ ചർച്ചകളും കൂടിക്കാഴ്ചകളും നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവ്യർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് നാളെ ഇന്ത്യയിലെത്തും. ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. മറ്റന്നാൾ ഐഐടി മദ്രാസിലെ പരിപാടികളിലും എസ് സി എസ് ക്യാമ്പസിലെ ഉദ്ഘാടന ചടങ്ങിലും സേവ്യർ ബെറ്റൽ പങ്കെടുക്കും. 8 ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസുമാരെ നിയമിച്ചു. പട്ന, കൊൽക്കത്ത, രാജസ്ഥാൻ, ബോംബെ, പഞ്ചാബ്, ഹരിയ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ജമ്മുകശ്മീർ, ലഡാക്ക് ഹൈക്കോടതികളിലാണ് നിയമനം. സുപ്രീംകോടതി കോളേജിയം ശുപാർശ ചെയ്ത് ദിവസങ്ങൾക്കകമാണ് നിയമനമെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. രാജസ്ഥാനിലെ ജയ്പൂരിൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വൈദ്യുതി തടസ്സം കാരണം നീറ്റ് പി ജി പരീക്ഷ എഴുതാൻ കഴിയാതിരുന്ന ഉദ്യോഗാർത്ഥികൾക്കായി വീണ്ടും പരീക്ഷ നടത്തി. ജയ്പൂരിലെ 5 പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുഗമമായി പരീക്ഷ നടന്നതായി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. അന്തമാൻ നിക്കോബാർ ദ്വീപുകളുടെ ലഫ്റ്റനന്റ് ഗവർണറായി ഡോക്ടർ ദിനേശ് ശർമ്മയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. 2017 ഒക്ടോബർ മുതൽ ഈ പദവി വഹിക്കുന്ന അഡ്മിറൽ ദേവേന്ദ്രകുമാർ ജോഷിക്ക് പകരമാണ് നിയമനം. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ മഴവെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുവെന്ന് വിവിധ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. 2024 ഏപ്രിലിൽ ദുബായ് വിമാനത്താവളത്തിലുണ്ടായ വെള്ളക്കെട്ടിന്റെ ദൃശ്യങ്ങളാണ് ഡൽഹി വിമാനത്താവളത്തിലെന്ന വ്യാജേന പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലി കുടിയേറ്റക്കാർ നടത്തുന്ന അക്രമങ്ങളെ ഇസ്രയേലിലെ അമേരിക്കൻ അംബാസിഡർ മൈക്ക് ഹക്കബി വീണ്ടും അപലപിച്ചു. മാസങ്ങളായി തുടരുന്ന അക്രമങ്ങളിൽ

ഭയചകിതരായ പലസ്തീൻ അമേരിക്കൻ നിവാസികളെ സന്ദർശിക്കവെ ഇത്തരം അക്രമങ്ങളെ ഭീകരപ്രവർത്തനം എന്നേ വിശേഷിപ്പിക്കാനാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ദുബായിൽ 7 വിക്കറ്റിനാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത പാകിസ്ഥാനെ ഇന്ത്യൻ ബൌളർമാർ 18.1 ഓവറിൽ 55 റൺസിന് പുറത്താക്കി. 2020 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പാകിസ്ഥാന്റെ ഏറ്റവും കുറഞ്ഞ സ്കോറാണിത്. വിദ്യാർത്ഥികൾ പരസ്പരം മനസ്സിലാക്കുകയും ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന സൌഹൃദത്തിന്റെയും വൈവിധ്യത്തിന്റെയും ഇടങ്ങളായി ക്യാമ്പസുകൾ മാറണമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച സംസ്ഥാനതല അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചിറയൻകീഴ് മണ്ഡലത്തിൽ കോൺഗ്രസ് എംഎൽഎയും പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷം അന്വേഷിക്കുവാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് എം എം ഹസനെ ചുമതലപ്പെടുത്തിയതായി കെപിസിസി പ്രസിഡന്റ് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ഇക്കാര്യത്തിൽ ശക്തമായ അച്ചടക്ക നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ അവലോകന യോഗം മന്ത്രി എ പി അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ജില്ലയിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. കോഴിക്കോട് കുന്നമംഗലം മണ്ഡലത്തിലെ സ്കൂളുകളെ സമ്പൂർണ്ണ എഐ വിദ്യാലയങ്ങളാക്കുന്നതിന് എം എ റസാഖ് മാസ്റ്റർ എംഎൽഎ വിഭാവനം ചെയ്ത മാസ്റ്റർ എഐ പദ്ധതിക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാസ്റ്റർ എഐ ടീച്ചേഴ്സ് സമ്മിറ്റ് സി ഡബ്ല്യു ആർ ഡി എം ക്യാമ്പസിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് നൈപുണ്യ വികസന സംരംഭക മന്ത്രാലയവും സംസ്ഥാന തൊഴിൽ വകുപ്പും ചേർന്ന് നടത്തുന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നാളെ രാവിലെ 10 മുതൽ കാസർകോട് ഐടിഐയിൽ നടക്കും. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മേള നടത്തുന്നത്. എഞ്ചിനീയറിംഗ് നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകളിൽ ഐടിഐ യോഗ്യത നേടിയ ട്രെയിനികൾക്ക് മേളയിൽ പങ്കെടുക്കാം. പ്രശസ്ത ഗായകൻ നിസാർ വയനാട് അന്തരിച്ചു. 42 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ദുബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വയനാട് കമ്പളക്കാട് സ്വദേശിയാണ്. കൊച്ചി മെട്രോ റെയിൽ ഫിനാൻസ് ഡയറക്ടറായി രവീന്ദ്രകുമാർ പഥക് ചുമതലയേറ്റു. മുംബൈ മെട്രോ റെയിൽ കോർപ്പറേഷൻ ഫിനാൻസ് ചീഫ് ജനറൽ മാനേജറായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ മേഖലകളിൽ ആഗോള സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ ഇന്ത്യൻ യുവതയെ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ 2ാം ഘട്ടം ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ ജനറാശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം 24 മണിക്കൂറും ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയപാതയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തുവേണം. കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് പി പത്മരാജൻ എഴുതിയ പ്രേതം എന്ന കഥ കേൾക്കാം. എട്ടാമത്തെ ആളും മറുപടി പറഞ്ഞു, ഞാൻ ആ വഴിക്കില്ല. അയാളും നടന്നുപോയി. കുട്ടി വീണ്ടും കവലയിൽ കാത്തുനിന്നു. ആരെങ്കിലും വരും. പാടത്തിന്റെ നടുവിലൂടെ നടന്ന് അക്കരെ എത്തേണ്ടവരായി ആരെങ്കിലും ഉണ്ടാവാതെ വരില്ല. വീട്ടിൽ ചെന്നാൽ അടി കിട്ടും. പക്ഷെ അന്നേരം അവന്റെ മനസ്സിൽ അതേ ചൊല്ലി പരിഭ്രമമൊന്നും ഉണ്ടായിരുന്നില്ല. സന്ധ്യയ്ക്ക് മുമ്പ് കടയിലേക്ക് അയച്ചതാണ്. മുക്കിലെ സൈക്കിൾ വേല കണ്ടു നിന്നുപോയി. നല്ലവണ്ണം ഇരുട്ട് വീഴുകയും സൈക്കിൾ നെറ്റത്തിന്റെ കാണികൾ പിരിയാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് ബീഡി വാങ്ങാനാണ് താൻ വന്നതെന്ന കാര്യം ഓർത്തത് തന്നെ. ഇവിടെ വരെ കുഴപ്പമില്ല. ഒരാഴ്ച മുമ്പായിരുന്നെങ്കിൽ താഴേക്ക് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തേനെ. പക്ഷെ ഇപ്പോഴതിന് ധൈര്യം വരുന്നില്ല. പാടം കഴിഞ്ഞു കയറുന്ന ഇടവഴിയുടെ തൊട്ടടുത്താണ് വസൂരി വന്ന് മരിച്ച ദേവിത്തള്ളയെ കുഴിച്ചു താഴ്ത്തത്. കഴിഞ്ഞ ആഴ്ച രാത്രിയിൽ അതുവഴി നടന്നുകൂടാ. ദുർമരണമാണ്, അതും അമ്മ വിളയാട്ടം. രാത്രിയിൽ ആ പറമ്പിലൂടെ ആലംബമില്ലാത്ത ഒരു പന്തം അലഞ്ഞു തിരിയുന്നുണ്ടാവും എന്ന കാര്യത്തിൽ കുട്ടിക്ക് സംശയമേതുമില്ല. അതുവഴി ഒറ്റയ്ക്ക് നടന്നു പോകുന്നതിനെക്കുറിച്ച് ഓർക്കാൻ കൂടി വയ്യ. വീട്ടിൽ ചെന്ന് പറ്റിയാൽ മാത്രം മതി. അടിയോ ഇടിയോ എന്ത് വേണമെങ്കിലും അച്ഛന്റെ ഇഷ്ടം പോലെ തന്നുകൊള്ളട്ടെ. ഒരാൾ നടന്നു വരുന്നു, അലസമായ വേഷം. പാടം വഴിക്കാണോ അടുത്തെത്തിയപ്പോൾ കുട്ടി ധൈര്യത്തോടെ ചോദിച്ചു. അല്ല. അയാൾ നടന്നു. നടക്കുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കി ചോദിച്ചു, എന്താ? ഛേ, കുട്ടി അറിയാതെ പറഞ്ഞു. ഒന്നുമില്ല. അവന് നിരാശ പറ്റി. കുട്ടിക്ക് അതുവഴിക്കാണോ പോകേണ്ടത്? അയാൾ അടുത്തു വന്ന് ചോദിച്ചു. കുട്ടി തലയാട്ടി. പിന്നെന്താ പോകാത്തത്? സ്നേഹത്തോടെയുള്ള അന്വേഷണം. ഒറ്റയ്ക്ക് പോവാൻ പേടി. അയാൾ ഒരു നിമിഷം നിന്ന് എന്തോ ആലോചിച്ചു. പിന്നെ പറഞ്ഞു, ഇപ്പോഴീ സമയത്ത് എവിടെ പോയിരുന്നു? കടയിൽ ബീഡി വാങ്ങിക്കാൻ. ആർക്ക്? അച്ഛന്. ഈ രാത്രിയിൽ നിന്നെ ഒറ്റയ്ക്ക് അയച്ചു? വല്ലായ്മയോടെ ഒരു കള്ളം പറഞ്ഞു. അതെ. അയാൾ നടന്നു പോകുമോ എന്ന് ഭയം തോന്നി. ധൈര്യം അവലംബിച്ച് കുട്ടി കടന്നു കയറി ചോദിച്ചു, എന്നെ പാടത്തിന്റെ അക്കരയുള്ള ഇടവഴി വരെ കൊണ്ടാക്കിയാൽ മതി. ശരി. അയാൾ മുമ്പേ നടന്നു. വരൂ. ഒപ്പം നടക്കുമ്പോൾ അയാൾ ചോദിച്ചു, ഇടവഴിയുടെ അടുത്താണോ വീട്? അല്ല, അവിടുന്ന് ഒരുപാട് പോകണം. പിന്നെ അവിടം വരെ കൊണ്ടാക്കിയാൽ? അവിടുന്ന് അങ്ങോട്ട് ഞാൻ തനിച്ചു പൊക്കോളാം. അയാൾ ഒന്നും മിണ്ടിയില്ല. പാടത്തിന്റെ നടുവിലുള്ള വരമ്പിലൂടെ അയാൾ മുമ്പേയും അവൻ പിറകെയുമായി നടന്നു. ഇടവഴിയുടെ അടുത്താണ് ദേവിത്തള്ളയെ കുഴിച്ചു.

0: ഇട്ടത്. കുട്ടി പറഞ്ഞു, ഏത് തേവിത്തള്ള? വസൂരിദീനെ പിടിച്ച് ചത്തുപോയില്ലേ? ആ, അയാൾ അലസമായി മൂളി. മണ്ട പോയ തെങ്ങിന്റെ ചൂട്ടില അവരെ കുഴിച്ചിട്ടത്, കുട്ടി വിശദീകരിച്ചു. അവിടം വരെ കൊണ്ടാക്കിയാൽ മതി, പിന്നെ എനിക്ക് പേടിയില്ല. ചത്തുപോയവരെ കുട്ടിക്ക് പേടിയാണോ? അതെ. അയാൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. പാഠം ഏതാണ്ട് അവസാനിക്കാറായി. വരമ്പിന് നടുവിൽ അയാൾ പെട്ടെന്ന് നിന്നു. ഇവിടെ അല്ല, കുറെ കൂടി അങ്ങോട്ട് പോണം, കുട്ടി പറഞ്ഞു. അയാൾ അത് കേൾക്കാത്ത ഭാവത്തിൽ പറഞ്ഞു, നിന്റെ കയ്യിലുള്ള പൈസ ഇങ്ങട്. അടിയേറ്റതുപോലെ പകച്ചു നിന്നുപോയി. അയാൾ കൈനീട്ടി കാണിച്ചു. കുട്ടി അറച്ചു നിന്നു. മര്യാദക്കെടുത്തതാ, ഇല്ലെങ്കിൽ നിന്റെ കഴുത്ത് നിരിച്ച് ഉള്ള പൈസയും കൊണ്ട് ഞാനങ്ങ് പോവും. അയാളുടെ സ്വരം മാറിയിരുന്നു. 1 രൂപയാണ് കൊടുത്തയച്ചത്, ബാക്കി 80 പൈസയുണ്ട്. ട്രൗസറിന്റെ പോക്കറ്റിൽ നിന്നും അത് എടുത്തു കൊടുത്തു. കൈ വിറച്ചു. ബീഡിയവിടെ? കുട്ടി കൈ തുറന്നു കാണിച്ചു. മറ്റൊന്നും പറയാതെ അയാൾ അത് കടന്നെടുത്തു. ഓടിക്കോ, ഞാനിവിടെ നോക്കിക്കോളാം. അയാൾ വരമ്പിന്റെ ഒരറ്റത്ത് നീങ്ങി നിന്നു. കരച്ചിൽ വന്നു. ഭീതിയുടെയും പരിഭ്രമത്തിന്റെയും വൻകാട്ടിൽ അറിയാതെ വന്ന് ചാടിയതുപോലെ തോന്നി. കിട്ടിയ അവസരം കളയാതെ ഓടി. കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇടവഴിയിലൂടെ ഓടി. തിരിഞ്ഞു നോക്കാൻ ധൈര്യം വന്നില്ല. അയാൾ ഒരുപക്ഷെ പിറകിലുണ്ടാവുമോ? ദേവിത്തള്ളയുടെ പ്രേതത്തെക്കുറിച്ചും മണ്ട പോയ തെങ്ങിനെക്കുറിച്ചും ഓർമ്മ വന്നില്ല. അവിടെ കടന്നപ്പോഴാണത് ഓർമ്മ വന്നത് തന്നെ. അല്പം കൂടി ഓടിയിട്ട് കിതപ്പോടെ നിന്നു. വല്ലാതെ അണയ്ക്കുന്നുണ്ട്. അവിടെ നിൽക്കുമ്പോൾ ഭയം തോന്നിയില്ല. പകരം ആ മനുഷ്യനിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു. ദേവിത്തള്ള എന്തു പാവം! തിരിഞ്ഞു നോക്കി. ആരും പുറകെ വരുന്നില്ല. ഇരുട്ടിൽ ദൂരെ പാടത്തിന് നടുവിലൂടെ ആലംബമില്ലാത്ത ഒരു പന്തം പോലെ ബീഡിയുടെ ചുവന്ന കണ്ണ് അകന്നകന്നു പോകുന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുജൻ.

അനാദിയായ കാലത്തിന്റെ ഏത് അവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചു കൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻ പരാഗങ്ങൾ വീണു സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്, മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വെയിൽ ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ, പക്ഷേ ചിലപ്പോഴത് ചുവന്നു പൂക്കും, കാട്ടുതീയായി പടരും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞു ചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും, വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും, പഴഞ്ചനാശയങ്ങളെ എരിച്ചുകളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്, പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും, ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ കൈവരിച്ച 7.8% ത്രൈമാസ വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവ സന്ദർശിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. സ്വച്ഛതാ ഹി സേവയെ ജനകീയ ശുചീകരണ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസം ലക്ഷ്യമിട്ടുള്ള ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് മലപ്പുറത്ത് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ. കേരള ക്രിക്കറ്റ് ലീഗ് 3ാം സീസണിൽ തൃശൂർ ടൈറ്റൻസിന് കിരീടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് മുതൽ 4 ദിവസങ്ങളിലായി അസം, മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചരിത്രപരവും സാമൂഹ്യ ദേശീയ പ്രാധാന്യവുമുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിന് പുറമെ അക്കാദമിക സാംസ്കാരിക പൊതുപരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഇന്ന് ഗുവാഹത്തിയിൽ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും ശ്രീമന്ത ശങ്കരദേവ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ കൈവരിച്ച 7.8% ത്രൈമാസ വളർച്ച രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയുടെ കരുത്താണ് വ്യക്തമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ ഡൽഹി സർവകലാശാലയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷം

0: जापानीज क्रेडिट रेटिंग एजेंसी ने भारत की रेटिंग अपग्रेड कर दी है.
1: മുൻ തലമുറകളെക്കാൾ വലിയ സ്വപ്നങ്ങൾ കാണാനും ലോകത്തെ നയിക്കാൻ ശേഷിയുള്ള ആഗോള കൺസൾട്ടിംഗ് അക്കൌണ്ടിംഗ് ഫിനാൻഷ്യൽ ലീഗൽ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനും ഇന്ത്യൻ യുവാക്കളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഇന്നലെ വൈകിട്ട് ഡൽഹി മെട്രോയിലാണ് ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി യാത്ര ചെയ്തത്. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗോവയിലെത്തി. വെസ്റ്റേൺ സോണൽ കൌൺസിലിന്റെ 28-ാമത് യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗത്തിൽ കേന്ദ്രമന്ത്രി അധ്യക്ഷനാവും. തുടർന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ബിജെപിയുടെ പുതിയ സംസ്ഥാന ഓഫീസും ഉദ്ഘാടനം ചെയ്യും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി ഡോക്ടർ ദിനേശ് ശർമ്മയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. 2017 ഒക്ടോബർ മുതൽ പദവിയിൽ തുടരുന്ന അഡ്മിറൽ ദേവേന്ദ്രകുമാർ ജോഷിക്ക് പകരക്കാരനായാണ് ഡോക്ടർ ശർമ്മ നിയമിതനാകുന്നത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള നിലവിലെ രാജ്യസഭാംഗമായ ദിനേശ് ശർമ്മ മുൻപ് സംസ്ഥാന ഉപമുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി സൌദി അറേബ്യയിലെ റിയാദിലെത്തി. സൌദിയിലെ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രിയുമായും നയതന്ത്ര പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സൌദി അറേബ്യയിലെ ഇന്ത്യൻ പ്രവാസികളുമായും ബിസിനസ് സംരംഭകരുമായും കേന്ദ്ര സഹമന്ത്രി സംവദിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഈ മാസം 12-13 തീയതികളിൽ പ്രഥമ ഐ ബ്രിക്സ് ഉച്ചകോടി സംഘടിപ്പിക്കും. 500-ലധികം നിക്ഷേപകർ, ധനമന്ത്രിമാർ, വ്യവസായ പ്രമുഖർ എന്നിവർ 2 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കും. 21 ബ്രിക്സ് അംഗരാജ്യങ്ങളിലും പങ്കാളിത്ത രാജ്യങ്ങളിലുമുള്ള അടിസ്ഥാന സൌകര്യ വികസനം, ഊർജ്ജം, ഡിജിറ്റൽ പദ്ധതികൾ എന്നിവയിലേക്ക് നിക്ഷേപങ്ങൾ എത്തിക്കുകയാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. രാജസ്ഥാനിലെ ജയ്പൂരിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നീറ്റ് പിജി പരീക്ഷ പൂർത്തിയാക്കാൻ കഴിയാതിരുന്നവർക്കായി വീണ്ടും പരീക്ഷ നടത്തി. ജയ്പൂരിലെ 5 കേന്ദ്രങ്ങളിലായി സുതാര്യവും സുരക്ഷിതവുമായ രീതിയിലാണ് പരീക്ഷ നടപ്പാക്കിയതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 30-ന് വൈദ്യുത തടസ്സം കാരണം ഇവിടെ പരീക്ഷ എഴുതിയ 2445 പേർക്ക് പരീക്ഷ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇന്നലെ പുനഃപരീക്ഷ നടത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ ഇന്ന് മലപ്പുറത്ത് നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്ത് ആദ്യമായാണ് ഭിന്നശേഷിക്കാർക്കായി പുനരധിവാസ ഗ്രാമം നിലവിൽ വരുന്നത്. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികൾ നടപ്പാക്കി വരുന്നു. പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് സ്കീമിലൂടെ നിരവധി യുവ സംരംഭകർ ഇതിനകം വലിയ വിജയം കൈവരിച്ചു കഴിഞ്ഞു. കണ്ണൂരിൽ നിന്ന് ആകാശവാണി ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കണ്ണൂർ മേലൂർ സ്വദേശികളായ നീരജ് റാമും ഭാര്യ രജനിയും PMFME പദ്ധതിയിലൂടെ 40 ലക്ഷം രൂപ വായ്പയെടുത്താണ് സുസ്ഥിര ആഗ്രോടെക് എന്ന പേരിലുള്ള സ്ഥാപനം വെള്ളച്ചാലിൽ ആരംഭിച്ചത്. ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന യൂണിറ്റ് ആരംഭിക്കാനുള്ള ആഗ്രഹം കോവിഡ് കാലത്താണ് ഇവരുടെ മനസ്സിലുദിച്ചത്. ഇന്ന് മികച്ച സംരംഭമാക്കി മാറ്റിയെടുക്കാനായെന്ന് രജനി പറയുന്നു.
4: സെക്കൻഡ് കൊറോണ വന്ന സമയത്തായിരുന്നു എനിക്ക് മനസ്സിലൊരാശയം വന്നത്. കാരണം ഞങ്ങൾക്കൊരു ചെറിയ മോനുണ്ട്. ആ മോന് ഞാൻ മില്ലറ്റ്സ് വെച്ചിട്ട് പലതരം സ്നാക്സ്, ലഡൂസ് ഇങ്ങനത്തെല്ലാം ഉണ്ടാക്കി കൊടുക്കായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു എന്തുകൊണ്ട് നമുക്കിത് ഒരു ബിസിനസ് ആയിട്ട് ചെയ്തുകൂടാ എന്നൊരാശയം അപ്പോഴാണ് നമുക്ക് ഉദിച്ചത്.
1: തെരുവുനായ സംരക്ഷണത്തിൽ അമേരിക്കൻ മാതൃക അവലംബിക്കാൻ ശ്രമിക്കുമെന്ന് തിരുവനന്തപുരം നഗരസഭാ മേയർ വി.വി. രാജേഷ്. മേയർ കെയർസ് എന്ന പരിപാടിയിൽ തന്റെ അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാലിന്യ നിർമ്മാർജ്ജനത്തിലെ മികച്ച മാതൃകകൾ ഇവിടുത്തെ സാഹചര്യത്തിൽ എങ്ങനെ നടപ്പാക്കുമെന്നത് പരിഗണിക്കുമെന്നും മേയർ പറഞ്ഞു. സ്വച്ഛതാ ഹി സേവയെ ഒരു യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർലാൽ. സ്വച്ഛതാ ഹി സേവാ പ്രചാരണത്തിന്റെ 9-ാം പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഒരു ഭാരതത്തിനുമായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിപാടിയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്രമന്ത്രി മനോഹർലാലും ജലശക്തി മന്ത്രി CR പാട്ടീലും മുതിർന്ന ഉദ്യോഗസ്ഥരും അന്തർമന്ത്രാലയ വെർച്വൽ യോഗം ചേർന്നു. ഈ വർഷത്തെ പ്രചാരണ പരിപാടി സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ ആചരിക്കും. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിന് കീഴടക്കി ഇന്ത്യയ്ക്ക് മിന്നുന്ന വിജയം. ദുബായിൽ നടന്ന ഏകപക്ഷീയമായ പോരാട്ടത്തിൽ പാകിസ്ഥാൻ ഉയർത്തിയ 56-റൺ വിജയലക്ഷ്യം

0: 8.4 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ മറികടന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹർമൻപ്രീത് കൌറിന്റെ 150-ാം 2020 മത്സരമായിരുന്നു ഇത്. രാജ്യാന്തര ക്രിക്കറ്റിൽ ഈ അപൂർവ നേട്ടം കൈവരിക്കുന്ന ആദ്യ ക്യാപ്റ്റനായി ഹർമൻപ്രീത് മാറി. ഇന്ത്യൻ സ്പിന്നർമാരായ ശ്രീചരണി, പ്രേമ റാവത്ത് എന്നിവർ 3 വിക്കറ്റ് വീതവും ദീപ്തി ശർമ്മ 2 വിക്കറ്റും വീഴ്ത്തി. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം സീസണിൽ തൃശൂർ ടൈറ്റൻസിന് കിരീടം. ഫൈനൽ പോരാട്ടത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെതിരെ 4 വിക്കറ്റിനാണ് തൃശൂർ ടൈറ്റൻസിന്റെ ജയം. കാലിക്കറ്റ് ഉയർത്തിയ 168 റൺ വിജയലക്ഷ്യം 3 പന്തുകൾ ബാക്കി നിൽക്കെ തൃശൂർ മറികടന്നു. അഹമ്മദ് ഇമ്രാനാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ആലപ്പി റിപ്പിൾസിന്റെ മുഹമ്മദ് അസറുദ്ദീൻ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ മഴവെള്ളത്തിൽ മുങ്ങി എന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. 2024 ഏപ്രിലിൽ ദുബായ് വിമാനത്താവളത്തിലുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വിമാന സർവീസ് മുടങ്ങിയ ദൃശ്യങ്ങളാണ് ഡൽഹി വിമാനത്താവളത്തിന്റേതെന്ന പേരിൽ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ദേശീയ തലസ്ഥാനത്ത് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഐഐടി മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ കൈവരിച്ച 7.8% ത്രൈമാസ വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവ സന്ദർശിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. സ്വച്ഛതാഹി സേവയെ ജനകീയ ശുചീകരണ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസം ലക്ഷ്യമിട്ടുള്ള ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് മലപ്പുറത്ത് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. വനിതാ ഏഷ്യകപ്പ് 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്ത ഇന്ത്യ. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിൽ തൃശൂർ ടൈറ്റൻസിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്തകൾ
1: കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഫ്രീ എന്ന വാക്ക് എന്തുകൊണ്ടോ മനുഷ്യ മസ്തിഷ്കത്തിന് എന്നും ഒരു ആവേശമാണ്. അതിലേക്ക് നമ്മളറിയാതെ നമ്മുടെ മനസ്സ് ആകർഷിക്കപ്പെടും. ഷിപ്പിംഗ് ഫ്രീ എന്ന് പറഞ്ഞ് ഓൺലൈൻ വിൽപ്പന നമ്മളെ ആകർഷിക്കുന്നു. ഒന്നിനൊന്ന് ഫ്രീ എന്ന് പറഞ്ഞ് പല ഉൽപ്പന്നങ്ങളും നമ്മളെ ആകർഷിക്കുന്നു. അതിലേക്ക് മനസ്സ് പോകുമ്പോൾ ഒരിക്കലും അതെന്തുകൊണ്ടാണെന്നോ അതിന്റെ ഗുണനിലവാരം എത്രയാണെന്നോ നമ്മൾ ചിന്തിക്കാറില്ല. 500 രൂപയിൽ കൂടുതൽ പുസ്തകം വാങ്ങിക്കുന്നവർക്ക് ഇന്ത്യയിലെവിടെയും ഷിപ്പിംഗ് ഫ്രീ എന്ന് ഓൺലൈൻ വിൽപ്പനക്കാർ പ്രഖ്യാപിച്ചു എന്ന് കരുതുക. നമ്മൾ 3 പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നു, 3 കൂടി 450 രൂപ. അങ്ങനെയാവുമ്പോ ഷിപ്പിംഗ് ഫ്രീ കിട്ടില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഒരു പുസ്തകം കൂടി തിരഞ്ഞെടുക്കുക തന്നെ. 275 രൂപയുടെ ഒരു പുസ്തകം കൂടി എടുത്തു, 725 രൂപ. 450 രൂപയുടെ പുസ്തകത്തിന് 30 രൂപയെ ഷിപ്പിംഗ് ചാർജ് വരും. ആ 30 രൂപ ഫ്രീ ആയി കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ 275 രൂപയുടെ പുസ്തകം കൂടി തിരഞ്ഞെടുത്തത്. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വിൽപ്പന കൂടുകയാണ്, അതാണ് അവരുടെ ലാഭം. അതിനായി അവർ മുന്നോട്ട് വയ്ക്കുന്ന വാക്കാണ് ഫ്രീ. പല വ്യാപാരങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ടെക്നിക്കാണ് ഈ ഫ്രീ എന്ന സംഗതി. 50 രൂപ അടയ്ക്കൂ, 200 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ സ്വന്തമാക്കൂ എന്ന് ഒരു കടയിൽ എഴുതി വച്ചിരിക്കുന്നു. മറ്റൊരിടത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 100 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ തരാം, ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും 100 രൂപയുടെ സാധനങ്ങൾ വാങ്ങാം. സ്വാഭാവികമായും നമ്മൾ ഏത് തിരഞ്ഞെടുക്കും? 100 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ തന്നെയായിരിക്കും. കാരണം മറ്റേടത്ത് 50 രൂപ അങ്ങോട്ട് കൊടുക്കണം, അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഫ്രീ എന്നതേക്കാൾ വലിയൊരു കച്ചവട തന്ത്രം വേറെ ഇല്ല എന്ന് മനസ്സിലാക്കണം. സൗജന്യമായി കിട്ടുന്ന ഒന്നും ഉപേക്ഷിക്കാൻ വയ്യ എന്ന മനോഭാവം, അത് മറ്റാർക്കെങ്കിലും കിട്ടുന്നതിന് മുന്നേ തനിക്ക് കിട്ടണം എന്ന നിർബന്ധം. എവിടെ ഏത് കടയുടെ മുന്നിൽ ഫ്രീ എന്നെഴുതി വച്ചാലും കണ്ണവിടെ പതിയാതിരിക്കില്ല. എന്റെ ഒരു സുഹൃത്തിന് ഒരു തുണിക്കട ഉണ്ടായിരുന്നു. കുറച്ചു കാലം മുമ്പ് വാങ്ങിയ കുറെ സാരി ആരും വാങ്ങാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് നഷ്ടമാകില്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഏയ്, ഒരിക്കലുമില്ല എന്നായിരുന്നു അയാളുടെ മറുപടി. നാട്ടിലെ ക്ഷേത്രത്തിലെ ഒരു പൊങ്കാല ഉത്സവത്തിന് അയാൾ അവിടെ ഇങ്ങനെ എഴുതി വച്ചു, ഒരു പൊങ്കാല സാരി വാങ്ങിക്കൂ, ഒരു സാരി ഫ്രീ. അപ്പോഴും ഞാൻ ചോദിച്ചു, അതിലെന്ത് ലാഭം? ഫ്രീ കൊടുക്കുന്ന സാരിയുടെ വില കൂടി മറ്റേതിൽ ചേർത്തിട്ടുണ്ട് എന്നായിരുന്നു മറുപടി. 2 ദിവസമൊക്കെ ആയപ്പോ അവിടെ വലിയ ക്യൂ ആയിരുന്നു. ഫ്രീ എന്ന വാക്കുണ്ടാക്കി കൊടുത്തത് ഇരട്ടിയുടെ ഇരട്ടി ലാഭം. ഈ ലോകത്ത് ഒരു ചായ പോലും ഒരാവശ്യവുമില്ലാതെ ആരും സൗജന്യമായി വാങ്ങിത്തരികയില്ല തന്നെ. ഒന്നും സൗജന്യമല്ല എന്ന യാഥാർത്ഥ്യം ഇരിക്കെ തന്നെ നമ്മൾ സൗജന്യത്തിലേക്ക് ഭ്രമിക്കപ്പെടുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മൾ തന്നെ നമ്മളെ ചതിക്കുന്നു എന്നല്ലേ? അതാണ് സത്യം. നമ്മളുടെ മസ്തിഷ്കം നമ്മളെ വഞ്ചിക്കുകയാണ്. ഈ വഞ്ചനയെ മനഃശാസ്ത്രത്തിൽ 0 effect എന്നാണ് അറിയപ്പെടുന്നത്. കച്ചവടത്തിൽ 0 effectന്റെ സ്വാധീനം ഒട്ടും ചെറുതല്ല. 0 effect ശരിക്കും പറഞ്ഞാൽ ഒരു ബയാസാണ്, അതായത് ധാരണാ പിശക്. ഈ ധാരണാ പിശകിൽ ഒരു തവണയെങ്കിലും പെട്ടുപോകാത്തവരില്ല എന്ന് തന്നെ പറയാം.

എങ്ങനെ നമുക്കൊരു സീറോ എഫക്ട് എന്ന ബയാസിനെ മറികടക്കാം എന്ന് നോക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്തിൽ ഒന്നും സൗജന്യമല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക എന്നതാണ് ഇതിനാദ്യം വേണ്ടത്. അത് പൂർണമായും ഉൾക്കൊള്ളുക എന്നതാണ് കാര്യം. പിന്നെ സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട മറ്റൊരു കാര്യം, ഫ്രീയായി കിട്ടുന്ന ഏതൊന്നിന്റെയും ഗുണനിലവാരമാണ്. പലപ്പോഴും സുഹൃത്തിന്റെ തുണിക്കടയുടെ കാര്യം പറഞ്ഞ പോലെ, ഗുണനിലവാരം ഇല്ലാത്ത ഒന്ന് വിറ്റഴിക്കാനുള്ള തന്ത്രമാണ് ഫ്രീ പരിപാടി എന്നത്. ഒരു തത്വശാസ്ത്രം കൂടി ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ സമ്മതമില്ലാതെ ഒരാൾക്കും നമ്മളെ ചതിക്കാനാവില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരിടത്ത് ഫ്രീ എന്ന് എഴുതി വച്ചതുകൊണ്ട് നമ്മൾ അവിടേക്ക് ആകർഷിക്കപ്പെടുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മൾ നമ്മളെ തന്നെ ചതിക്കുന്നു എന്നത് തന്നെയാണ്. അവർ ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്. അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നമ്മളുടെ മനസ്സ് തന്നെയാണ്. അതായത് നമ്മൾ തന്നെയാണ് കെണിയിൽ ചെന്ന് പെടുന്നത്. സ്വയം കെണിയിൽ പെടാതെ നോക്കും എന്നുറച്ച് തീരുമാനമെടുക്കാൻ കഴിയണം. അങ്ങനെ വ്യക്തിപരമായി തീരുമാനമെടുക്കാൻ കഴിയാത്തിടത്തോളം ഫ്രീ നമ്മളെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചതിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പണം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. സൗജന്യത്തെ സമീപിക്കേണ്ടത് അങ്ങനെയൊരു രീതിയിലാണ്. നമ്മുടെ തീരുമാനത്തെ ബാധിക്കാതിരിക്കാനുള്ള ബോധപൂർവമായ നിലപാടാണ് ആവശ്യം. മിനിമലിസം എന്നൊരു ജീവിത ശൈലിയുണ്ട്. അത് മുന്നോട്ട് വയ്ക്കുന്നത് എന്ത് എന്നറിയുമോ? ആവശ്യമില്ലാത്തതൊന്നും വാരി കൂട്ടരുത് എന്നാണ്. കളയേണ്ടതൊക്കെ കളയണം എന്നാണ്. ആവശ്യമില്ലാത്ത ഭ്രമങ്ങളിൽ പെട്ടുപോകരുത് എന്നാണ്. മിനിമലിസം ശീലിക്കുന്നവർ ഫ്രീഡമുള്ളവരായിരിക്കും. ഫ്രീയിൽ അഭിരമിക്കുന്നവരായിരിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ജീവിതം വളരെ ക്വാളിറ്റേറ്റീവ് ആയിരിക്കുകയും ചെയ്യും. ബ്രാൻഡായതും ബ്രാൻഡഡായതും ഗുണനിലവാരമുള്ളതുമായ ഒരു ഉൽപ്പന്നത്തിനൊപ്പം അതുപോലൊന്ന് ഫ്രീയായി നൽകാൻ ആർക്കെങ്കിലും കഴിയുമോ? അത്യാവശ്യം ഡിസ്കൗണ്ട് നൽകാൻ കഴിയുമായിരിക്കും. വളരെ ചെറിയ എന്തെങ്കിലും വല്ല ബാഗോ പേഴ്സോ ഒക്കെ ഒപ്പം ഗിഫ്റ്റായി നൽകുമായിരിക്കും. അല്ലാതെ ഒന്നിനൊന്ന് ഫ്രീ എന്ന് ഐഫോണിനോ ടെലിവിഷനോ ഫ്രിഡ്ജിനോ പരസ്യം നൽകാൻ കഴിയുമോ? സാധിക്കില്ല തന്നെ. എന്തുകൊണ്ടെന്നാൽ ഗുണനിലവാരമുള്ള ഏതൊന്നിനും അതിന്റേതായ മൂല്യമുണ്ടാകും. മൂല്യം കുറഞ്ഞവയ്ക്ക് മാത്രമേ ഒന്നിനൊന്ന് ഫ്രീയായി കൊടുക്കാനാവൂ. ഒത്തിരി സാധനങ്ങൾ ഉണ്ടാകുന്നതിലല്ല, ഉള്ളതിന് നിലവാരമുണ്ടാവുക എന്നതാണ് കാര്യം. അതുകൊണ്ട് അവിടെയും ഇവിടെയും കാണുന്ന ഫ്രീകളിലേക്ക് മനസ്സ് വ്യാപരിച്ചു പോകാതിരിക്കട്ടെ.

സത്യം പറഞ്ഞാൽ ഫ്രീയിലേക്കൊക്കെ മനസ്സ് വ്യാപരിക്കാതിരിക്കുന്നത് വ്യക്തിത്വ ഗുണം കൊണ്ടുകൂടിയാണ്. തീരുമാനം എടുക്കാൻ കഴിവുള്ള ഒരാൾ ഫ്രീ എന്ന ഭ്രമത്തിൽ പെട്ടുപോകും എന്ന് തോന്നുന്നുണ്ടോ? വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഈയാം പാറ്റകൾ അത് തീയാണെന്ന് മനസ്സിലാക്കുന്നില്ല. ചിറകുകൾ കരിഞ്ഞ് നിലത്തിഴഞ്ഞു നടക്കുന്നു. വിശാലമായി പറന്നു നടക്കാനുള്ള ശേഷിയെയും അവസരത്തെയുമാണ് അത് നഷ്ടപ്പെടുത്തി കളയുന്നത്. എന്റെ ചിറകുകൾ കരിച്ചു കളഞ്ഞത് എന്തിനാണെന്ന് തീയോട് ചോദിച്ചിട്ട് കാര്യമില്ല. നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ സമ്മതമില്ലാതെ നമ്മളെ ആർക്കും ചതിക്കാനാവില്ലെന്ന്. കാശ് ആ വഴിയിലൂടെ പോയി, ഈ വഴിയിലൂടെ പോയി എന്ന് പറഞ്ഞു പരിതപിക്കുന്നവരുണ്ട്. അറിഞ്ഞുകൊണ്ട് തല വച്ചു കൊടുത്തിട്ട് പിന്നെ ഇരുന്ന് കരഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? അതുകൊണ്ട് സൗജന്യങ്ങൾ എന്ന് പറഞ്ഞു മുന്നോട്ടു വരുന്ന ഭ്രമങ്ങളെ ചിന്താശേഷി കൊണ്ട് നേരിടുക. അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അനാവശ്യമായി നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. ഒന്നും അങ്ങനെ ഫ്രീയായി വേണ്ട എന്ന് തീരുമാനിക്കുക. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. പുതിയൊരു വിശേഷവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുവോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യനുദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ആളുകൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇതിന് തക്കവണ്ണം ഞാൻ എന്ത് പാപം ചെയ്തു? എന്തിനാണ് എനിക്കിങ്ങനെയൊരു ജീവിതം തന്നത്? എന്തിനിങ്ങനെയൊരു ജന്മം? പ്രിയപ്പെട്ടവരുടെ ആകസ്മിക മരണം, ഭേദമാകാത്ത രോഗം, ഏകാന്ത ജീവിതം എന്നിങ്ങനെയുള്ള മർമ്മഭേദകമായ ജീവിതാനുഭവങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചോദിച്ചു പോകുന്ന കാര്യമാണത്. ഇതിനുവേണ്ടി ഞാൻ എന്ത് പാപമാണ് ചെയ്തത് എന്ന്, അതിനർത്ഥം എന്താണെന്ന് ആലോചിച്ചു നോക്കൂ. ഇതൊക്കെ ഉണ്ടാകുന്നതിന് കാരണം ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് എന്നാണ്. അങ്ങനെ കർമ്മങ്ങളുടെ ഫലമാണ് ഇന്നത്തെ ജീവിതം എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് എന്ത് പാപമാണ് ഞാൻ ഇതിനുവേണ്ടി ചെയ്തത് എന്നൊക്കെ മനുഷ്യൻ ചോദിക്കുന്നത്. പണ്ടെങ്ങോ ചെയ്ത പാപങ്ങളുടെ ഫലമാണോ ഇന്നത്തെ ജീവിതം? അതിലെന്ത് യുക്തിയാണിരിക്കുന്നത്? കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത കാര്യങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് നിരർത്ഥകം തന്നെയല്ലേ? തീർത്തും മതാധിഷ്ഠിതമായ ചിന്തയാണത്. യുക്തിപൂർവം ചിന്തിച്ചു നോക്കിയാൽ ഇതിനടിസ്ഥാനം നിരർത്ഥകമാണെന്ന് കാണാം. ഒരു ജന്മമേ ഉള്ളൂ, അത് ആസ്വദിക്കുക എന്നതാണ് കാര്യം. അതിനിടയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് പ്രധാനം. രോഗം, മരണം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ ഏതൊരു മനുഷ്യ ജീവിതത്തിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. രോഗങ്ങൾക്ക് ചികിത്സയുണ്ട്, മരണം തടയാവുന്ന കാര്യമല്ല, ശാശ്വതമായ സത്യമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പരമാവധി അധ്വാനത്തിലൂടെ അത് വീണ്ടെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുകയല്ല വേണ്ടത്. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ദുർബലമാണെങ്കിൽ അതിൽ പരാജയമുണ്ടാകും, ബലവത്തായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയമുണ്ടാകും. കുട്ടിക്കാലത്ത് നിങ്ങൾ അറിയാതെ ചെയ്തുപോയ കാര്യങ്ങൾ പിൽക്കാലത്ത് കർമ്മഫലമായി അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിലെന്ത് യുക്തിയാണുള്ളത്? അതിൽ തന്നെ യുക്തിയില്ല എന്ന് വരികയാണെങ്കിൽ പിന്നെ മുജ്ജന്മങ്ങളിൽ ചെയ്ത കാര്യങ്ങളാണ് രോഗം, അകാലചരമം, ദാരിദ്ര്യം എന്നിവയ്ക്ക് കാരണമായി തീരുന്നത് എന്ന് ചിന്തിച്ചാൽ അതെത്ര വലിയ അർത്ഥമില്ലായ്മയാണെന്നറിയാമോ? ജന്മങ്ങൾ പലതുണ്ടെന്ന വിശ്വാസം തന്നെ അബദ്ധ ജടിലമാണ്. ഒരു ജന്മം, അതേയുള്ളൂ, അതിനപ്പുറം മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഈ ജന്മത്തെ അത്രമേൽ സുന്ദര സുരഭിലമാക്കി മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനം.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്രഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

0: ഒരു കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി, അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷര താമര.
1: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം നീല പത്മനാഭന്റെ രൗദ്രം എന്ന കഥ. അല്പത്വം കണ്ട് ചീറുക, രൗദ്രം ശീലിക്കൂ. സുബ്രഹ്മണ്യ ഭാരതി. അയാൾ മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്തു. കുറഞ്ഞ പക്ഷം ഇന്നത്തെ ദിവസം അവസാനിക്കാൻ ബാക്കിയുള്ള മണിക്കൂറുകൾക്കെങ്കിലും ഏത് പ്രകോപനത്തിലും ദേഷ്യപ്പെടാൻ പാടില്ല എന്ന്. ദേവവ്രതൻ ഭീഷ്മരുടെ പ്രതിജ്ഞ പോലെ മഹത്തായ കർമ്മങ്ങൾ ചെയ്ത് അസാധ്യമായവ സാധ്യമാക്കുന്ന കഴിവൊന്നും തന്റെ അടുക്കലില്ല എന്നത് അയാൾക്കറിയാം. ഇപ്പോൾ സമയം വൈകിട്ട് 5:30 കഴിഞ്ഞു. നമ്മുടെ നാടിന്റെ കാലക്കണക്കനുസരിച്ച് ഇന്നത്തെ ദിവസം അവസാനിച്ച് നാളെ തുടങ്ങാൻ ഏകദേശം 12 മണിക്കൂറും ഇന്ന് നമ്മുടെ നിത്യോപയോഗത്തിൽ വന്നു കഴിഞ്ഞ ആംഗലേയ കലണ്ടർ അനുസരിച്ചാണെങ്കിൽ രാത്രി 12 മണിവരെ 6 മണിക്കൂർ സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഇത്രയ്ക്ക് കുറഞ്ഞ സമയപരിധിക്ക് അകത്തെങ്കിലും നിർബന്ധിച്ച് പിടിച്ച് താഴ്ത്തി വയ്ക്കാതെ, മനസ്സിന്റെ ഞരമ്പുകളെ പിരിമുറുക്കത്തിന് അനുവദിക്കാതെ, ഇഷ്ടപ്പെടാത്ത ശുണ്ടി പിടിക്കുന്ന വഴിയോര കാഴ്ചകളെ, കാര്യങ്ങളെ സഹിച്ചുകൊണ്ട് സാധാരണഗതിയിൽ സഹജമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ഇതാണ് ഇപ്പോഴത്തെ തന്റെ ദൃഢനിശ്ചയമെന്ന് മനസ്സിലൊന്നുകൂടെ പറഞ്ഞുറപ്പിച്ചു. ഇതുപോലെയുള്ള ദൃഢസങ്കല്പങ്ങൾ, നിശ്ചയങ്ങൾ മാനസികമായി ചെയ്തിട്ട് പിന്നെ അവയിൽ നിന്ന് രക്ഷപ്പെടാൻ ധാർമ്മിക രോഷം, അനീതിയെ കണ്ട ആവേശം എന്നീ ന്യായവാദങ്ങളെ സ്വയം പറഞ്ഞുകൊണ്ട് ലംഘിക്കുന്നതുപോലെ ഇന്ന് ഏതായാലും സംഭവിക്കാൻ പാടില്ല. വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴേ പതിവ് പോലെ വെളിഗേറ്റിനെ മറച്ചുകൊണ്ട് റോഡിൽ കിടക്കുന്ന മുട്ടൻ ലോറി 2 ആനയുടെ പൊക്കത്തിൽ ലോഡ് കയറ്റി കറുത്ത നിറമുള്ള ടാർപാളിൻ കൊണ്ട് മൂടിക്കെട്ടി ഭൂതാകാരമായ മല പോലെ. ലോറിയിൽ നിന്നിറങ്ങിയ ഒരുത്തൻ അവിടെ തന്നെ നിന്നുകൊണ്ട് തന്റെ വീടിന്റെ കോമ്പൗണ്ട് ചുമരിൽ ശരീരത്തിൽ നിന്നുള്ള അശുദ്ധ വെള്ളത്തെ മുഴുവൻ ശൂൽക്കാരത്തോടെ പായിച്ച് നനച്ചുകൊണ്ടിരുന്നു. ഇനിയൊരുത്തൻ മുകളിൽ ലോറിയുടെ കതക് തുറന്നിട്ടുകൊണ്ട് മുൻ സീറ്റിലിരുന്നുകൊണ്ട് എന്തോ ഉറക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. രണ്ടുപേരും ലോറിയുടെ ഡ്രൈവറും ക്ലീനറുമായിരിക്കാം. സംസാരിക്കുന്ന ഭാഷയിൽ സർവ്വസാധാരണമായ തലമുടി, അമ്മ, ലൈംഗിക അവയവങ്ങൾ എന്നിവ ഇടകലർത്തിയുള്ള തെറിപദങ്ങളിൽ നിന്ന് പൊതുശത്രുവായ ആരെയോ ശകാരിക്കുകയാണെന്ന് മനസ്സിലായി. വെളിയിലിറങ്ങുമ്പോൾ ഇതുപോലെയുള്ള ശാരീരികമായ പ്രാഥമിക ആവശ്യങ്ങൾക്ക് 1-2 രൂപ കൊടുത്തിട്ടാണ് നിറവേറ്റുന്നത്. എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തന്റെ വീടിന്റെ മുമ്പിൽ സാധാരണയായി ഇപ്പോഴെല്ലാം കാണുന്ന കാഴ്ചയാണ്. ലോറിക്കാരുടെ ഈ പ്രവൃത്തി കണ്ടിട്ടും ഈ വഴി നടന്ന് കാറ്, ഓട്ടോ, സ്കൂട്ടർ മുതലായ വാഹനങ്ങളിൽ പോകുന്നവരും ഇത് ആവർത്തിച്ച് ചെയ്തു കണ്ടിട്ട് സഹിക്കാതെ പോലീസിൽ എത്രയോ പ്രാവശ്യം പരാതിപ്പെട്ടിട്ടുമുണ്ട്. പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമായി പൊതുസ്ഥലങ്ങളിൽ സിഗരറ്റ് വലിച്ച് പുകനിറയ്ക്കുന്നവർ, തുപ്പി വൃത്തികേടാക്കുന്നവർ എന്നിവർക്കെതിരെ പിഴ വിധിക്കണമെന്ന ഒരു കോടതി വിധിയെപ്പറ്റിയുള്ള വിവരം പത്രത്തിൽ വായിച്ചിട്ട് തന്റെ വീട്ടിന്റെ മുന്നിൽ നടക്കുന്ന ഈ അതിസാഹസ കാര്യത്തെ ചൂണ്ടിക്കാട്ടി ഒരിക്കൽ എഡിറ്റർക്കെഴുതിയ കത്തു മുഖേന നഗരസഭയെയും പോലീസ് വകുപ്പിനെയും അറിയിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല. ലോറി ഡ്രൈവർമാർക്ക് ചെലവാകുന്ന കൈക്കൂലിയുടെ റേറ്റ് കൂടുതലാകാൻ തന്റെ ഈ വക ശ്രമങ്ങൾ കാരണമായി എന്ന കാര്യം മാത്രം മനസ്സിലായി. ദേഷ്യപ്പെടാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്ന നേരത്ത് വീട്ടുവാതിൽ കൊട്ടിയടച്ചതുപോലെ ലോറി ഇങ്ങനെ കൊണ്ടിട്ടിരുന്നാൽ എങ്ങനെ, കുറെ മാറ്റിയിട്ടാൽ എന്താ എന്ന് ഒച്ച കൂട്ടാതെ പറഞ്ഞു. എന്നിട്ട് മെല്ലെ നടന്നു. 5 മിനിറ്റിൽ ഇപ്പോൾ പോയേക്കാം, പതിവായി പറയുന്ന പല്ലവി. രാത്രി മുഴുക്കെ ലോറി ഇവിടെ തന്നെ കിടന്നാലും ആശ്ചര്യപ്പെടാനില്ല. കാറ്റിൽ ചപ്പുചവറുകൾ കത്തുന്ന രൂക്ഷമായ പുകയും

0: വരുന്നല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും

0: തനിക്ക് എത്ര രൂപ വേണ്ടേ?
1: 200.
0: ഈ ആട്ടുങ്കട്ടം പോലുള്ള സാധനം വെച്ചിട്ട് 200 രൂപയെ.
2: വിനായക മുരുക.
1: നമസ്കാരം സ്വാമി.
2: നമസ്കാരം.
0: തിമ്മയ്യൻ സ്ഥലത്തില്ലാത്തോണ്ടാണ് ഞാനിപ്പോ ഇത് എടുക്കുന്നത്. ഞാനിത് വെച്ചിട്ട് കാശ് എന്ന കാര്യം നീ പോയി നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞേക്കണം. എന്നിട്ട് വേണം എല്ലാ ദരിദ്രവാസികളും ക്യൂ ആയിട്ട് ഇങ്ങടെ എഴുന്നള്ളാൻ. ഇതൊക്കെ ശരിക്കും നിയമവിരുദ്ധ. പോലീസ് അറിഞ്ഞ ഞാനും നീയും ജയിലാവും. നീ ഇങ്ങനെ ചിരിക്കരുത്. ഇതിന്റെ ചിരി കാണുമ്പോ എനിക്ക് പേടിയാവണു. ഇതേ ഒരു 150 രൂപയ്ക്കുള്ളതേ ഉള്ളൂ.
1: സ്വാമി
2: ഇങ്ങനെ ഉരച്ചെടുക്കുന്ന സ്വർണത്തിന്റെ പാപമൊക്കെ എവിടെ കൊണ്ട് അനുഭവിച്ച് തീർക്കും ഭഗവാനെ?
0: നിന്റെ മുഖത്തൊന്നല്ലല്ലോ ഞാൻ ഉരച്ചത്. ഞാൻ ഈ ബാങ്കിന്റെ മാനേജരാ. ഇവിടെ എന്തൊരക്കണം എത്ര ഉരക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നീ ഇങ്ങോട്ട് വന്നേ. ഞാൻ 100 വട്ടം ഹെഡ് ഓഫീസിലേക്ക് എഴുതി. പിയുണ്ട് ഡ്രസ് വേണത്. നീ ആ കൈയൊക്കെ ഒന്ന് മടക്കി വെച്ചേ. നീ വന്നേ.
2: എന്തിന്?
0: തല മുനിക്ക് ടവലുണ്ട് അതിന്റെ എടുത്തേ. ഇത്രയും പൗഡർ ഒന്നും വേണ്ട. ഇവിടെ പേഷമ്പരോടൊന്നുമില്ല. നീ പോയ കാശ്മീർ എടുത്തിട്ട് വന്നേ. മാനേജർ ഏതാ പിയൂൺ ഏതാന്ന് കസ്റ്റമേഴ്സിന് തിരിച്ചറിയാൻ പറ്റണ്ടായി. കൺഫ്യൂഷൻ കൺഫ്യൂഷൻ. ഓ ഒറ്റയ്ക്ക് ഇരുന്നു പോയക്കല്ലേ. കർത്താവ് ആവശ്യത്തിനുള്ള പുക എടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഇവർക്ക് രണ്ടാൾക്ക് കൊടുത്താൽ മതി.
2: എന്താ അവിടെ? ഞാൻ ചാർജ് എടുക്കാൻ വന്ന.
0: ചാർജ് എടുക്കാൻ വന്ന പിശാച.
2: അല്ല സർ, ഞാൻ മൂന്തൻ. ഇവിടെ ഫീൽഡ് ഓഫീസറായിട്ട് ചാർജ് എടുക്കാൻ വന്ന.
0: ഒരാഴ്ചയെ ഞങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു.
2: അല്ല സാറിന്റെ മുഖത്ത് എന്ത് പറ്റി? കരി. കരിയോ? ഓ അത് ബൈക്ക് റിപ്പയർ ചെയ്തപ്പോ ഞാൻ.
0: അയ്യോ ഞാൻ തുടച്ചു തരാം മോനെ.
3: അയ്യോ ഇപ്പൊ കൂടുതലായി.
2: വേണ്ട ഞാൻ.
0: ഈ കുട്ടി ഇവിടുത്തെ ടൈപ്പിസ്റ്റാ. പേര് മുന്തിരി.
2: മുന്തിരിയാ?
0: അതെ, വജ്രലക്ഷ്മിക്ക് സാർ ഇട്ടിരിക്കുന്ന പേരാ.
2: ഹലോ.
4: ഹലോ.
0: ഞാൻ തുടച്ചു തരാം.
2: അയ്യോ സാർ, ഞാൻ സാറിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്.
0: അതെ, അതൊക്കെ എനിക്കറിയാം. ഇവിടെ അങ്ങനെ മേലേന്നും കീഴേനൊന്നുമില്ല. ചില മാനേജർമാരുണ്ട് കീഴ് ജീവനക്കാരെ ഭയപ്പെടുത്താ ഭീഷണിപ്പെടുത്താ ഒക്കെ ചെയ്യുന്നവര്. എനിക്കിവിടെ എല്ലാവരും കുടുംബാംഗങ്ങളുടെ പോലെ.
2: അതെ, ഞാൻ സാറിന്റെ അനി ശശി. ആ പോയത് സാറിന്റെ പെങ്ങളും.
0: അവർ എന്റെ പെങ്ങളാക്കരുത്, എന്റെ പെങ്ങളാക്കരുത്. അവർ നിന്റെ പെങ്ങള്. നീ പോയി ചായ വെച്ചിട്ടോടാ.
2: സ്പെഷ്യൽ ചായ എന്നെ ഞാൻ മറ്റൊണ്ടോ കേട്ടാ.
0: മോനെ നീ വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ.
2: സാറ് മുകുന്ന സാറിന് ആദ്യമായിട്ടല്ലേ കാണുന്നത്. പിന്നെങ്ങനെ
0: എന്താ പൊതിയില്?
2: ചായക്കുള്ള ഫ്ലാസ്ക്.
0: ആദ്യം നീ അതിൽ ഉടുപ്പുണ്ടായിച്ചു. ഈ നാട്ടുകാർക്കറിയാം നീ ഇവിടെ ചായ മേടിച്ചു കൊണ്ടിരുന്ന ആളാണെന്ന്. നീ മുകുന്ദന് ഒരു ചായ മേടിച്ചു കൊണ്ടിരുന്ന നാട്ടുകാർ മൂന്നും കാണട്ടെ. ഓടെ
2: പ്യൂണ.
0: ആ മോൻ ഇവിടെ ഇരിക്കും, ഞാൻ ഇതാ വരുന്നു. നിക്ക് നിക്ക് നിക്ക്. എടാ മോനെ ശശി. ആ വന്നിരിക്കുന്നത് ഫീൽഡ് ഓഫീസർ ഒന്നുമല്ല.
2: പിന്നെ
0: ഫീൽഡ് ഓഫീസറുടെ വേഷത്തിൽ നമ്മളെ കൊല്ലാൻ വന്ന കാലന.
2: നമ്മളെ അല്ല സാറിനെ. ഞാൻ അന്നേ പറഞ്ഞതാ. നിയമവും കണക്കും ഒന്നും നോക്കാതെ കള്ളപ്പേരില് ലോൺ കൊടുക്കുമ്പോ ആലോചിക്കുമായിരുന്നു. ഹെഡ് ഓഫീസിൽ നാൾ വരുമെന്ന്. എന്നെ അങ്ങ് വിട്ടേക്ക്, നമുക്ക് നമ്മുടെ ശരീരമാണ് വലുത്.
0: നീ എന്റെ കൂടെ നിന്നാ മതി. ഇവനെ അല്ല ഇവന്റെ അച്ഛനെ വരെ നമുക്ക് ചൊൽപ്പടിക്ക് നിർത്താം. ഒന്നും അല്ലെങ്കിൽ നമ്മൾ കുടുംബാംഗങ്ങളുടെ പോലെയല്ലടാ.
2: ശരി, അങ്ങനെയാണെങ്കിൽ സാറ് പോയി ചായ വാങ്ങിച്ചോണ്ടാ. എനിക്കൊരു മസാല ദോശ നല്ലപോലെ മൊരിയണെന്ന് പറഞ്ഞേക്കെ.
0: ചായ പിടിച്ചിട്ടുണ്ട്.
2: സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല. പക്ഷെ ഈ ഏരിയയില് പാമ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അയ്യോ പേടിക്കാനൊന്നും ഇല്ലെന്ന്.
0: മുറി ഇഷ്ടായാ? ഞാനിവിടെ ആദ്യ മേനെ കെട്ടിരുന്ന സ്ഥല.
2: അല്ല അന്തോണി സാർ എന്താ ഈ വേഷത്തില്?
0: അതിപ്പോ ചേര ചേരയും പാമ്പൊന്നും അല്ലടാ. ചേര നിന്നെ നാട്ടിൽ ചെന്ന നടുക്കണ്ട നിന്നെന്ന് പറയില്ലേ.
2: അപ്പൊ ഇവിടെ വേറെ ഫുഡൊന്നും കിട്ടില്ലേ?
0: നാട് ഓടുമ്പോ നടുവേ ഓടണം ഒരു പഴഞ്ചൊല്ലില്ലേ.
2: അല്ലെങ്കിൽ സാർ ഓടേണ്ടി വരും കേട്ടോ.
0: എന്താ പറഞ്ഞേ?
2: അല്ല ഈ മോട്ടോർ സൈക്കിൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന മഴ കൊള്ളൂ സാറേ.
0: എന്താ മഴ പെയ്യുമ്പോ മോട്ടോർ സൈക്കിൾ ഇങ്ങനെ ഓടി വന്ന് മുറ്റത്ത് നിക്കോ?
2: അതില്ല.
0: ഇവനായിട്ട് വലിയ കമ്പനി ഒന്നും വേണ്ട.
2: വേണ്ട.
0: മുറി ഇത്തിരി ചെറുതാണെങ്കിലും ഐശ്വര്യമുള്ളതാ. എനിക്കിങ്ങനെ ടെൻഷൻ വരുമ്പോ ഞാൻ എന്റെ ഭാര്യയെയും കൂട്ടി ഈ മുറിക്കകത്ത് വന്നിരുന്ന് മുഖത്തോട് മുഖം നോക്കി വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും.
2: ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. സാറിന് കുട്ടികളില്ല കേട്ടോ.
0: അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്?
2: അല്ല പിന്നീട് വരെ അവസരം
5: കിട്ടിയില്ല.
0: കന്നടത്തിൽ ഇങ്ങനെ ഒരുപാട് തമാശകളുണ്ട്.
2: സാർ ഈ വേഷം ഇട്ടിരിക്കുന്നതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? ഭാര്യ പേടിച്ചിട്ടാ. ബാങ്കില് ക്രിസ്ത്യാനി, ഭാര്യ വീട്ടില് ഹിന്ദു.
0: എന്താ പറഞ്ഞേ?
2: അല്ല സാറ് വലിയ മനുഷ്യൻ.
0: അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ?
2: അത് കള്ളം പറയുന്നതിന് അങ്ങനെ സമയമൊന്നും
5: ഇല്ല. ഊട്ടതൊക്കെ 5 kg, ബേളെ 1/2 kg, സക്കര 2 kg,

0: ಟೊಮ್ಯಾಟೊ ಹಣ್ಣು ಅರ್ಧ ಕೆಜಿ, ನುಗ್ಗೆಕಾಯಿ ಎರಡು, ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು, ಮೆಣಸಿನಕಾಯಿ, ಬೆಂಡೆಕಾಯಿ, ಆಲೂಗೆಡ್ಡೆ, ಈರುಳ್ಳಿ.
1: ഒക്കെ പോയി ഞാൻ മേടിച്ചിട്ട് വരാം നീലവ്വ. ആ ഇതെന്റെ ഭാര്യ നീലവ്വ, ഇവിടത്തെ പേരുകളൊക്കെ ഒരു പ്രത്യേക തര. നീലവ്വ മുന്തിരി. അതെ, ബാങ്കിന്റെ മുമ്പിൽ ഒരു പൈപ്പ് ഉണ്ട്, അവിടെ 1.5 വയസ്സായ ഒരു കുട്ടി വെള്ളം എടുക്കാൻ വരും. ആ കുട്ടിയുടെ പേര് മുന്തിരി.
2: ആ കുട്ടിയുടെ പേര് മുന്തിരി.

ദുഷ്ടൻ പനപോലെ തഴച്ചു വളരുന്നു എന്നൊരു ചൊല്ലുണ്ട്. ശരിയാണോ അത്? അങ്ങനെ ദുഷ്ടൻ വളരുകയും ശുദ്ധൻ തളരുകയും ചെയ്യുമോ? ഒന്ന് പുനഃപരിശോധിക്കേണ്ടതായ ഒരു ചൊല്ലാണിത്. ശരിക്കും ദുഷ്ടൻ എന്ന് വിളിച്ചിരുന്നത് ആരെയായിരിക്കും? മറ്റുള്ളവരെ സഹായിക്കാത്തവരെ, പണം ചോദിച്ചിട്ട് കൊടുക്കാത്തവരെ, അവരെയൊക്കെയാണ് ദുഷ്ടൻ എന്ന് വിളിച്ചിരുന്നത്. അതായത് കുറച്ച് സ്വാർത്ഥരായവർ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, അധ്വാനിച്ചു പണമുണ്ടാക്കിയിട്ട് ആ പണം മറ്റാരെങ്കിലും ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിൽ അത് ദുഷ്ടത്തരം. മറ്റുള്ളവരെ ചൂഷണം ചെയ്താണ് പണം ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ ദുഷ്ടതയുണ്ട്. എന്നാൽ ഒരാൾ അയാളുടെ രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിക്കുന്നു എന്ന് കരുതു, അതിൽ നിന്ന് തനിക്ക് കുറച്ച് വേണം എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? പലപ്പോഴും സിനിമാക്കാരെക്കുറിച്ച് ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടില്ലേ, കോടികളില്ലേ, പിന്നെന്താ അതിൽ നിന്നും ഒരു 50,000 തന്നാല്? ചില ബന്ധുക്കൾ പറയുന്നത് കേട്ടിട്ടില്ലേ, അളിയന് പണമുണ്ടായതുകൊണ്ട് നമുക്ക് ഒരു ഗുണവുമില്ലെന്ന്. പറയുന്നത് കേട്ടാൽ തോന്നും ഇയാൾക്ക് ഗുണത്തിന് വേണ്ടിയാണ് അയാൾ നെട്ടോട്ടമോടുന്നതെന്ന്. ഗൾഫിൽ പോയി ചൂട് മണലിൽ കിടന്ന് കഷ്ടപ്പെട്ട് കുറച്ച് സമ്പാദ്യമായാൽ അത് പിന്നെ ബന്ധുക്കൾക്ക് കൂടി കൊടുക്കണമെന്ന് അവകാശമായി മുന്നോട്ട് വയ്ക്കുന്നവർ തന്നെയുണ്ട്. പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിൽ ദുഷ്ടതയാണ്. നമ്മളിങ്ങനെ മറ്റുള്ളവരോട് സഹായം ചോദിക്കുമ്പോൾ ഓർക്കേണ്ടത് നമ്മുടെ അധ്വാനത്തെക്കുറിച്ചാണ്. നമ്മുടെ അലസതയും താൽപര്യമില്ലായ്മയുമാണ് നമ്മുടെ സമ്പാദ്യത്തെ കുറച്ചു കളഞ്ഞത്. അത് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. നിങ്ങൾക്കൊരു സത്യം അറിയുമോ? നമ്മുടെ മുന്നിൽ വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന പല വ്യവസായ സ്ഥാപനങ്ങൾക്കും പിന്നിൽ ആരുടെയൊക്കെയോ കഠിനമായ അധ്വാനമുണ്ട്. ആരൊക്കെയോ ഉറക്കം കളഞ്ഞിട്ടുണ്ട്, രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സമ്പാദിച്ചതിനെ ധൂർത്തടിച്ചു കളയാൻ അവർക്ക് തോന്നില്ല. അതിനെ കണക്കറ്റ് മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാനും അവർക്ക് തോന്നില്ല. അതിനെ ദുഷ്ടതയായി കാണരുത്. അതേസമയം മറ്റുള്ളവരെ ചൂഷണം ചെയ്തും മറ്റുള്ളവരുടെ സ്വത്തുവകകൾ തട്ടിയെടുത്തും ധനികരായവരാണെങ്കിൽ വിരൽ ചൂണ്ടി ചോദ്യം ചെയ്യാം. അധ്വാനത്തിലൂടെ ജീവിതാഭിവൃദ്ധി നേടാൻ കഴിയാത്തവരായി ആരുമില്ല. ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർ തന്നെ ചെറിയ രീതിയിലെങ്കിലും എത്രയെത്ര കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് ആരോഗ്യമുള്ള ആരെങ്കിലും വിധിയെ പഴിച്ചുകൊണ്ടോ ഭാഗ്യമില്ലാത്തതുകൊണ്ടോ താൻ ഇങ്ങനെയായി എന്ന് പരിതപിക്കുന്നുവെങ്കിൽ അതിലെന്തർത്ഥമാണുള്ളത്? ഇങ്ങനെയുള്ളവരാണ് തങ്ങളെ സഹായിക്കാത്തവരെ ദുഷ്ടർ എന്ന മുദ്ര കുത്തുന്നത്. എങ്കിൽ ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ, യഥാർത്ഥത്തിൽ ദുഷ്ടത ആരിലാണുള്ളത്? അധ്വാനിച്ച് സ്വജീവിതം സമൃദ്ധമാക്കുന്നവരിലോ അതോ അലസനായിരുന്നിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരിലോ? ആലോചിച്ചു നോക്കേണ്ട കാര്യമാണത്. അധ്വാനിച്ച് അഭിവൃദ്ധി നേടുന്നവർ വാരിക്കൂരി മറ്റുള്ളവരെ സഹായിക്കാത്ത പക്ഷം അവർ ദുഷ്ടരാണെങ്കിൽ ആ ദുഷ്ടർ പനപോലെ വളരുക തന്നെ ചെയ്യും. അലസർ അഭിവൃദ്ധി ഏതുമില്ലാതെ തളർന്നു പോവുക തന്നെ ചെയ്യും. മലയാളത്തിലെ മറ്റൊരു ചൊല്ലാണ് ഓർമ്മ വരുന്നത്, അന്യന്റെ പുരയിടത്തിലെ പുല്ലുകണ്ട് പൈക്കളെ വളർത്തരുത് എന്ന്. ആ ചൊല്ല് പുനഃപരിശോധിക്കേണ്ട ഒരാവശ്യവുമില്ല. അതുപോലെ മറ്റൊരു ചൊല്ല് കേട്ടിട്ടില്ലേ, വഴിയിൽ കിടക്കുന്ന തേങ്ങയെടുത്ത് ഗണപതി കടിക്കരുത് എന്ന്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ, പരമാവധി മറ്റുള്ളവരുടെ ഔദാര്യങ്ങൾക്ക് നിൽക്കരുത്, അധ്വാനിച്ച് അഭിവൃദ്ധി തേടണം. അത് ചെയ്യാതെ ദുഷ്ടൻ പനപോലെ തഴച്ചു വളരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല തന്നെ. ഒരാളിന്റെ അധ്വാനത്തിന്റെ ഫലത്തെ ഒരു തരത്തിലും ചൂഷണം ചെയ്യാൻ പാടില്ല തന്നെ. ഒരാൾ ഒരു ഓട്ടോ ഓടിക്കുന്നു എന്ന് വിചാരിക്കുക, തീരെ ക്ഷീണിതനായിട്ടും ഒരാൾ കൈ കാണിച്ചപ്പോൾ ആ സവാരിക്ക് കൂടി തയ്യാറാകുന്നു. 100 രൂപ കൂടി കിട്ടിയാൽ അത്രയുമായി എന്ന ചിന്തയാണ് അയാൾക്ക്. അതിനെ ഏതെങ്കിലും പിരിവിന്റെ പേരിൽ അയാളിൽ നിന്നും ഈടാക്കുകയാണെങ്കിൽ അത് ചൂഷണം തന്നെയാണ്. ഒരാൾ സ്വമനസാലെ ചെയ്യുന്ന സേവനങ്ങൾക്കേ അർത്ഥമുള്ളൂ എന്ന് മറന്നു പോകരുത്. മനുഷ്യൻ അധ്വാനിക്കാൻ തയ്യാറാകാതെ അലസനായിരുന്നിട്ട് അത് കർമ്മഫലം എന്ന് വ്യാഖ്യാനിച്ചത് മതങ്ങളായിരുന്നു. കായികവും മാനസികവുമായി ശേഷിയുള്ള ഏതൊരാൾക്കും ഈ ലോകത്ത് പരാശ്രയം കൂടാതെ ജീവിക്കുവാനാകും. കിട്ടിയതെല്ലാം ധൂർത്തടിച്ച് വാരിക്കോരി മറ്റുള്ളവർക്ക് നൽകി സ്വജീവിതം ധന്യമാക്കുന്നതിനെ സേവന തൽപരത എന്ന് പറയാനാവില്ല. എല്ലാവർക്കും ഒരു വിജയമുണ്ട്. ആ വിജയത്തെ നിലനിർത്തുവാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ വിജയം.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം.
2: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് പെട്രോൾ വാഹനങ്ങൾ വന്നതിന്റെ ചരിത്രകഥ കേൾക്കാം. കടപ്പാട് ചരിത്ര മാധ്യമ പ്രവർത്തകൻ മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. നടരാജവണ്ടി എന്നൊരു പ്രയോഗം തന്നെ പണ്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ നടരാജവണ്ടിയിൽ വന്നു എന്ന് പറഞ്ഞാൽ അത്ര ദൂരം നടന്നു വന്നു എന്നർത്ഥം. മറ്റ് മാർഗങ്ങളൊന്നുമില്ല, നടന്നേ തീരൂ. കാളവണ്ടിയും കുതിരവണ്ടിയും വെല്ലുവണ്ടിയുമൊക്കെ പണക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. വഞ്ചിയും വള്ളവുമൊക്കെ ഒരുവിധം സാധാരണക്കാർക്ക് പറ്റും. മഞ്ചൽ, മേനാവ്, പല്ലക്ക് എന്നിവ പ്രഭുക്കൾക്ക് മാത്രമുള്ളത്. പിന്നീട് കൂടുതൽ കുതിരകളെ പൂട്ടിയ ഫീറ്റൻ വണ്ടികൾ വന്നു. ഒരു കാലത്ത് ദീർഘദൂര യാത്രയ്ക്കാകെയുള്ള മാർഗം ജലപാതകളായിരുന്നു. വള്ളക്കടവ്, മുമ്പ് കൽപ്പാലക്കടവ്, ചാക്ക എന്നിവിടങ്ങൾ ജലയാത്രയ്ക്കുള്ള കേന്ദ്രങ്ങളായിരുന്നു. അതിലൂടെ വള്ളത്തിലും ബോട്ടിലുമായിരുന്നു യാത്ര. വർക്കല വരെ യന്ത്രബോട്ടില്ലായിരുന്നു. രാജാക്കന്മാരും രാജകുടുംബങ്ങളും പ്രത്യേകതരം ബോട്ടുകൾ, പള്ളി ബോട്ടുകളിലാണ് സഞ്ചരിച്ചിരുന്നത്. കൂടുതൽ തുഴച്ചിലുകാറുള്ളതനുസരിച്ച് ബോട്ടുകളെ 24 തണ്ട്, 16 തണ്ട്, 12 തണ്ട്, 4 തണ്ട് എന്നിങ്ങനെ തരംതിരിച്ചിരുന്നു. വള്ളക്കടവിലും ചാക്കയിലും

0: വന്നവർക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ കാളവണ്ടികളും കുതിരവണ്ടികളും വാടകയ്ക്ക് കിട്ടുമായിരുന്നു. അക്കാലത്ത് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നത്തെ ടാക്സി സ്റ്റാൻഡ് പോലെ കുതിരവണ്ടികൾക്കും കാളവണ്ടികൾക്കും സ്റ്റാൻഡുകളുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് അഥവാ ഹജൂർ കച്ചേരിയിലെത്തുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കാളവണ്ടികളും കുതിരവണ്ടികളും പാർക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലം ഇപ്പോഴത്തെ YMCA കെട്ടിടം സ്ഥിതി ചെയ്യുന്ന വിശാലമായ സ്ഥലത്തായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു. റോഡ് ഗതാഗത രംഗത്ത് ആദ്യമെത്തിയ വേഗത കൂടിയ വാഹനം കരിയിലോടുന്ന മോട്ടോർ ബസ്സുകളായിരുന്നു. നാല് ചക്രങ്ങളുണ്ടായിരുന്ന ഈ വാഹനം ആദ്യം നഗരത്തിൽ കൊണ്ടുവന്നത് അരുമന ശ്രീനാരായണൻ തമ്പിയായിരുന്നു. 20 കരിബസ്സുകളാണ് ആദ്യം കൊണ്ടുവന്നതെന്ന് പറയുന്നു. ഇതിൽ 10 തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിലും 10 കൊല്ലം റൂട്ടിലും സർവീസ് നടത്തി. ഗതാഗത രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച അരുമന ശ്രീനാരായണൻ തമ്പി അവസാനം കടക്കാരനായി. 1984 തൃശൂരിൽ തീവണ്ടിയിൽ വച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. കരിവണ്ടിയിൽ യാത്രക്കാരുടെ ദേഹം മുഴുവൻ കരിയാകുമായിരുന്നു. അതിനധികം വേഗതയുമില്ലായിരുന്നു. പെട്രോൾ മോട്ടോർ വാഹനങ്ങളുടെ വരവ് ഈ പ്രശ്നം പരിഹരിച്ചു. 1911 ദി മലബാർ കമേഴ്സ്യൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് തിരുവിതാംകൂറിൽ വ്യാപകമായി പെട്രോൾ ബസ്സുകളും കാറുകളും കൊണ്ടുവന്നത്. ലോകത്ത് തന്നെ ഇത്തരം വാഹനങ്ങൾ വന്നിട്ട് അപ്പോഴേക്കും അധികകാലമായില്ല. മോട്ടോർ വാഹനങ്ങളെപ്പറ്റി നൂറ്റാണ്ടുകളായി നടന്ന പരീക്ഷണങ്ങൾക്ക് പ്രധാന വഴിത്തിരിവുണ്ടായത് 1884-85 കാലത്ത് ജർമ്മൻ എഞ്ചിനീയറായ ഡെയിംലറുടെ കണ്ടുപിടുത്തമായിരുന്നു. ഗ്യാസോ പെട്രോളോ ഉപയോഗിച്ചുള്ള ആദ്യത്തെ എഞ്ചിൻ രൂപകൽപ്പന ചെയ്തതിനുള്ള അംഗീകാരം അദ്ദേഹത്തിനായിരുന്നു. ഒരു സൈക്കിളിലായിരുന്നു ഇത് ആദ്യം പരീക്ഷിച്ചത്. 1886 ഈ പരീക്ഷണം പൂർണമായി വിജയിച്ചതായി തെളിഞ്ഞു. ഈ രംഗത്ത് പിന്നീടും പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ക്രമേണ മോട്ടോർ വാഹനങ്ങളുടെ നിർമ്മാണം തുടങ്ങി. ഫ്രാൻസിലാണ് ആദ്യം കൂടുതൽ മോട്ടോർ വാഹനങ്ങൾ നിലത്തിറക്കിയത്. ഇതേ തുടർന്ന് മോട്ടോർ വാഹനങ്ങളെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങളും ഏർപ്പെടുത്തി. പോലീസ് കൊണ്ടുവന്ന ഈ നിയമപ്രകാരം ഫ്രാൻസ് നഗരത്തിൽ വാഹനങ്ങളുടെ വേഗത മണിക്കൂറിൽ 7.5 മൈലായിരുന്നു. അത്ര ചെറിയ വേഗതയെ അന്ന് മോട്ടോർ വാഹനങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. ഡെയിംലർ കമ്പനിയുടെ സഹായത്തോടെയാണ് മലബാർ കമേഴ്സ്യൽ കോർപ്പറേഷൻ തിരുവിതാംകൂറിൽ പെട്രോൾ വാഹനങ്ങൾ ഏർപ്പെടുത്തിയത്. യാത്രയ്ക്കുള്ള വാഹനങ്ങൾ മാത്രമല്ല, കോട്ടയത്തും മുണ്ടക്കയത്തും സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ലോറി സർവീസുകളും അവർക്കുണ്ടായിരുന്നു. ആലപ്പുഴയായിരുന്നു കമ്പനിയുടെ ആസ്ഥാനം. കമ്പനി മാനേജർ RM സേവൽ 1911 ഇംഗ്ലണ്ടിൽ നിന്നും കൊണ്ടുവന്ന 2 പെട്രോൾ ബസ്സുകളാണ് തിരുവനന്തപുരത്ത് നിന്നും നാഗർകോവിലേക്കും കൊല്ലത്തേക്കും ആദ്യം സർവീസ് നടത്തിയ ട്രോൾ വാഹനങ്ങൾ. ഈ വാഹനങ്ങൾ കൂടുതൽ ജനപ്രീതി നേടിയതോടെ കമ്പനി കൂടുതൽ ബസ്സുകൾ സർവീസ് ആരംഭിച്ചു. പിന്നീട് നാഗർകോവിലിനും കൊല്ലത്തിനുമിടയ്ക്ക് പാഴ്സൽ സർവീസുകൾ ഏർപ്പെടുത്തിയത് കച്ചവടക്കാർക്ക് അനുഗ്രഹമായി. കാറുകൾ വാടകയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയതും ഈ കമ്പനിയാണ്. ബസ്സുകൾ നന്നാക്കാൻ വർക്ക്ഷോപ്പുകളും പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളും കമ്പനിക്കുണ്ടായിരുന്നു. മോട്ടോർ വാഹന രംഗത്ത് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി വിപുലമായ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതും മലബാർ കമേഴ്സ്യൽ കോർപ്പറേഷനാണ്. ഇതോടെ കാളവണ്ടിയിലും വള്ളത്തിലും ഒതുങ്ങി നിന്നിരുന്ന ആളുകളുടെ യാത്ര വേഗതയുള്ള പുതിയ വാഹനങ്ങളിലായി. ക്രമേണ മോട്ടോർ വാഹന വ്യവസായ രംഗം തഴച്ചു വളർന്നു. ധാരാളം ആളുകൾ ബസ് സർവീസ് വൻ വരുമാനമായി കണ്ടു. അതോടെ പുതിയ പുതിയ കമ്പനികളുണ്ടായി. ഇതിന്റെയെല്ലാം പരിണത ഫലമാണ് 1938 തിരുവിതാംകൂർ സർക്കാരിന്റെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് വകുപ്പ് രൂപവൽക്കരണം. മറ്റു ബസ്സുകളേക്കാൾ കൂടുതൽ സൌകര്യങ്ങളും കൃത്യനിഷ്ഠയുമുള്ള ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ബസ്സുകളും അവരുടെ വിശ്രമ കേന്ദ്രങ്ങളുമെല്ലാം ജനങ്ങൾക്ക് അനുഗ്രഹമായി മാറി. ഈ സർവീസാണ് ഇപ്പോഴത്തെ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി മാറിയത്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: 1960 ഫെബ്രുവരി 18 പ്രദർശനത്തിനെത്തിയ ചിത്രമായിരുന്നു ആന വളർത്തിയ വാനമ്പാടി. നീല പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിന്റെ കഥയും സംഭാഷണവും രചിച്ചത് തിക്കുറിശ്ശി സുകുമാരൻ നായരായിരുന്നു. ചിത്രത്തിനുവേണ്ടി തിരുനയനാർ കുറിച്ചി മാധവൻ നായർ 8 പാട്ടുകൾ രചിച്ചു. ബ്രദർ ലക്ഷ്മണിന്റെ ഈണം. പി ബി ശ്രീനിവാസ്, കമുകര പുരുഷോത്തമൻ, പി ലീല എന്നിവരായിരുന്നു ഗായകർ. ശ്രീറാം, എം എൻ നമ്പ്യാർ, ഡി ബാലസുബ്രഹ്മണ്യം, തിക്കുറിശ്ശി സുകുമാരൻ നായർ, ഫ്രണ്ട് രാമസ്വാമി, എസ് പി പിള്ള, ശാന്തി, പെട്രോ, ഭീമൻ, എം എസ് കറുപ്പയ്യ, മിസ് കുമാരി, എസ് ഡി സുബ്ബലക്ഷ്മി, സി കെ സരസ്വതി, സോമൻ എന്നിവരായിരുന്നു ആന വളർത്തിയ വാനമ്പാടിയിലെ അഭിനേതാക്കൾ. തിരശ്ശീലയിൽ ഇപ്പോൾ കേൾക്കാം ആന വളർത്തിയ വാനമ്പാടി എന്ന ചിത്രത്തിലെ ഒരു ഗാനം.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകകാരൻ.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
2: ശാസ്ത്ര കൗതുകത്തിൽ ഇന്ന് ആന്റി കൈതേറ മെക്കാനിസത്തെ കുറിച്ച് കേൾക്കാം. ചരിത്രത്തിന്റെ ഏടുകളിൽ എത്രയെത്ര അത്ഭുതങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ആഴക്കടലിന്റെ അഗാധതകളിൽ നിന്ന് കാലം നമുക്കായി കാത്തുവച്ച വിസ്മയങ്ങൾ പുറത്തുവരും. അത്തരമൊരു അമൂല്യനിധിയാണ് ഗ്രീക്ക് ദ്വീപായ ആന്റി കൈതിയറയുടെ സമീപത്തുനിന്ന് 1901 ഒരുപറ്റം കടൽപ്പുറ്റുവാരുന്നവർ കണ്ടെത്തിയ ആന്റി കൈതിയറ മെക്കാനിസം. ഒറ്റനോട്ടത്തിൽ തുരുമ്പെടുത്ത രൂപം നഷ്ടപ്പെട്ട ഒരു ലോഹക്കട്ടയാണെന്ന് തോന്നിയേക്കാവുന്ന ഒന്നാണിത്. പുരാതന ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ശാസ്ത്രീയമായ ഉപകരണങ്ങളിലൊന്നാണ് ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ ഈ അനലോഗ് കമ്പ്യൂട്ടർ. വാനശാസ്ത്രത്തിലെ സ്ഥാനനിർണയത്തിനും ഗ്രഹണപ്രവചനത്തിനും ഉപയോഗിച്ചിരുന്ന പുരാതന അനലോഗ് കമ്പ്യൂട്ടർ. ഒരു കപ്പൽ ഛേദത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നുമാണ് ഈ യന്ത്രം കണ്ടെടുത്തത്. ഏകദേശം BC 180-100 ഇടയിൽ നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഈ വെങ്കല ഉപകരണം അതിന്റെ സങ്കീർണത കൊണ്ട് ഗവേഷകരെ അമ്പരിപ്പിച്ചു. ഇതിനുള്ളിൽ 30 വ്യത്യസ്ത വലിപ്പത്തിലുള്ള പരസ്പരം ബന്ധിച്ച് പ്രവർത്തിക്കുന്ന പൽചക്രങ്ങൾ അഥവാ ഗിയറുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. ഒരു ചെറിയ പെട്ടിക്കുള്ളിൽ ഒരു പ്രപഞ്ചം തന്നെ ഒതുക്കിവച്ചതുപോലെ. വർഷങ്ങൾ നീണ്ട പഠനങ്ങൾക്കൊടുവിൽ ഈ യന്ത്രത്തിന്റെ ഉദ്ദേശം വ്യക്തമായി. ഇതൊരു സാധാരണ അലങ്കാര വസ്തുവോ കളിപ്പാട്ടമോ ആയിരുന്നില്ല, മറിച്ച് അതീവ കൃത്യതയോടെ ജ്യോതിശാസ്ത്രപരമായ കാര്യങ്ങൾ പ്രവചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമായിരുന്നു ഇത്. ഗ്രീക്ക് ദ്വീപായ ഗ്ലിഫാഡിയ പോയിന്റിൽ തകർന്ന് കടലിൽ 45 മീറ്റർ താഴ്ന്നുപോയ കപ്പലിൽ നിന്നാണ് ഈ ഉപകരണം കണ്ടെത്തുന്നത്. പവിഴപ്പുറ്റുകൾ തേടിയെത്തുന്ന നീന്തൽ വിദഗ്ധരാണ് ഈ തകർന്ന കപ്പൽ കണ്ടെത്തുന്നത്. അതിൽ നിന്ന് വെങ്കലവും മാർബിളും കൊണ്ടുള്ള ശിലകൾ, മൺപാത്രങ്ങൾ, പ്രത്യേക തരത്തിലുള്ള കണ്ണാടികൾ, ആഭരണങ്ങൾ, നാണയങ്ങൾ പോലുള്ള പുരാതന വസ്തുക്കൾ കണ്ടെടുത്തു. അതിലൊന്നായിരുന്നു

0: ആന്റി കൈഥീറ. കയ്യിൽ കിട്ടിയതെല്ലാം അവർ ശേഖരണത്തിനും വിശകലനത്തിനുമായി ഏത്തൻസിലെ നാഷണൽ മ്യൂസിയം ഓഫ് ആർക്കിയോളജിക്ക് കൊടുത്തു. ശില്പങ്ങളിലും പാത്രങ്ങളിലും കണ്ണുകളുടക്കിയ ശാസ്ത്രജ്ഞന്മാരുടെ മുന്നിൽ ഈ സാധനം ആദ്യം ശ്രദ്ധിക്കപ്പെട്ടില്ല. 1902 May 17 പുരാവസ്തു ശാസ്ത്രജ്ഞനായിരുന്ന വലേറിയസ് സ്റ്റേയ്സ് ആണ് പാറയിൽ ഒരു ഗിയർ വീൽ പതിഞ്ഞിരിക്കുന്നതായി കണ്ടത്. ഒരു വാനനിരീക്ഷണ ഘടികാരമെന്നായിരുന്നു സ്റ്റേയ്സ് ആദ്യം കരുതിയത്. എന്നാൽ അന്ന് ഇത്രയും സങ്കീർണമായ ഒരു ഉപകരണം നിർമ്മിക്കാൻ കഴിയുമോ എന്ന ചിന്തയാണ് കൂടുതൽ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വലേറിയസിനെ പ്രേരിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു അനലോഗ് കമ്പ്യൂട്ടറാണെന്ന് മനസ്സിലാക്കാനായത്. നമ്മുടെ മുൻഗാമികൾ ഹെലനിസ്റ്റിക് യുഗത്തിൽ നിർമ്മിച്ച അനലോഗ് കമ്പ്യൂട്ടർ. സൂര്യൻ, ചന്ദ്രൻ, പിന്നെ അറിയപ്പെട്ടിരുന്ന അഞ്ച് ഗ്രഹങ്ങളായ ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി എന്നിവയുടെ ആകാശത്തിലെ സ്ഥാനങ്ങൾ കൃത്യമായി കാണിക്കാൻ ഇതിന് സാധിച്ചിരുന്നു. സൂര്യഗ്രഹണങ്ങളും ചന്ദ്രഗ്രഹണങ്ങളും എപ്പോൾ സംഭവിക്കുമെന്ന് മുൻകൂട്ടി അറിയാൻ സഹായിക്കുന്ന സാരോസ് ചക്രം പോലെയുള്ള ഗണിതശാസ്ത്രപരമായ ക്രമീകരണങ്ങൾ ഇതിലുണ്ടായിരുന്നു. ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തിയിരുന്നു. 4 വർഷം കൂടുമ്പോൾ നടക്കുന്ന പുരാതന ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള പാൻഹെലനിക് ഗെയിംസുകളുടെ രീതി നിർണയിക്കാനും ഇതുപയോഗിച്ചിരുന്നു. ആന്റി കൈഥീറ മെക്കാനിസത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം അതിന്റെ നിർമ്മാണ കാലഘട്ടമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും സങ്കീർണമായ ഗിയർ സംവിധാനങ്ങളുള്ള ഒരു ഉപകരണം നിർമ്മിക്കാനുള്ള അറിവും സാങ്കേതികവിദ്യയും നിലനിന്നിരുന്നു എന്നത് അവിശ്വസനീയമാണ്. ഇതിലുപയോഗിച്ചിരിക്കുന്ന സാങ്കേതികവിദ്യയുടെ നിലവാരം പിന്നീട് 1000-ത്തിലധികം വർഷങ്ങൾക്ക് ശേഷം മധ്യകാല യൂറോപ്പിൽ നിർമ്മിക്കപ്പെട്ട അസ്ട്രോണമിക്കൽ ക്ലോക്കുകളിൽ മാത്രമാണ് വീണ്ടും കാണാൻ സാധിച്ചത്. ഇന്നും ഈ യന്ത്രത്തെക്കുറിച്ച് പൂർണമായ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ആരാണിത് രൂപകൽപ്പന ചെയ്തത്? എവിടെ വച്ചാണ് നിർമ്മിച്ചത്? ഇത്രയും പ്രധാനമായ ഉന്നതമായ സാങ്കേതിക ജ്ഞാനം പിന്നീടെങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത്? ഏഥൻസിലെ നാഷണൽ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തകർന്ന ഭാഗങ്ങൾ മാത്രമുള്ള ഈ യന്ത്രം പുരാതന ലോകത്തിൽ നിന്നുള്ള വിസ്മയകരമായ സന്ദേശമാണ്. ഇന്നാണ് ഇത്രയും കഴിവ്, ഇന്നാണ് ഇത്രയും പുരോഗമനം. ഏയ്, അങ്ങനെ കരുതുന്നത് ഒരു വിഡ്ഢിത്തമാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ബുദ്ധചരിതം എന്ന കൃതി രചിച്ചത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, ബുദ്ധചരിതം എന്ന കൃതി രചിച്ചത് ആരാണ്? ശരി ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കൗതുകരസങ്ങൾ. കൗതുകരസങ്ങൾ

0: കൗതുകരസങ്ങൾ. പാഠപുസ്തകമോ ചെരുപ്പോ വാങ്ങാൻ പോലും പണമില്ലാതെ ബുദ്ധിമുട്ടിയിട്ടുള്ള ആളായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. എന്നാൽ പിൽക്കാലത്ത് പ്രതിസന്ധികളെ അതിജീവിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വരെ എത്താൻ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് കഴിഞ്ഞു. നെപ്പോളിയനും ജൂലിയസ് സീസറും ചുഴലിദീനക്കാരായിരുന്നു. എങ്കിലും അവർ ലോകത്തെ കിടിലം കൊള്ളിച്ച രാജ്യതന്ത്രജ്ഞരായി മാറി. നിങ്ങൾ ദാരിദ്ര്യത്തെ ഒരു മാർഗ തടസ്സമായി കാണരുത്. വിശ്വസാഹിത്യകാരനായ ചാൾസ് ഡിക്കൻസിന്റെ ദാരിദ്ര്യത്തോളം വരില്ല നമ്മുടേത്. 38-ാം വയസ്സിൽ റൂസ്വെൽറ്റിനോട് ഡോക്ടർ പറഞ്ഞു, ഇനിയുള്ള കാലം ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്തവണ്ണം നിങ്ങൾ രോഗക്കിടക്കയിലായിരിക്കും. ഡോക്ടർ വിധിയെഴുതി. അദ്ദേഹം തളർന്നില്ല. ജീവിതം തുടങ്ങിയിട്ടേയുള്ളൂ, അദ്ദേഹം പറഞ്ഞു. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് വർഷങ്ങളോളം ജീവിച്ചു, അമേരിക്കയുടെ പ്രസിഡന്റ് പദം വരെ എത്തി. ജവഹർലാൽ നെഹ്റുവും അബ്ദുൽ കലാം ആസാദും ജയിലിൽ കിടന്ന് സാഹിത്യരചനകൾ നടത്തി. പൊക്കമില്ല എന്നത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ? മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി കുഞ്ഞുണ്ണി മാഷ് പൊക്കം കുറഞ്ഞയാളാണ്. പൊക്കം കുറഞ്ഞവരൊന്നും ചെറിയവരല്ല. നെപ്പോളിയൻ ബോണപ്പാട്ടിന്റെ പൊക്കം 5'1" മാത്രം. മഹാനായ അലക്സാണ്ടറിന് 5'3" മാത്രം. 33-ാം വയസ്സിൽ ലോകം കീഴടക്കിയ ജൂലിയസ് സീസറിന് 5'2" മാത്രം. പൊക്കം കുറഞ്ഞ ഇവർ ചരിത്രത്തിലെ എക്കാലത്തെയും പൊക്കം കൂടിയവരാണ്.
1: കൗതുകരസങ്ങൾ അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ ഹൃദയത്തുടുപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടേതാണ്. കാതുകളിൽ എപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം, പനീർ പൂക്കളുടെ മണം, നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര നൊമ്പരമോ. പ്രിയതേ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് നരതം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തേക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റ. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ HIV അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ HIV സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സിനിമ ശബ്ദരേഖ.
2: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.

സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം സന്മനസ്സുള്ളവർക്ക് സമാധാനം. കഥാ സംവിധാനം സത്യൻ അന്തിക്കാട്. തിരക്കഥ ശ്രീനിവാസൻ. നിർമ്മാണം സിയാദ് കോക്കർ. ഛായാഗ്രഹണം വിപിൻ മോഹൻ. സംഗീതം ജെറി അമൽദേവ്. അഭിനേതാക്കൾ മോഹൻലാൽ, ശ്രീനിവാസൻ, കാർത്തിക, KPSC ലളിത, മാമുക്കോയ, തിലകൻ, ഇന്നസെന്റ്, ശങ്കരാടി, സുകുമാരി, യദുകൃഷ്ണൻ, MG സോമൻ, തൊടുപുഴ വാസന്തി തുടങ്ങിയവർ.

0: വിധി ഉടമസ്ഥനായ ചാലപ്പുരയ്ക്കൽ കുഞ്ഞിക്കണ്ണൻ നായർക്ക് വിധി കടക്കാരനായ മൗവഞ്ചേരി ഗോപാലകൃഷ്ണ പണിക്കലിൽ നിന്നും ചെല്ലേണ്ടതായ സംഖ്യ കൊടുത്തു തീർക്കാത്തതിനാൽ ഈ സംഖ്യയ്ക്കായി വിധി കടക്കാരൻ കൈവശം വെച്ചു പോരുന്നതായ കോളയാട്ട് ദേശത്തെ സർവേ നമ്പർ 1358 കുനിയിൽപ്പറമ്പ് എന്ന പേരുള്ള 77 സെന്റ് തെങ്ങും പറമ്പ് പരസ്യമായി ലേലം ചെയ്ത് വിൽപ്പാൻ സിവിൽ കോടതി 21-ാം ഉത്തരവ് 64-ാം ചട്ടപ്രകാരം കോർട്ട് ഉത്തരവായിരിക്കുന്നു എന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു.
1: ആർഭാടം കാണിച്ച് ആളാവാൻ നോക്കിയ ഒടുവിൽ തന്നെയാ സ്ഥിതി. പെങ്ങന്മാരുടെ കല്യാണം നടത്തി കഷ്ടപ്പെട്ടു പോയല്ലോ പണിക്കിന്. അത് തന്നെയാ ഞാനും പറയുന്നത്. നാട്ടുകാരെ മുഴുവൻ വിളിച്ച് സദ്യ കൊടുത്താലേ കല്യാണം ആവുള്ളൂ. പണമില്ലാത്തോണ്ട് റീസ് ഓഫീസില്ലേ
2: പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പൊ എന്തായി നല്ല കാശ്മീർ കണ്ടം പോലത്തെ 77 സെന്റ് സ്ഥലം വെള്ളത്തിലായില്ലേ?
1: അതൊന്നും പറയാനായിട്ടില്ല. സിവിലും ക്രിമിനലും വക്കീലന്മാരെക്കാൾ അരച്ച് കിടക്കി കുടിച്ച വരാ ഗോപാലക്ഷപ്പണിക്കര്. അങ്ങനെ ആരാ മോൻ
3: ഗോപാലക്ഷപ്പണിക്കത്തെ അടവൊന്നും കുഞ്ഞിക്കണ്ണൻ നായരുടെ അടുത്ത് നടക്കാൻ പോണില്ല.
0: വിധി ഉടമസ്ഥനായ ചാലപ്പുരയ്ക്കൽ കുഞ്ഞിക്കണ്ണൻ നായർക്ക് വിധി കടക്കാരനായ മൗവഞ്ചേരി ഗോപാലകൃഷ്ണ പണിക്കരിൽ നിന്നും ചെല്ലേണ്ടതായ സംഖ്യ കൊടുത്തു തീർക്കാത്തതിനാൽ ഈ സംഖ്യക്കായി വിധി കടക്കാരൻ കൈവശം വെച്ചു പോരുന്നതായ കോളയാട്ട് ദേശത്തെ സർവേ നമ്പർ 1358 കുനിയിൽപ്പറമ്പ് എന്ന പേരുള്ള 77 സെന്റ് തെങ്ങും പറമ്പ് പരസ്യമായി ലേലം ചെയ്ത് വിൽപ്പാൻ സിവിൽ നിയമം 21-ാം ഉത്തരവ് 64-ാം ചട്ടപ്രകാരം കോർട്ട് ഉത്തരവായിരിക്കുന്നുവെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു.

0: മീരേ മീരേ
1: അല്ല ആരേത് എന്താ മോളെ എന്തായിരുന്നു നിനക്ക് വിജയം വന്നില്ലേ
2: എവിടം വരെ എങ്ങനെ വന്നു എനിക്കും ദൈവത്തിന് മാത്രമേ അറിയൂ വിജയിട്ട് നോക്കിയപ്പോ എന്റെ തല താണുപോയി ആളുകൾ ചിരിക്കുക ഇനി എങ്ങനെ വിജയന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവും ഞാൻ പോണില്ല അല്ലെങ്കിൽ തന്നെ സ്വർണം പോരെന്നും പറഞ്ഞ് നാത്തുമാരെന്നും കുത്തുവാക്ക് പറച്ചില്ല
1: അയ്യേ കരയാതിരിക്കേ അയലോക്കത്തൊക്കെ ആൾക്കാരുണ്ട്
2: ഇതിൽ പറ ഇനി എന്ത് നാണക്കേട് ഉണ്ടാവാനുള്ളത് ചെണ്ടമുട്ടി പരസ്യം എന്നൊക്കെ കേട്ടിട്ടുള്ളൂ ഇപ്പൊ നേരിട്ട് കണ്ടു ഗോപാലകൃഷ്ണ പണിക്കരുടെ സ്ഥലം എന്ന് കേട്ടപ്പോ എന്റെ നെഞ്ചുരുകിപ്പോയി
1: എല്ലാം നമ്മുടെ വിധിയാണെന്ന് വിചാരിച്ചാ മതി മോളെ
0: ടൈപ്പ് കഴിഞ്ഞോ
1: വിജയടനെ എപ്പോ വന്നു
0: ഇപ്പൊ വന്നതേ ഉള്ളൂ
1: ഗീതശേഷിയില്ലേ
0: അപ്പുറത്തുണ്ട്
1: രാവിലെ കാക്ക വരുന്നു.

0: വെച്ചപ്പോ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു ഈടേച്ച് വരുമെന്ന്. അല്ലമ്മേ,
1: നീ ആ പുസ്തകം വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് പാല് വാങ്ങിച്ചോണ്ട് വാ, വിജയം ചായ കൊടുക്കണം.
0: ഞാൻ ഗീതച്ചോട് രണ്ട് വർത്താനം പറയട്ടമ്മേ.
1: നിങ്ങളെ പറഞ്ഞത്, പാല് വാങ്ങിച്ചോണ്ട് വരാ.
0: ചേച്ചിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ?
1: സന്തോഷിച്ചുല്ലസിക്കാൻ ഇപ്പൊ ഇവിടെ എന്താ ഉള്ളത്? എല്ലാം കുളം തോണ്ടില്ലേ? ചെലടി, മനുഷ്യനെ കുറിച്ച് മനസമാധാനം എന്താ?
0: കല്യാണം കഴിഞ്ഞിട്ട് നാളത്രേ, ഇതുവരെ എനിക്കൊരു അലമാരി കൊണ്ടുപോകാൻ പറ്റിട്ടുണ്ടോ? നാണക്കേടുകൊണ്ട് നാത്തമാരുടെ മുഖത്ത് നോക്കാൻ വയ്യാണ്ടായി.
1: അലമാര ഉണ്ടാക്കാൻ കുഞ്ഞമ്പു ആശാരിയോട് പറഞ്ഞിട്ടുണ്ട് ഗോപാലകൃഷ്ണൻ.
0: തറക്കിലൊടങ്ങിട്ട് കുറെ നാളായി, ഇനിയിപ്പൊ എനിക്കൊന്നും വേണ്ടമ്മേ. പറമ്പ് ലേലം ചെയ്യുന്ന വീട്ടിലെ പെണ്ണല്ലേ ഞാൻ, നാത്തമാരുടെ മുമ്പിൽ എനിക്ക് അത്ര വിലയുണ്ടാവൂ?
1: നമ്മൾ കക്കയും പിടിച്ചു പറിക്കുകയും ഒന്നും ചെയ്തല്ലോ. നിന്റെയും നിന്റെ ചേച്ചിയുടെയും കല്യാണം നടത്താൻ വേണ്ടിയല്ലേ നമ്മൾ കടം വാങ്ങിയത്?
0: ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ള വിശ്വാസത്തിലല്ലേ അച്ഛൻ ഏട്ടന്റെ പേരിൽ സ്വത്തല്ല എഴുതി വെച്ചത്? അതിന് പിരിവെടുക്കാന്നല്ലാതെ പുതിയതായിട്ട് ഏട്ടം വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇപ്പൊ പറമ്പ് ലേലം, വീടിന്റെ പേരിലും കടം വാങ്ങിച്ചിട്ടില്ലേ, അടുത്ത ലേലം വീടായിരിക്കും.
1: അങ്ങനെയൊന്നും പറയരുത് മോളെ.
0: എങ്ങനെയാന്ന് പറയാതിരിക്ക, ഈ വീടും കേസിലല്ലേ? കേസും കൂട്ടല്ലാത്ത നേരം ഉണ്ട് ഏട്ടന്? ഗോപാലകൃഷ്ണ പണിക്കര് ഒരു കോടതി ഭ്രാന്തനാണെന്ന് പറഞ്ഞ് എപ്പോഴും കളിയാക്കാറുണ്ട് നാത്തുമാര്.
1: ഒടുക്കത്തെ ഒരു നാത്തുമാര്, അവർക്കോട് അവർ ജോലി ഇന്നില്ലേ ഈ കുശും പുറത്തിലല്ലാതെ?
0: അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. തൊട്ടേനും പിടിച്ചേനും കൊടയും വടിയെടുത്ത് ഇറങ്ങിക്കോളും കേസ് കേട്ട് നക്ഷത്തി വെച്ച്. അമ്മ പറ, ആ ടൗണിലുള്ള വീട് എന്റെ പേർക്ക് എഴുതി തരാം, അല്ലെങ്കിൽ അത് ഏട്ടൻ കളയും.
1: ഒരു ഭർത്താവിനെ കിട്ടിയെന്ന് പറഞ്ഞ് ഏട്ടനും അത്ര കൊച്ചാക്കുമെന്നും വേണ്ട.
2: ഗോപാലകൃഷ്ണ, എന്തൊക്കെയാണ്ടോ ഈ കേൾക്കുന്നത്?
3: എന്തേ?
2: അപ്പൊ ചെണ്ടകുട്ടനും പരസ്യപ്പെടുത്തലൊന്നും അറിഞ്ഞില്ലേ?
3: കുട്ടിയോ?
2: കുട്ടി നാട്ടിലാകെ നടന്നു കുട്ടി.
3: കൊട്ടട്ടെ, അതിനെന്താ?
2: കേസും ഗുണ്ടാവണ്ടിയൊക്കെ ധാരാളം ഉണ്ടാറുണ്ട്, പക്ഷെ ഈ മാതിരി കൊട്ടലും പാടലും ഒക്കെ ആദ്യമായിട്ടാ കാണുന്നത്.
3: വിവരമുള്ള ഒരു കേസ് നടത്തിയ നാട്ടുകാർക്ക് അങ്ങനെ പുതിയ കലാപരിപാടികൾ കാണാൻ ഒക്കും. എന്റെ അനന്തേട്ടാ, ഇത് സിവിൽ പ്രൊസീജിയർ അനുസരിച്ചുള്ള കേസാണ്. ചെണ്ട കുട്ടി കൊണ്ട് മാത്രം ലേലം നടക്കണമെന്നില്ല. ഇനിയാണ് നമ്മുടെ ഇഞ്ചക്ഷന്റെ വരവ്.
2: ഇഞ്ചക്ഷനാ?
3: ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ കുത്തിവെപ്പല്ല, ഒരു കണക്കിന് കുത്തിവെപ്പ് തന്നെ. ടെമ്പററി ഇഞ്ചക്ഷൻ, വയലേഷൻ ഓഫ് ഇഞ്ചക്ഷൻ. എന്താ ശിക്ഷ എന്നറിയാം? അറസ്റ്റും ലോക്കപ്പും. വിധിയുടെ അവസ്ഥ നീരും വഴി എണ്ണും.
2: നീ പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല.
3: മനസ്സിലാവില്ലല്ലോ, എന്റെ വക്കീലിന് മനസ്സിലായില്ല. തത്തയെ പഠിപ്പിക്കും പോലെ പറഞ്ഞു കൊടുത്താലും എന്റെ വക്കീല് മൈശേറ്റിന് മുമ്പിലെത്തുമ്പോ കവാത്ത് മറക്കും. പിന്നെ ആകെയുള്ളൊരു ഗുണം, കാശ അത്യാർത്ഥിയില്ല. അല്ല, ഒരു കണക്കിന് എന്നോട് ചോദിക്കാനും പറ്റില്ലെന്ന് എഴുതിക്കോളൂ. ഞാനുമായിട്ടുള്ള സമ്പർക്കം മൂലം ഇഷ്ടം സിവിലിലെ ചില ഹിക്മത്തുകളൊക്കെ വശത്താക്കി.
2: അപ്പൊ ലേലം നടക്കില്ലേ ഗോപാലകൃഷ്ണ?
3: ഒരു യുദ്ധമാകുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും ആൾനാശം ഉണ്ടാകുന്ന സാധാരണയാ. പിന്നെ ഇതൊരു ഭംഗിയുള്ള യുദ്ധം, അത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ. കാണാ,
4: അങ്ങോട്ട് പോകുന്ന ഞാൻ കണ്ടു. നിക്കോ, ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഉഷേനെ തഴയാൻ നോക്കണ്ട.
0: ഞാൻ പോട്ടെ.
4: അല്ല, ടൈപ്പിങ്ങിന്റെ സമയം മാറ്റിയത് എന്നോടെന്താ പറയാറുണ്ട്? കാലത്ത് ഒരു മണിക്കൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വെയിറ്റ് ചെയ്തു.
2: ഒന്നുമില്ല, ഈ ടൈപ്പ്റൈറ്ററിന്റെ പരീക്ഷ അങ്ങനെ.
3: കുറച്ച് നാളായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നു. മാനം മര്യാദയ്ക്ക് നടക്കുന്ന പിള്ളേരെ നീ ചീറ്റാക്കും. അല്ല, നോക്കി പഠിപ്പിക്കുന്ന
4: എന്റെ പെണ്ണായിട്ട് ഞാൻ പ്രേമത്തെ തമ്മിൽ കേസുണ്ടോ?
3: കേസ് നിന്നെ വിജയനെപ്പോ വന്നു
2: കൊറച്ചേരാ ഇരിക്കേ. എന്താ വടിയൊക്കെ ആയിട്ട്?
3: വടി
2: അളിയും കോടതിന്നായിരിക്കും.
3: അല്ല, ഞാനൊരു അടിയാധാരത്തിന്റെ പകർപ്പെടുക്കാൻ രജിസ്ട്രാഫീസിൽ പോയിരുന്നു. ഞാനത് നകത്ത് വെച്ചിട്ട് വരാം. ഏ
2: ട്യൂഷൻ.

0: നിന്നെ ഇന്ന് ഞാൻ
1: എന്താ മനുഷ്യ
0: അല്ല തന്നെ മനുഷ്യനൊരു നിൽക്കക്കളില്ല നിക്കുക നിന്റെ തുളി
1: അറിഞ്ഞിരിക്കും.
0: നീ ഒന്നിനാ അലോലാതെ ചെറുക്കനോട് സംസാരിച്ചു വന്നത്?
2: ഞാൻ പാല് വാങ്ങിച്ചിട്ട് വരുമ്പോ
0: വരുമ്പോ
2: ഞാനല്ല സംസാരിച്ചത്.
0: ഞാൻ കണ്ടല്ലോ രണ്ട് കല്യാണം നടത്തിയ ഈ വീട് ഈ സ്ഥിതിയിലായത്. നീ ആരും വേണമില്ല അത് പ്രേമിച്ചോ, എനിക്കൊരു പരാതിയില്ല. പക്ഷെ കാമുവിന്റെ കൂടെ ഒളിച്ചോടി പോകണം. സദ്യം നടത്തി സ്വർണ്ണാഭരണങ്ങളും പണിയിച്ചു കൊടുത്ത് ഇനി ഒരു കല്യാണം ഇപ്പോഴെങ്ങി ഈ വീട്ടിൽ നടത്താൻ പറ്റത്തില്ല. മനസ്സിലായോ?
1: പതുക്കെന്ന് ഗോപാലകൃഷ്ണ, വിജയം കേക്കണ്ട. ഓടിയപ്പുറത്ത് ഏ ഒരുത്തി വന്നപ്പോ തൊട്ട് മുഖം ഉയർപ്പിച്ചോണ്ടിരിക്കുക. സ്വത്ത് ലേലം ചെന്നതിലല്ല അവൾക്ക് സങ്കടം, ഭർത്താവിന്റെ വീട്ടില് അലമാര എത്തിക്കാത്തില്ല. അപ്പുറത്തുണ്ട്.
0: ഇത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു അലമാരയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. നീ ഒട്ടും ബേജാറാകണ്ട. എന്ത് ബുദ്ധിമുട്ട് വന്നാലും അടുത്ത ആഴ്ച അലമാര ഞാൻ വീട്ടിലെത്തിച്ചേക്കാം.
1: ഇരുമ്പലൊക്കെ വിഴിഞ്ഞവൻ ചുക്ക് വിഷയം കുടിച്ചിട്ട് കാര്യമില്ലെന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്.
0: അച്ഛൻ അങ്ങനെ പലതും പറഞ്ഞു. നീ ഇപ്പൊ ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ?
1: പറമ്പ് ലേലത്തില് വീട് കേസില് സ്വയമാന അലമാര കൊണ്ട് തിരിച്ചു കിട്ടില്ലല്ലോ. ഇനി ടൗണിലെ വീടിന്റെ ബാക്കിയുള്ളൂ.
0: നിന്റെ ചേച്ചിക്ക് സ്ത്രീധനം കൊടുക്കാനാ പറമ്പിന്റെ പുറത്ത് കടം വാങ്ങിച്ചത്. ഈ വീട് പണയത്തിലാക്കിയത് നീ.
1: കാര്യമൊക്കെ ശരിയാ, കടം വാങ്ങിയപ്പോ എങ്ങനെ തിരിച്ചു കൊടുക്കുന്ന ഏട്ടൻ ഓർത്തില്ലേ?
0: ഓർത്തു, ഒക്കെ ഓർത്തു. തേങ്ങാ കച്ചവടം തുടങ്ങിയതും പലചരക്ക് കട തുറന്നതും ഒക്കെ കടം വീട്ടാന്ന് കരുതി തന്നെയാ. പക്ഷെ പൊളിഞ്ഞുപോയി. ബിസിനസ്സിൽ അത് സാധാരണയാ. നീ ആ തെങ്ങ് കണ്ടോ? എനിക്ക് 8 വയസ്സുള്ളപ്പം അച്ഛൻ ബ്ലോക്ക് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ. ഇപ്പൊ 24 കൊല്ലമായി. അപ്പൊ എനിക്ക് എത്ര വയസ്സാണ് മനസ്സിലാവോ? നിങ്ങളുടെയൊക്കെ കല്യാണവും കഴിഞ്ഞു, കുടുംബമായി. എനിക്കിതുവരെ ഒരു കല്യാണം കഴിക്കാൻ പറ്റിയോ? ഇതൊക്കെ ആർക്ക് വേണ്ടിട്ടാ? ആർക്ക് വേണ്ടിട്ടാ ജോയിച്ച്?
1: അതൊന്നും എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ.
0: അവിടെ ഉണ്ടായിരുന്നോ?
1: അപ്പൊ വീടും പറമ്പോക്കെ
0: വീടും പറമ്പോക്കെ ജപ്തി ചെയ്തോണ്ട്
1: പോവും. വിജയം പോവാൻ തിരക്കൂട്ടുന്നു.
0: ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്.
1: പറമ്പിന്റെ കാര്യമാണെങ്കിൽ എന്നോട് ഒന്നും പറയണ്ട. എന്തിനാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കുന്നത്?
0: അമ്മ ഇരിക്കേ. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ?
1: എന്തിനാ?
0: ഇതിനൊക്കെ കാരണം എന്റെ പിടിപ്പ് കേടാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ?
1: എല്ലാവർക്കും ഓരോരോ കാലദോഷങ്ങളുണ്ട് മോനെ. ഉജ്ജ്വല ഭാവത്തിന്റെ ഫലം എന്ന് കരുതി സമാധാനിക്കന്നെ.
0: മറ്റൊരു പോംവഴി ഇല്ലാത്തോണ്ട് പറയാ, പറമ്പ് ലേലം കഴിഞ്ഞാൽ ഉടനെ ഈ വീടിന്റെ കേസും വിധിയാവും. കുഞ്ഞിക്കണ്ണന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഒരു ചില്ലിക്കാശ് പോലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. നോടി, മുതിർന്ന ഒരു വർത്തമാനം പറയുമ്പോ വായി നോക്കി വെക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? പോ. അമ്മ സമ്മതിച്ചാല് ഈ രണ്ട് കടങ്ങളും തീർത്ത് സമാധാനമായിട്ട് ജീവിക്കാം. ഞാൻ നോക്കിയിട്ട് മറ്റൊരു വഴിയും കാണുന്നില്ലാത്തോണ്ടാ വരുന്ന പോലെ വരട്ട്. ടൗണിലെ വീട് നമുക്കങ്ങ് വിൽക്കാം.
1: അത് വേണോ മോനെ? ലേലം കുറച്ചുകൂടെ നീട്ടി വെച്ചൂടി.
0: എന്നിട്ട് 1 മാസത്തെ കൂടെ നീട്ടി വെക്കാം. അത് കഴിഞ്ഞാലോ പിന്നെ ഈ വീടിന്മേലുള്ള കടം
1: 1200 രൂപ വാടക കിട്ടുന്നല്ലേ മോനെ?
0: ഇതൊക്കെ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടാണോ അമ്മേ? തൽക്കാലം നാട്ടിൽ നമ്മുടെ മാനം കാക്കണ്ടേ? അതോ വലുത് വാടകയോ വലുത്? കുഞ്ഞിക്കണ്ണന്മാരോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വീട് എഴുതി കൊടുത്താ സർവ കടവൊഴിച്ച് 19,000 രൂപ കൈ കിട്ടും. ആ രൂപയ്ക്ക് ഞാൻ ടൗണിൽ നല്ലൊരു ബിസിനസ്സും കണ്ടുവച്ചിട്ടുണ്ട്.
1: അപ്പോ നീ എല്ലാം ഉറപ്പിച്ചോ?
0: അമ്മയുടെ സമ്മതം ഇല്ലാതെ ഞാൻ ഇതുവരെ വല്ലതും ചെയ്തിട്ടുണ്ടോ?
1: എന്താ ചെയ്യാ? എങ്ങനെയെങ്കിലും ഈ വീടും പറമ്പും രക്ഷിക്കണം.
0: അതാ പറഞ്ഞത്. ഞാൻ നാളെ തന്നെ കുഞ്ഞിക്കണ്ണന്മാരെ കാണാം.
3: ഞാൻ നാട് വിട്ടൊന്നും പോണില്ലാന്ന് ആ വക്കീലിനോട് പറ. അത്രയ്ക്ക് പട്ടിണിയായ അയാള് നാളെ തിരുവനന്തപുരത്തൊന്ന് പോണം. പെങ്ങളുടെ ഭർത്താവ് ദുബായിന്ന് വരുന്നുണ്ട്. മറ്റന്നാൾ ഉറപ്പായിട്ടും ഞാൻ ആഫീസിലെത്തും. എന്താ പോലെ?
4: അല്ല, ആളിനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച അയച്ചതാ എന്നെ.
3: എന്നെ കാണാണ്ട് അയാൾക്ക് എന്താ ഉറക്കം വരുന്നില്ലേ? കാശ് എന്നെ പ്രശ്നം. തൽക്കാലം താനിത് വെച്ചോ. കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ ശരിക്കും ഒന്ന് കാണുന്നുണ്ട്. എന്താ പോലെ? പറഞ്ഞതുപോലെ സംഭവിക്കോ. അങ്ങനെ നാട്ടുകാരുടെ മുൻപില് താൻ ഒരു ഭക്ഷണനാക്കി, ഒരു നിഷ്ഠൂരനാക്കി. തൃപ്തിയായില്ലേ എനിക്ക്?
0: കുഞ്ഞിക്കണ്ണേട്ടൻ ആഗ്രഹം നടന്നല്ലോ, നാട് മുഴുവൻ ചെണ്ട പൊട്ടിച്ചില്ലേ?
3: അത് തന്നെ ഞാനും പറയണത്. തന്നോട് ഞാൻ ക്രൂരത കാട്ടിനാ എല്ലാവരും പറയണത്. എനിക്ക് തരാനുള്ള പണത്തിനെ പറ്റി പറയുമ്പോ ആർക്കും ഒന്നും ഉണ്ടായില്ല.
0: കാശ് തരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ.
3: മരിക്കുന്നവരെ കാശ് തരാൻ കാശ് തരാൻ ശ്ലോകം ചൊല്ലിക്കൊണ്ട് വല്ല കാര്യമായോ? തനിക്കറിയാലോ എന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ കാശെടുത്താ തനിക്ക് തന്നത്. നാളെ അവൻ ദുബായിൽ നിന്ന് വരിക, കൊടുത്ത കാശിന് എന്തെങ്കിലും തീരുമാനമായില്ലേ എന്ന് അവൻ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? ഇപ്പൊ പിന്നെ ഒരു ഉറപ്പെങ്കിലും കിട്ടില്ലോ.
0: ടൗണിലുള്ള വീട്
3: മതി മതി. ടൗണിലുള്ള വീടിന്റെ കാര്യം ഇനി താൻ പറയണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗോപാലകൃഷ്ണ, ഒട്ടും വൈകാതെ മറ്റേ കേസും വിധിയാവും. തന്നെയും കുടുംബത്തെയും പെരുവഴിയിൽ ഇറക്കി എന്നുള്ള ദുഷ്പേരും കൂടി താ എനിക്ക് സമ്പാദിച്ചു തരും.
0: അതിന്റെ ഒന്നും ആവശ്യം വരില്ല കണ്ണേട്ടാ. ടൗണിലുള്ള വീട്
3: കൊറേ കാലമായല്ലോ. ടൗണിലുള്ള വീടിന്റെ കാര്യം താ പറയാൻ തുടങ്ങിയിട്ട്
0: ഇതുവരെ അമ്മ സമ്മതിക്കഴിഞ്ഞിട്ടല്ലേ.
3: എന്നിട്ട് ഇപ്പൊ സമ്മതിച്ചോ?
0: സമ്മതിപ്പിച്ചു. എനിക്ക് ആരെയും പറ്റിക്കണമെന്ന് ഒരാഗ്രഹമില്ല കണ്ണേട്ടാ. കണ്ണേട്ടനല്ല പറഞ്ഞ പോലെ ഇവിടുത്തെ വീടിന്റെയും പറമ്പിന്റെയും മേലുള്ള കടമൊഴിച്ച് ബാക്കി കാശിങ്ങന്നോ.
3: നീ ഇത് കാര്യമായിട്ട് പറയാണോ?
0: ഇത് പിന്നെ തമാശ പറയാൻ പറ്റിയ വിഷയ. എന്റെ അച്ഛൻ ആർ ടി ഓഫീസിൽ ക്ലർക്കായിരുന്നു. അപ്പം ചോര നീരാക്കി ഉണ്ടാക്കിയ വീട്.
3: ആ പുണ്യൊന്നും പറയണ്ട. ആർ ടി ഓഫീസുകാര് ഒരു കാലത്തും ചോര നീരാക്കേണ്ടി വന്നിട്ടില്ല. അല്ലാതെ തന്നെ ഒരു വീട് വിലക്കി വാങ്ങാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് അത് കള.
0: മരിച്ചുപോയ അച്ഛൻ എന്തിനാ കുറ്റം പറയുന്നത്? അനുഭവിക്കാൻ ഒരു യോഗം വേണം. ഏതായാലും അതേ പറമ്പിലേലത്തിന് ഒരു സ്റ്റേ വാങ്ങണം.
3: അപ്പോ പുതിയൊരു എഗ്രിമെന്റ് ഉണ്ടാക്കണ്ടേ?
0: ഉണ്ടാക്കാം.
3: പക്ഷെ ഒരു കാര്യം, ആ വീട്ടിൽ നിന്ന് വാടകക്കാരെ ഒഴിപ്പിച്ചതിന് ശേഷം മതി രജിസ്റ്റർ.
0: അത് മതി.
3: ആരപ്പോ അവിടെ താമസം?
0: അച്ഛന്റെ പരിചയത്തിലുള്ള പാർട്ടി സാർ. ടാങ്ക് കെട്ടണം, പൈപ്പ് മാറ്റണം, വെള്ളം പൂശണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കത്തെഴുതാറുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങോട്ട് പോകാറില്ല. പക്ഷെ മര്യാദക്കാര വാടക കയറി കൃത്യമായിട്ട് അയച്ചുതരുന്നുണ്ട്.
3: അവിടെ ചെന്ന് അവരോട് ഒഴിയാൻ പറ.
0: അത് ഞാനേറ്റു.
3: ലേലത്തിന് സ്റ്റേ ഒരു മാസത്തേക്ക് കിട്ടും. അതിനുള്ളിൽ ആളൊഴിപ്പിച്ച് രജിസ്റ്റർ ചെയ്ത് തന്നാൽ ഇവിടുത്തെ വസ്തുക്കളുമേലുള്ള കടം ഒഴിഞ്ഞു വരുന്നതായി ഒരു എഗ്രിമെന്റ് എഴുതിച്ചോളൂ. ആ ഇനി സാക്ഷികള് ഇവിടെ പേരെഴുതി ഒപ്പിട്ടോളൂ. ഓ പേരേതാ അറിയില്ല അല്ലേ?

0: ഗോപാലകൃഷ്ണ പണിക്കരെ, ഈ മാസം 31-ാം തീയതിക്കകം അവിടുത്തെ താമസക്കാരെ ഒഴിപ്പിച്ചിരിക്കണം.
1: ഞാൻ കത്തെഴുതി കഴിഞ്ഞു. സിറ്റിയിൽ വേറെ വീട് കിട്ടുമല്ലോ. കത്ത് കിട്ടിയാൽ ഉടനെ അവര് മാറും. ചെന്ന് താക്കോല് വാങ്ങിയാൽ മാത്രം മതിയോ?

0: ലേറ്റ് തന്നെ. അമ്മേ ഒന്നിങ്ങി വരുന്നുണ്ടോ? നേരം പോയി. ആ ഓട്ടക്കാരി ഇന്നിങ്ങി വരട്ടെ, നേരത്തിന് സ്കൂളിലെത്തണമെന്ന് ഒരു വിചാരവും ഇല്ല അവൾക്ക്. അമ്മേ
1: നീളൊരു തുണ എന്റെ ഗുരുവായൂരപ്പ, അച്ഛനില്ലാത്ത കുട്ടികളാ. എന്റെ കണ്ണടഞ്ഞാ പിന്നെ അവർക്ക് വേറെ ആരുമില്ല. കുറച്ചുകൂടെ ഭേദപ്പെട്ട ഒരു ജോലി നീരയ്ക്ക് വാങ്ങി കൊടുക്കരുത്. എന്റെ കൃഷ്ണ, ദീപമോളെ പരീക്ഷയെ തോൽപ്പിക്കല്ലേ. മോനക്കുട്ടന്റെ കാര്യത്തിൽ എനിക്ക് ആകെ ഒരു വിഷമം. ചെക്കന് തീറ്റി തീറ്റി എന്നല്ലാതെ വേറെ ഒരു വിചാരവും ഇല്ല. അവനെ പഠിപ്പിച്ച് ഒരു വലിയ ഡോക്ടറാക്കണമെന്നാ എന്റെ

0: അവന്റെ അടുക്കളയ്ക്ക് ഒരു ദോശയിട്ട് തിന്നാ. അവന്റെ ചെവി ഞാൻ ചെമ്പാക്കും. എത്ര പറഞ്ഞിട്ടും അവനെ ചീത്ത സ്വഭാവം കളയുന്നില്ലല്ലോ.
1: അവന് വിശന്നിട്ടായിരിക്കും മോളെ.
0: ആ ഇതാ കുഴപ്പം, അമ്മ അവനെ വഷളാക്കുന്നത്.
2: ഞങ്ങൾ ഇന്ന് നെഹ്റു പാർക്ക് വരെ ഓടി ചേച്ചി. ഒട്ടും ക്ഷീണം തോന്നിയില്ല.
0: പഠിത്തം മതിയാക്കി ഓട്ടം മാത്രമായോ?
2: ഹോംവർക്ക് ഒക്കെ രാത്രി തന്നെ ചെയ്തു ചേച്ചി.
0: വായിക്കാനൊന്നുമില്ലേ?
2: ദിവസേന ഒരു മണിക്കൂറെങ്കിലും ഓടണമെന്ന് ടീച്ചർ പറഞ്ഞു. ഉഷ ചേച്ചിക്ക് ഇത്രയും സ്റ്റാമിന കിട്ടിയത് അങ്ങനെയാണത്ര.
0: ഏത് ഉഷ ചേച്ചി?
2: ഉഷ ചേച്ചി, പിടി ഉഷ ചേച്ചി. ഉഷ ചേച്ചിയുടെ അതേ സ്റ്റൈലിലാണ് ഇത്ര ഞാനും ഓടുന്നത്. ടീച്ചറാ പറഞ്ഞത്.
0: ഓടി അപ്പുറത്ത്, മോള് പോയി കുളിച്ചാട്ട്. ഡോക്ടർ പിന്നെ വരും. കട്ട് തിന്നെ. അമ്മ അതോട്ടിയല്ലേ.
3: ബുക്കും പുസ്തകം ഒന്നും വേണ്ടടാ നിനക്ക്.
0: ഓ,
3: ഞാനതങ്ങ് മറന്നുപോയി. ഇതിപ്പോ കൊണ്ടുപോയിട്ടും വലിയ കാര്യമൊന്നുമില്ല.
0: ഓ, നേരം പോയി. പോട്ടെ അമ്മേ.

0: അരമണിക്കൂറായി ഒരു ബസ്സും വന്നില്ല. അരമണിക്കൂറോ? എന്നും റിപ്പയർ നടത്തുന്ന ഒരു പാലം ഉണ്ടല്ലോ നമുക്ക്, അത് കായലിൽ താന്നു പോയി കാണും.
1: അപ്പോഴേ ബസ് കാത്തു കയറുന്ന വേര് കിളർപ്പിക്കണ്ട, അടുത്ത ബസ് ഇനി അടുത്ത ക്രിസ്മസിന് നോക്കിയാ മതി. അത്രക്ക് തീവ്രമായ ഒരു മിന്നൽ സമരം തുടങ്ങിയിരിക്ക.
2: എന്തിനാ സമരം? ദൈവത്തിനറിയാം, പുള്ളിക്കാരനോട് ചോദിക്കാനായിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുക. താല്പര്യമുള്ളവർക്ക് വരാം.
1: ആ
2: വാ, എന്നാ നമുക്ക് നടക്കാം. എങ്ങോട്ടാ?
0: ഇങ്ങോട്ട്.
2: സ്ഥലം എവിടെ?
0: കോളേജ് ജംഗ്ഷൻ.
2: അവിടെ വിട്ടാരോ?
0: തൽക്കാലം അത് മതി.
2: 15 രൂപയാവും.
0: എവിടത്തേക്ക്?
2: കോളേജ് ജംഗ്ഷൻ എന്നല്ലേ പറഞ്ഞത്?
0: അതെ.
2: അവിടേക്ക് 15 രൂപയാവും.
0: മീറ്ററിലെ കാശ് തരും.
2: മീറ്റർ റിപ്പയറാ, തിരിച്ചെനിക്ക് കാലി അടിച്ച് പോരേണ്ടി വരും.
0: കാലി അടിക്കണ്ട, കോളേജ് ജംഗ്ഷൻ കാട്ടിലൊന്നും അല്ലല്ലോ, ഇത്തിരി മനുഷ്യവാസം ഉണ്ട് അവിടെ.
2: ഞാൻ പറഞ്ഞു വെക്കാനിക്ക് വേറെ അല്ല നിങ്ങളെ.
0: എന്നാൽ എന്റെ ആങ്ങളെ ചെല്ല്, ഓട്ടോ ഷെഡ് കയറ്റിയിട്ട് ഒരു തോക്ക് കൊടുത്ത് ഇറങ്ങിക്കും. മനുഷ്യനെ കൊന്ന് കാശുണ്ടാക്കുന്നതാ ഇതിലും ഭേദം. ഗുഡ് മോർണിംഗ് സാർ. ബസ് സമരമായിരുന്നു.
1: ബാക്കിയുള്ളവർക്കുണ്ടായിരുന്നല്ലോ സമരം.
0: അത് വേണമെങ്കിൽ ഹാഫ് ഡേ ലീവ് മാർക്ക് ചെയ്തുള്ളൂ സാർ. സാറിനോട് സത്യം പറയാലോ, ഓട്ടോക്കാരൻ ഒരുപാട് കാശ് ചോദിച്ചു, എന്റെ ഉണ്ടായിരുന്നില്ല. താങ്ക് യു സാർ.
1: എല്ലാത്തിനും ഉണ്ടാവും റീസൺസ്, ബട്ട് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്.
0: ചേച്ചി എങ്ങനെ എത്തിപ്പെട്ടു? ചത്താലും ഓട്ടോയിലും ടാക്സിയിലും ഒന്നും കയറില്ലെന്ന് എനിക്കറിയാം.
3: അപ്പൊ ഞാൻ അത്രക്ക് പിശുക്കിയാണെന്ന് ഞാൻ ഉറപ്പിച്ചു അല്ലേ?
0: ഉറപ്പിച്ചു. നേര് പറ ചേച്ചി, എങ്ങനെ സമയത്തിനെത്തി?
3: ഒരു മോട്ടോർ ബൈക്കാരനോട് പല്ലൊളിച്ചു കാണിച്ചു. എന്റെ ഊഹം തെറ്റിയില്ല, അയാളത് വായി നോക്കിയായിരുന്നു. വണ്ടി സടംബറെ കിട്ടി നിർത്തി, ഞാനും കയറി പോന്നു.
0: എന്നിട്ട്?
3: എന്നിട്ടെന്താ? ഒന്നുമില്ല.
0: അല്ല, അയാൾ ശല്യപ്പെടുത്താനൊന്നും ശ്രമിച്ചില്ലേ?
3: ഓ, കുഴപ്പമൊന്നുമില്ല, വൈകുന്നേരം കാണുമെന്ന് ചോദിച്ചു, കാണാന്ന് പറഞ്ഞു.
0: അപ്പോ ചേച്ചി കാണോ?
3: കലക്ടറേറ്റിലെ ജോലിയെന്നും പറഞ്ഞ് ഞാൻ അവിടെ ഇറങ്ങി, പിന്നെ തിരിച്ചിങ്ങോട്ട് നടക്കുകയായിരുന്നു. വായ്നോട്ടക്കാരൻ 4 മണിയാകുമ്പോ അവിടെ എവിടെയെങ്കിലും കുറ്റിയെടുത്ത് നിക്കും. നിക്കട്ടെ, നമുക്കെന്താ?
4: ഈ വെണ്ടയ്ക്ക മുഴുവൻ മൂത്തതാ,
3: ഒരു സാധനം നല്ലതില്ല.
2: ഏ, ഒക്കെ നല്ലതാന്നേ.
4: അതെ അതെ. നൂറ്
2: കാർത്തിയാനിമ്മക്ക് ഒരു ലെറ്റർ ഉണ്ട്.
4: എനിക്കോ?
2: അതെ.
3: ദാമോദരന്റെ കത്തായിരിക്കും.
4: ദാമോദരന്റെ കയ്യക്ഷരം ഇതല്ലല്ലോ.
3: ആങ്ങളയ്ക്കും വല്ല സൂക്കേടും പിടിച്ചോ?
4: ഞാനും കുട്ടികളും ഇനി എങ്ങോട്ട് പോകും? ഉടമസ്ഥനും കുടുംബവും താമസത്തിനും വരുന്നു, വീട് ഒഴിഞ്ഞു കൊടുക്കണം.
2: ആയിഷ, ഈ പഞ്ചായത്ത് നിർത്തി വല്ലവും ഒന്ന് വെച്ചുണ്ടാക്കാൻ നോക്ക്. പഞ്ചായത്ത് വള്ളേക്കാളിൽ തുടങ്ങിയിരിക്കുന്നേ.
3: നിങ്ങൾ ഒന്നിങ്ങോട്ട് വന്നേ. ഒന്നിങ്ങോട്ട് വരേ.
2: അല്ല, എന്താണ്ടത്?
3: കാർത്തിയാനമ്മോട് വീട് ഒഴിയണമെന്ന് വീട്ടുടമസ്ഥന്റെ കത്ത് വന്നിരിക്കുന്നു.
2: നേരോ കത്ത് വന്നിട്ട്?

0: നേരെ വന്നോ, നീ മോളെന്നൊന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കോടി, ഞാൻ തോറ്റു.
1: എന്താമ്മേ?
0: ഒന്നുമില്ലാന്ന്, രാവിലെ തത്തക്ക് ജെല്ലിക്കൊടുക്കും പോലെ ജെല്ലിക്കൊടുത്ത് ഞാൻ പോയതാ, ഉച്ചയായപ്പോഴൊക്കെ മറന്ന്. കുട്ടികളെ മനസ്സാണ്.
1: എന്താ കാര്യം? വീട് ഒഴിയണമെന്ന് പറഞ്ഞൊരു കത്ത് വന്നു, അത്രേ ഉള്ളൂ.
0: എന്റെ എന്റെ ഓണിന് കത്തേരിക്കൂടെ? ഒഴിയണോ വേണ്ട എന്ന് തീരുമാനിക്കണ്ടേ നമ്മളല്ലേ.
2: ഉമ്മർ പറഞ്ഞാ എന്റെ ശരി
0: അല്ലേ?
2: ആ വാടക കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടില്ലെങ്കിൽ വീട് നമ്മൾ ഒരു കാലത്ത് ഒഴിയേണ്ട കാര്യമില്ല.
1: അഥവാ ഒഴിഞ്ഞ തന്നെ താമസിക്കാൻ ഈ സിറ്റിയിൽ വേറെ വീട് കിട്ടില്ലേ?
0: വർത്താനം പറയാൻ ഇവിടെ ആണുങ്ങളുണ്ട്, ചിലക്കരുത്. വേറെ വീടോ? ഈ ചുറ്റുവട്ടത്ത് ഞങ്ങളാൽ ചിലരുള്ളിടത്തോളം കാലം വീട് ഒഴിയണ കാര്യത്തെ പറ്റി കുട്ടി ആലോചിച്ച് തല ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്താണോ എന്റെ പേര്? ഗോപാല പണിക്കരോ?
1: ഗോപാലകൃഷ്ണ പണിക്കർ.
0: എന്ത് പണിക്കരായാലും ശരി, അങ്ങനെ ഒരു പണിക്കരി നിങ്ങളെ ഓർമ്മ ഒഴിപ്പിക്കണ എനിക്കൊന്ന് വാങ്ങണം. അയൽവക്കത്ത് നീശുള്ള ആൺകുട്ടികളിൽ നിന്നൊരു കത്ത് അങ്ങോട്ട് എഴുതി വിട്ടേക്കിങ്ങള്. പെരുമാസ്റ്റർ

0: ആയിട്ടാവോ സാർ?
1: ഒരു മിനിറ്റ്.
0: ആ
1: കാർത്തിനമ്മയില്ലേ?
2: ചിട്ടിക്കമ്പനിയാണോ?
1: ഒരു ചിട്ടിക്കമ്പനി തുടങ്ങിയാലോ എന്ന് ആലോചന ഉണ്ട്. ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് വരാ. കാർത്തിനമ്മയില്ലേ?
2: എനിക്ക് ആളെ മനസ്സിലായില്ലല്ലോ.
1: നീ കാർത്തിനമ്മയുടെ മോനാണോ?
2: അത് നിങ്ങൾ
1: അവർക്ക് അമ്മ വിളിയടാ.
2: ചൂടാവാതെ
1: പറയേ. ഞാൻ ഈ വീടിന്റെ ഉടമസ്ഥനാ. നീ ഒന്ന് ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കർ വന്നിട്ടുണ്ടെന്ന് പറയാം.

0: പറയുകയല്ലേ. അതിപ്പോ മൂന്നു ചെന്ന് പറ അമ്മ എങ്ങനെ പേടിച്ചാൽ എങ്ങനെയമ്മേ? അമ്മ പറഞ്ഞല്ലേ അയാൾ കാര്യമായിട്ട് എടുക്കും.
1: അതെ, എന്നാലും ഞാനിപ്പോ എന്താന്ന് വെച്ചെന്ന് പറയുന്നേ?
0: അത് ഞാൻ പറഞ്ഞിരുന്നോ?
1: വീട് ഒഴിയാത്ത എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ പറയും.
0: തൽക്കാലം ഒഴിയാൻ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ മതി.
1: മതിയോ?
0: ആ മതി.
1: ശരി. അല്ലെങ്കിൽ എന്റെ മക്കള് തന്നെയെന്ന് പറ. ഗുരുവായൂരപ്പാ, ഞങ്ങള് വീട് ഒഴിയില്ല. കൂടുതലൊന്നും പറയാനില്ല. വീട് ഒഴിയാൻ പറ്റില്ല.
2: ഞാൻ ഹൗസ് ഓണറാണ്. ഒരു കത്തയച്ചിരുന്ന് കിട്ടിക്കണല്ലോ. ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കർ.
1: പണിക്കർ കൂടുതലൊന്നും എന്നോട് പറയരുത്. എനിക്ക് ഇത്ര പറയാനുള്ളൂ, വീട് ഒഴിയാൻ പറ്റില്ല.
2: ഒരു ഹൗസ് ഓണറിന്റെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ ആരാ നിങ്ങൾക്ക് ധൈര്യം തന്നത്? 9 കൊല്ലക്കാലമായി ഇത്രയും വലിയൊരു വീട്, ഇത്രയും തുച്ഛമായ വാടകയ്ക്ക് താമസിക്കാൻ സംബന്ധിച്ച ഒരു ഹൗസ് ഓണറിന്റെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ചങ്കൂറ്റമുണ്ടായി? പറഞ്ഞു.
0: പൈപ്പ് ലൈൻ നന്നാക്കാനും ടാങ്ക് കെട്ടി തരാനും 100 വട്ടം കത്തയച്ചപ്പോഴൊന്നും തിരിഞ്ഞു നോക്കാത്ത ഹൗസ് ഓണറല്ലേ നിങ്ങള്?
2: അത് ശരി. അണിയറയിൽ വേറെ കഥാപാത്രങ്ങളുണ്ട്. എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇവിടെ നട്ടലുള്ള ആണുങ്ങളുണ്ട്, വിളി, ഞാൻ അവരോട് സംസാരിക്കാം.
0: നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അച്ഛൻ ഒരിക്കലും ഒഴിയേണ്ടി വരില്ലെന്നും പറഞ്ഞാ ഞങ്ങൾക്ക് വീട് തന്നത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ? ഇനിയിപ്പോ നിങ്ങൾ തന്നെയാണ് ഹൗസ് ഓണർ എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം?
2: അത് ശരി. ഗോപാലകൃഷ്ണ പണിക്കരെ നിയമം പഠിപ്പിക്കാനല്ലേ? ഇനി സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഞാൻ ഫാമിലി താമസത്തിന് വരികയാണ്.
0: ഇത്രയും സൗകര്യമുള്ള മറ്റൊരു വീട് കിട്ടട്ടെ, അപ്പൊ
2: മാറാം. വരുന്നോ? കത്ത് കിട്ടിയ ഉടനെ തന്നെ നിങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിക്കാണെന്നാ ഞാൻ വിചാരിച്ചത്. വാവില് തുറന്നുന്ന ഒരു വാലി ചെറുക്കനുണ്ടല്ലോ, അവനെ കണ്ടപ്പോ തന്നെ നിങ്ങളെ പറ്റി ഏകദേശം 1 രൂപ എനിക്ക് പിടികിട്ടി. നിങ്ങളുടെ ഒരടവും ഈ ഗോപാലകൃഷ്ണ പണിക്കരുത്ത് എടുക്കണ്ട. മര്യാദയെങ്കിൽ പണിക്കര് മര്യാദ, പെശക പണിക്കര് മഹാപെശക.
0: ചുമ്മാതല്ലോ, മാസം മാസം വാടക കൊടുത്തിട്ടാ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്.
2: എടാ വാടക, നിങ്ങളുടെ 1 മാസത്തെ വാടക ഞങ്ങളുടെ വീട്ടിൽ ഒരു നേരത്തെ മീൻ വാങ്ങിക്കാൻ തകയത്തില്ല. വാടക വേഷം കെട്ട് എന്റെ അടുത്ത് കാണിക്കരുത്. സമയത്ത് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും പിടിച്ചെടുക്ക് ഗേറ്റ്
3: പൊട്ടും. ആരാപ്പ് ഗേറ്റ് എടുക്കണേ? നിങ്ങളാണ് പുറത്ത് നിലവിച്ചു കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയിലാണേ.
2: ഡേ, ഇന്നോ അതോ നാളെ ഇപ്പൊ പറയണം.
3: നമ്മൾ ഹൗസ് ഓണറാണ് തോന്നുന്നത്. എന്താ നിങ്ങളെ പേര്? കൃഷ്ണൻകുട്ടി പണിക്കരോ?
1: അല്ല, ഗോപാലകൃഷ്ണ പണിക്കർ.
3: ആ പണിക്കരെ വാടക കൂട്ടി കിട്ടാനുള്ള അടവാണല്ലത്. ആണുങ്ങളല്ലാത്ത വീട്ടിൽ വന്ന് വരട്ടുക.
2: താൻ ആരാടോ? ഇതെന്റെ വീടാ.
4: അതെ, ഞങ്ങളൊക്കെ കൂടി ഒരു തീരുമാനം എടുത്തിരിക്കുക. കാർത്യാനി അമ്മയും മക്കളും ഇവിടെ തന്നെ താമസിക്കും.
2: എന്റെ വീട്ടിലൊരു തീരുമാനം എടുക്കാനും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല.
3: 9 കൊല്ലമായിട്ടും
2: എത്ര കൊല്ലാലും ശരി, ഞാൻ ഇവരെ ഓടി നടക്കും.
3: ഭീഷണിപ്പെടുത്തി എടുക്കാൻ ശ്രമിച്ചാൽ പണിക്കര് വീടറിയും.
2: താൻ എന്നെ എന്തോ ചെയ്യും, വിഴുങ്ങോ? ഓ, ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ടിനെ പറ്റി തനിക്ക് വല്ല പിടിയുണ്ടോ? ഒരു സൂട്ട് അങ്ങോട്ട് ഫയൽ ചെയ്താലേ പോലീസ് വന്നിറക്കും. സെക്ഷൻ 11 3-ാമത്തെ ഉപവകുപ്പ് പ്രകാരം ഹൗസ് ഓണർക്ക് താമസിക്കാനാണെങ്കിൽ വാടക്കാരൻ എത്രയും പെട്ടെന്ന് ഒഴിയണം. എന്നാലും നിയമം പഠിപ്പിക്കണ്ട. ഇനി നിങ്ങൾ കോടതി പറയായിരിക്കും ഞങ്ങൾ 9 വർഷമായിട്ട് താമസിക്കുകയാണല്ലോ, അതുകൊണ്ട് കുടികടപ്പ് അവകാശം വേണമെന്ന്. ഒരു കാര്യമില്ല, ലാൻഡ് ട്രിബ്യൂണലിൽ കൊണ്ടുപോയി കേസ് നീട്ടാൻ നിങ്ങൾ വ്യാമോഹിക്കുകയും വേണ്ട. കെട്ടിടത്തിന്റെ മതിപ്പ് വില 750 രൂപ കൂടുതലാണെങ്കിൽ തുക്കടി സായിപ്പ് വിചാരിച്ചാൽ പോലും കുടികടപ്പ് അവകാശം കിട്ടില്ല. അതുകൊണ്ട് ആരും കേസിനും വയ്യാതെയിരിക്കും പോയിട്ട് ഒരു കാര്യമില്ല.
5: ആളൊരു പേര് മടിയാക്കരുത്. കുറെ നേരമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്.
2: ഡോ, അത്ര ധൃതിയായി താനെ പോടോ. ഇവിടെ മനുഷ്യർ ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഞാൻ അവസാനമായിട്ട് പറയാണ്, വെറുതെ എന്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുപ്പിക്കരുത്.
3: നിങ്ങളിപ്പോ കുറെ നിയമം പ്രതിനിധിച്ചല്ലോ ഇവിടെ. വിവരമുള്ള വക്കീൽമാരെ നമ്മളൊന്ന് കാണട്ടാണ്, എന്നിട്ട് തീരുമാനിക്ക.
2: തന്നെ പോലെ വിവരം കെട്ട അയൽപ്പക്കാർ കാരണം ഇവര് കഷ്ടത്തിലാവും.
5: മര്യാദയ്ക്ക് സംസാരിക്കാം.
2: കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും. എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും, എല്ലാത്തിനും കയറ്റും. ആഹാ.

0: ഇത്രയും ലോകത്തിലുള്ള താൻ മഹാമണ്ടത്തര കാണിച്ചത്. എടോ, ഇതൊക്കെ നയത്തിലും ലോഹിത്തിലും എന്തേ പറഞ്ഞു കൊടുക്കാൻ?
1: ആദ്യ തള്ളയുടെ പറച്ചു കേട്ടപ്പോ തന്നെ എനിക്ക് അങ്ങ് ചൊറിഞ്ഞു വന്നു.
0: കാര്യമില്ല, കേസിന് പോയ തനിക്കറിയാലോ. ചുരിയിൽ അഞ്ചാറും അല്ലെങ്കിലും കേസ് കോടതി കിടന്ന് കെട്ടിത്തിരി.
1: അതറിയാം.
0: മാസം ഒന്നും തികച്ചില്ല. ഞാൻ പെങ്ങളുടെ ഭർത്താവിനോട് എന്താ പറയാ?
2: കുറച്ച് കാപ്പി എടുക്കട്ടെ.
0: ആദ്യം ഇതിലൊരു തീരുമാനം ഉണ്ടാവട്ടെ, അതിനുശേഷം അവൻ കാപ്പി.
1: ഞാൻ എന്താ ഇപ്പൊ ചെയ്യേണ്ടത്?
0: വളരെ സ്നേഹപൂർവം താണുകയാണ് അപേക്ഷിക്കും. തന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞ് മനസ്സിലാക്ക്.
1: കഷ്ടപ്പാടൊന്നും അവറ്റോളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. മാനം ഒന്നും കളയാൻ പറ്റില്ല. ഇനി പറഞ്ഞ സ്നേഹം കൊണ്ടും നയം കൊണ്ടും ഒരു കളി കളിച്ചു നോക്കാം. അഥവാ ഇച്ചിരി വൈകിപ്പോയാൽ
0: അത് മാത്രം നടപ്പില്ല.
1: അല്ല, പറഞ്ഞേ ഉള്ളു.
3: ചേച്ചി, ഇത് ടീച്ചർ തന്നതാ. ഭക്ഷണ വസ്തുക്കളെ ഏഴായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ഇലക്കറികൾ, മത്തങ്ങ, കാരറ്റ് തുടങ്ങിയവ. രണ്ട് തക്കാളി, നാരങ്ങ തുടങ്ങിയവ. മൂന്ന് പഴങ്ങൾ, പച്ചക്കറികൾ. നാല് മുട്ട, മത്സ്യം. എന്തോന്നായത്?
4: പോഷകാഹാരത്തിന്റെ ലിസ്റ്റാ. പഴവർഗ്ഗങ്ങൾ നല്ലോണം കഴിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു.
3: ആഹാ, എന്നാ ടീച്ചറിനോടനെ വാങ്ങിച്ചു തരാം. പറ പോടി അമ്മ, ഞാൻ പോകുന്നു.
1: ഞാൻ ഇന്നലെ വളരെ മോശമായിട്ട് പെരുമാറിയല്ലേ. ഭയങ്കര വൃത്തികേടായി പോയി. കുട്ടിയുടെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ?
3: തീരില്ല.
1: എന്റെ അമ്മയെ പോലെ സ്ത്രീയല്ലേ അവര്. ഇത് കുറച്ച് മുറുക്കാനാ അമ്മയ്ക്ക് കൊടുക്കാൻ.
3: അമ്മ മുറുക്ക് തുടങ്ങിയിട്ടില്ല.
1: ഇല്ലേ, കുട്ടി എവിടെ പോവാ?
3: കേസ് കൊടുത്തോ?
1: അയ്യേ, കേസോ? ഞാനോ? നിങ്ങളുടെ പേരിലോ? കണക്കായി പോയി. പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിന് എന്തൊക്കെ വിളിച്ച് പറഞ്ഞു എന്നല്ലാതെ അമ്മയകത്തില്ലേ?
3: എന്തിനാ
1: വെറുതെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ?
3: വേണ്ട, ഇന്നലത്തെ നിങ്ങളുടെ സംസാരം തന്നെ അമ്മ ആയുഷ്കാലം മുഴുവനും ഓർമ്മിക്കും.
1: കുട്ടിക്ക് എന്നോടുള്ള പിണക്കം തീർന്നില്ലല്ലേ.
3: അതിന് നമ്മൾ തമ്മിൽ ഇണങ്ങിയിട്ടില്ലല്ലോ.
1: അനിയത്തിയായിരിക്കും.
3: എനിക്ക് ഓഫീസിൽ പോണം.
1: വെക്കോളൂ, ഞാൻ അമ്മയായിട്ട് വല്ല തമാശയൊക്കെ പറഞ്ഞിരിക്കാം.
3: ആളുകളെ ഉപദ്രവിക്കാൻ തന്നെയാണ് തീരുമാനം അല്ലേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ഞാനാണ്, അമ്മയല്ല.
1: എന്താ
3: ഉമ്മർക്ക്? ഇയാള് പിന്നെ ശല്യപ്പെടുത്താൻ തന്നെ പുറപ്പാട്. എനിക്ക് പോണം. ഉമ്മർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്.
5: എന്താണ് എനിക്കത്?
1: എന്താ
5: അതെന്നാ ഞാൻ ചോദിക്കുന്നത്? എന്താന്ന്?

0: ഒരു ഹൗസ് ഓണറിനെ നിങ്ങളോടല്ല, ഒരു ഹൗസ് ഓണറിനെ അയാളുടെ വാടകക്കാരോട് സംസാരിക്കാനുള്ള അവകാശമില്ലേ? നിങ്ങളോടും പോത്തിനോടും വേദം ഓതിയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളാണ് ഗൃഹമാതാവെന്നല്ലേ പറഞ്ഞത്. വാളെടുത്ത് നിന്നൊന്നും വെളിച്ചപ്പാടാവില്ല. ആരായാലും മര്യാദ എന്നൊരു സാധനം വേണം. നിങ്ങൾ അമ്മയ്ക്കും മക്കൾക്കും മര്യാദ ഒരു അംശം തൊട്ട്
1: തീണ്ടിട്ടില്ല.
0: അറിയാം, ഓ മറ്റുള്ളവർ കേൾക്കുന്നുണ്ടല്ലോ, വിഷമമായിരിക്കും. കേക്കട്ടെ, ഒരു ഹൗസ് ഓണറിന്റെ പ്രോബ്ലംസിനെ കുറിച്ച് അറിയാവുന്ന ചിലരെങ്കിൽ ഈ കൂട്ടത്തിൽ കാണുമല്ലോ. ഇവിടെ പോകുന്നു പൗഡർ മൂശി പൊട്ടുമൊക്കെ തൊട്ട് വലിയ ഉദ്യോഗസ്ഥ ജമ നടക്കുക. ഞാൻ നിങ്ങൾ അറിഞ്ഞുവിടില്ല. സമാധാനമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഒതുക്കാമെന്ന് കരുതി ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പം നിങ്ങൾ എന്നെ അവമാനിച്ചു.
2: ഏ മിസ്റ്റർ,
0: എന്താ മിസ്റ്റർ?
2: റോഡിൽ വെച്ച് സ്ത്രീകളോട് ബഹളം വയ്ക്കുന്നത് ശരിയല്ല.
0: ബഹളം വയ്ക്കുന്നത് ശരിയല്ലേ? ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റ് ശരി എന്ന് വെച്ചേക്കാൻ നിങ്ങളാരാ? വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. എന്നാ പിന്നെ താൻ ഇവരെ എന്റെ വീട്ടിൽ ഇറങ്ങി വിട്ടാ. ഇനി സഹിക്കാൻ പറ്റില്ല. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. എന്താ നോക്കി പഠിപ്പിക്കാണോ? അതെ, ഞാൻ ഓഫീസിൽ പോകുന്ന പിന്നാട്ട് എനിക്ക് തീരുമാനം അറിയണം. ഈ നാട് നന്നാവില്ല, ഒരു കാലത്തും നന്നാവില്ല. ഇവിടെ സോഷ്യലിസം വരും. കമ്മ്യൂണിസ്റ്റ് വന്നാലും കോൺഗ്രസ് വന്നാലും സോഷ്യലിസം നമുക്ക് വിളിച്ചിട്ടില്ല. ഇവിടുത്തെ ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട് ഹൗസ് ഓണർമാരെ തുറക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ.
3: ഒന്നും മിണ്ടാതെ വന്നത് ശരിയായില്ല. നാലാളുകൾക്ക്
4: ചേച്ചേ, അയാളെ പോലെ നമ്മള് സംസ്കാരം ഇല്ലാതെ പെരുമാറിയാലോ?
3: എന്ത് സംസ്കാരം? ഇതിനൊക്കെ അതേ ഉള്ളു മരുന്ന്. ഞാനായിരുന്നു അവന്റെ കരണെ പറ്റി രണ്ട് കൊടുത്തേനെ.
4: അയാളെ തിരിച്ചു തല്ലിയാലോ?
3: പെണ്ണുങ്ങളെ തല്ലിയാവ വിവരം അറിയും. നീ കണ്ടിട്ടില്ലേ, ഇങ്ങനെയുള്ള കേസുകളിൽ ജനപിന്തുണ സ്ത്രീകൾക്കായിരിക്കും. തൊലിവെളുപ്പുള്ള പെമ്പിള്ളാർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ ആളുകൾ ഒരു ചാൻസ് നോക്കി നടക്കുക.
4: ചേച്ചി വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കേസല്ല അയാള്. എന്തിനും തയ്യാറായിട്ടുള്ള പ്രകൃത. കാശുകാരനാണല്ലോ, അതുകൊണ്ട് തിന്നു കൊഴിപ്പിച്ചെടുത്തിരിക്കുക ശരീരം ആളുകളുടെ മേക്കിട്ട് കയറാൻ.
3: അപ്പൊ നീ വീട്ടിൽ നിറങ്ങാൻ പോവാണോ?
4: പേടിച്ചിട്ടോ? അതേതായാലും ഇല്ല. 8-9 കൊല്ലമായിട്ട് താമസിക്കുന്ന വീടല്ലേ ചേച്ചി അത്, അങ്ങനെയങ്ങ് ഇറങ്ങാൻ പറ്റൂ? ഉമ്മർക്ക് പറയുന്നത് ഒരിക്കലും ഇറങ്ങണ്ടെന്നാ.
3: അതാ അതിന്റെ ശരി. മോനെ നോക്കുന്ന സ്ത്രീക്ക് നല്ല സുഖമില്ല. ഉച്ച മുതൽ ഞാൻ ലീവാ, നാളെ കാണാം.
0: ഞാൻ ഹൈക്കോടതി വരെ, ഓ സോറി, ഓഫീസ് ടൈമിൽ ആളെ കണ്ട്
2: സംസാരിച്ചിട്ടുണ്ട്.
0: ഒരു കാര്യം സംസാരിക്കണം. ആഹാ, ദേ നിങ്ങളെ അന്വേഷിച്ചേ രാവിലെ പോലെ ഞാൻ നടക്കാം. ഞാൻ ഒരു ജലപാനം പോലും കഴിച്ചിട്ടില്ല. എന്നെ വെയിലെ തടുത്തിട്ട് എന്റെ ചക്രക്കുട്ടി ഫാൻ അടിയിട്ട് സൂക്ഷിക്കുക. എന്നിട്ട്
2: അയാളെ പറ്റി പുറത്താക്കി സാറേ.
0: ഞാൻ ഒരു കാര്യം സംസാരിക്കണം.
4: മോനെ എവിടെ പോയി തമ്മേ? അതാ ഞാനും ആലോചിക്കുന്നത്. പുസ്തകമൊക്കെ കൊണ്ടുവച്ച് കാപ്പി പോലും കുടിക്കാതെ ഓടി പോകുന്ന കണ്ടു. കളിക്കാനോ മറ്റോ ആയിരിക്കും. കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കണ്ടെന്ന് അമ്മ തന്നെ അവനോട് പറയണം. മോളെ, എനിക്ക് മനസ്സിന് ഒരു സമാധാനം തോന്നില്ല. നമ്മൾ ദൈവദോഷം ചെയ്യുവാണോ എന്നൊരു പേടി.
5: എന്ത് ദൈവദോഷം?
4: ആ പണിക്കരുടെ
5: അയാൾ എന്നെ ഇന്ന് എത്ര ഇൻസൾട്ട് ചെയ്തെന്ന് അമ്മയ്ക്കറിയോ? വാശിയാണെങ്കിൽ എനിക്ക് വാശി തന്നെയാ.
4: എന്തൊക്കെ പറഞ്ഞാലും ഇത് അയാളുടെ വീട് തന്നെയല്ലേ.
5: അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് അത്ര പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ?
4: അതാലോചിക്കുമ്പോഴാ.
0: കളഞ്ഞുപോയെങ്കിൽ ഞാൻ നോക്കി എടുത്തോളാം. സാറിന്റെ സഹായം വേണ്ട, കളഞ്ഞുപോയി. സോറി, ഇവിടെ വന്നിക്കാ. ഞാനൊരു എഴുതാ പാതയാ.
5: എന്നെ മാനം കെടുത്തി തോൽപ്പിക്കാന്നുള്ള ആശം മനസ്സിൽ വെച്ചേക്കും. ഇനി എന്ത് വന്നാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി.
0: നിങ്ങൾക്ക് തറവാട്ട് പോയ സ്വത്ത് കിട്ടിയ എന്റെ വീട്. എന്റെ അച്ഛൻ ആർത്തി ഓഫീസിൽ ക്ലർക്ക് ആയിരുന്ന സമയത്ത്
5: എന്റെ കുന്തായാലും ശരി, താനല്ലേ പറഞ്ഞത് കേസ് കൊടുക്കും.
0: കേസ് കൊടുക്കാൻ മനസ്സില്ല. എല്ലാത്തിനും
5: ഞാൻ
0: കണ്ടക്ടറിന്റെ വിലക്കാരനാ.
2: ബസ്സിനാണോ ഗുസ്തി?
0: താൻ പോണോ? ഹൗസ് ഓണറിന്റെ പ്രോഗ്രസ്സാണ്
6: ബഹളം ഉണ്ടാക്കുന്നത്.
5: ഇയാളെ ഉപദ്രവിക്കുന്നു.
6: ആഹാ, കണ്ടക്ടറെ വണ്ടി എടുത്ത് ഇയാളെ പിടിച്ച് പുറത്താക്ക്.
0: നിന്റെ മറ്റൊരാളാണ്.
7: സാർ ഞാൻ രാജേന്ദ്ര
8: റാസ്കൽ നടനോട്ടിലാണോടാ തല്ലുമകളും
7: എടാ രാജേന്ദ്ര
8: കേരള ജീപ്പില്
7: നിനക്ക് എന്നെ മനസ്സിലായില്ലടാ എടാ നമ്മൾ എസ് എം എസ് സ്കൂളിൽ ഒന്നിച്ച
9: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
10: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
9: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം സന്മനസ്സുള്ളവർക്ക് സമാധാനം.
8: ഇറങ്ങി വരണം. സ്റ്റേഷനിലേക്ക് പോയിക്കോളൂ, ഞാൻ വന്നേക്കാം. വരണം. നടു റോഡ് കിടന്ന് തല്ലുണ്ടാക്കിയതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ?
0: 10 കൊല്ലം ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരൻ പരിചയഭാവം പോലും കാണിക്കാത്തതിനേക്കാളും വലിയ ശിക്ഷയുണ്ടോ?
8: പരിചയഭാവം പരിചയഭാവം കാണിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാടിലല്ലോ നിന്നെ ഞാൻ കണ്ടത്. പരിചയമില്ലാത്ത ആളായിരുന്നെങ്കിൽ അപ്പൊ തന്നെ എന്റെ കൈയിന്റെ ചൂട് നീ അറിഞ്ഞനെ.
0: ഇന്നാ ഇപ്പൊ തല്ലടാ അല്ലേ? വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കണ്ടപ്പം നീ എന്നെ റാസ്കൽ എന്ന് വിളിച്ചതിനേക്കാളും വലിയ ചൂടൊന്നുമില്ലല്ലോ നിന്റെ തല്ലിന്.
8: ഗോപാലകൃഷ്ണ, ഞാൻ ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്.
0: എന്ന് വെച്ചാൽ മനുഷ്യത്വം ഇല്ലാത്തതിന് അർത്ഥമുണ്ടോ?
8: ഉണ്ട്. എനിക്ക് മനുഷ്യത്വത്തെക്കാൾ പ്രധാനം സത്യവും നീതിയുമാണ്. ഈ കാക്കിക്കുപ്പായത്തോട് എനിക്ക് വലിയ കടപ്പാടുണ്ടടാ. വൈരിക്ക്
0: വേണ്ട, ഞാൻ പോവാ. വീണ്ടും നീ എന്നെ റാസ്കൽ എന്ന് വിളിക്കുന്നതിന് ഞാൻ പോവാ.
8: ഇരിക്കാൻ പറഞ്ഞത് എസ് ഐ അല്ല, നിന്റെ പഴയ സതീർത്ഥൻ രാജേന്ദ്രനാണ്.
0: ഒരാളെ തന്നെ രണ്ടാളായി കാണാനുള്ള വിദ്യ ഒന്നും എനിക്ക് വശമില്ല.
8: വൈരിക്ക് ഇരിക്കാൻ. കൊട്ടപ്പള്ളി സുലൈമാൻ എന്നൊരാളെ കേട്ടിട്ടുണ്ടോ?
11: ഇല്ല. നഗരത്തെ കിടുകിട വറപ്പിച്ചിരുന്ന ഒരു ഗുണ്ട, ഘനഗംഭീരൻ, അഭ്യാസി, ഇവിടുത്തെ പണച്ചാക്കുകളുടെ കൊടാലിക്കൈ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇഷ്ടതോഴൻ. ചാർജ് എടുത്തതിന്റെ 3-ാം ദിവസം ഐതിഹാസികമായ ഒരു സംഘട്ടനത്തിലൂടെ ഞാൻ അവനെ തറപറ്റിച്ചു. അവിടുന്ന് അങ്ങോട്ട് എന്റെ ജൈത്രയാത്രയായിരുന്നു. എലിമെന്ററി സ്കൂളിൽ മൂക്കിൾ ഒലിപ്പിച്ച് നടന്നിരുന്ന ആ പഴയ എല്ലുന്ത്യ രാജേന്ദ്രനിൽ നിന്നും ഈ നിൽക്കുന്ന എസ് ഐ രാജേന്ദ്രനിലേക്കുള്ള പ്രയാണം സംഭവ ബഹുലമായിരുന്നു. എനിക്കിന്ന് മൃദുലവികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല. കുറ്റവാളികളെ കടിച്ചു കീറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാൻ ഇന്ന്.
12: നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഇവിടെയാണോ താമസം?
8: അതെ.
12: തനിച്ചാണോ? കല്യാണം എന്ന് കഴിച്ചില്ലേ?
8: കല്യാണം ഈ ജീവിതത്തിൽ അതുണ്ടാവില്ല.
12: അതെന്താ?
8: ഗോപാലകൃഷ്ണ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സന്യാസിയാണ്. സന്യാസി ആത്മീയതക്കായി സ്വയം അർപ്പിക്കുന്നു, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നു. സത്യവും നീതിയുമാണ് എന്റെ ഭാര്യ. ഏതെങ്കിലും ഒരു പീറ പെണ്ണിന്റെ മുമ്പിൽ അടിയറക്കാനുള്ളതല്ല ഈ ജീവിതം.
12: നീയാളൊരു മഹാനായി മാറി.
8: അതെ. ഇനി പറയൂ, എന്തിനാണ് നീ റോട്ടിൽ വെച്ച് തല്ലുണ്ടാക്കിയത്?
0: പറയാം പറയാം.
12: നിന്റെ ഡിപ്പാർട്ട്മെന്റിനെ ഒരാൾ അപമാനിക്കാൻ ശ്രമിച്ചു. ഞാൻ പറയാം.
0: വേഗം പറയൂ.
12: അത് പിന്നെ എന്റെ ഒരു വീട് ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരുന്നു. അവര് വാടക ഒന്നും അവർ കറക്റ്റായിട്ട് ആയിരുന്നില്ല. ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങുന്നില്ല. ഒടുവിൽ ഞാൻ അവരോട് പറഞ്ഞു, പിന്നെ പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ സ്ത്രീയും മകളും എന്നോട് പറയാ.
0: പിന്നെ അവരെന്ത് പറഞ്ഞു?
12: അവര് പറയാ, പിന്നെ പോലീസിനെ അവർക്ക് പേടിയില്ല. ഇവിടുത്തെ എസ് ഐ ഒരു കിഴങ്ങനാണ്. അയാൾ വിചാരിച്ച ഒരു പുല്ലും ചെയ്യില്ല.
13: സ്റ്റോപ്പ്, മതി ഗോപാലകൃഷ്ണ മതി. എനിക്ക് ഇപ്പൊ അവരെ കാണണം, എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. പുറപ്പെട്. ഡിപ്പാർട്ട്മെന്റിന് അപമാനിച്ചാരാണ്? പോലീസ് പുല്ലാണെന്ന്
12: പറഞ്ഞാരാണ്?
13: ഇങ്ങോട്ട് ഇറങ്ങിയേക്ക്, ഇങ്ങോട്ട് ഇറങ്ങിയേക്കാൻ. നിങ്ങളാണോ പോലീസ് പുല്ലാണെന്ന് പറഞ്ഞത്? നിങ്ങളാണോ പോലീസ്
12: പുല്ലാണെന്ന്?
13: എനിക്ക്
12: വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി, വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി. നമുക്ക് പിന്നീട് വന്ന് തല്ലാം.
13: അപ്പൊ എനിക്ക് ടൈം ഉണ്ടാവില്ല, എനിക്ക് ഇപ്പൊ തല്ലണം.
12: വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി, വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി.
13: മതിയോ?
12: വീട് ഒഴിയാൻ പറഞ്ഞാൽ
13: മതി. ഇപ്പൊ അങ്ങനെ മതിയല്ലേ? ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ, ഇങ്ങോട്ട് ഇറങ്ങിയല്ലേ. ഇപ്പൊ ഞാൻ തല്ലുന്നില്ല, പക്ഷെ 24 മണിക്കൂറിനകം വീട് ഒഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനിയും വരും. എല്ലാത്തിനും നേരത്തെ തല്ലും.
12: അയൽവക്കാരെ കൂടെ വരട്ടിയത്. ഒറ്റയുള്ളതിന് പോലീസിനെ പേടിയില്ല.
13: പോലീസിനെ പേടിയില്ലാത്തവന്മാര് ധൈര്യം ഉണ്ടെന്ന് ഇറങ്ങി വാ. കോട്ടപ്പള്ളി സുലൈമാനെ ഇടിച്ച് തറവെത്തിച്ച എസ് ഐ രാജേന്ദ്രനാണ് പറയുന്നത്. 24 മണിക്കൂറിനകം വീടൊഴിയാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ഇവൻ എന്റെ ക്ലാസ്മേറ്റ് ആണ്. ഇവനെ തൊട്ട് കളിച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. ഓർമ്മയിരിക്കട്ടെ. എല്ലാവന്മാരെയും അടുത്ത പ്രാവശ്യം വീണ്ടും ഞാൻ പാഠം പഠിപ്പിക്കും. അല്ലെനിക്ക് പുത്തരിയല്ല, എല്ലാറ്റിനെയും തല്ലും.

0: വന്നവർക്ക് പോലീസൊക്കെ വന്നു പോകുന്നത്?
1: എനിക്കതല്ല പിടിയിട്ടാത്തതെന്ന്. ഞാൻ അനുജന്റെ കത്തും ദുബായ് നളിയന്റെ ഡ്രാഫ്റ്റും കൂടി വന്ന് ഇത് റഫർ ചെയ്ത് ഉറങ്ങിപ്പോയി. ആഴ്ച വരെയും എന്തോ പോലീസ് വന്നു പോയി. രണ്ടേനായിശേ
0: 24 മണിക്കൂറിനുള്ളിൽ വീട് ഒഴിയണമെന്ന് പറഞ്ഞു. ആ പണിക്കര ചില്ലറക്കാരനൊന്നല്ലോ ഇൻസ്പെക്ടർ, അതിനോട് ചങ്ങാതിയാണെന്ന് തോന്നുന്നു.
1: എന്ത് ചങ്ങാതി? ഞാൻ ഉറങ്ങിയത് വാങ്ങിയെന്ന് വെച്ചോ? അല്ലെങ്കിൽ ഇൻസ്പെക്ടർ പണിക്കരെല്ലാം കൂടി?
0: നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇൻസ്പെക്ടർ ഒന്ന് കാണണമായിരുന്നു.

0: കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ ഇൻസ്പെക്ടർ ആയന്തർ ശീലിച്ചിട്ടില്ല. അതെ അതെ, നിങ്ങൾ ഭരണകക്ഷിയോ പ്രതിപക്ഷമോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം, പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതെ അതെ, എനിക്ക് ഭയമില്ല. സത്യത്തിന് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്. നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാക്കി കുപ്പായ വിട്ടത്. ഇല്ല, ഒരു വിട്ടുവീഴ്ചയില്ല. യെസ്, എന്താണ്?
1: അവിവേകമാണെങ്കിൽ പൊറുക്കണം.
0: ഇല്ല, അവിവേകം പൊറുക്കുകയില്ല.
1: സാറ്, ഇപ്പൊ ഫോണിൽ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എനിക്ക് പേടിക്കാനില്ല.
0: ഫോണിൽ പറഞ്ഞത്?
1: അതെ, സാറ് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നു പറഞ്ഞല്ലോ.
0: പറഞ്ഞു, പറഞ്ഞ സത്യമാണ്. കോട്ടപ്പള്ളി സുലൈമാൻ എന്ന കേടിയെ ഒതുക്കിയത് ഞാനാണ്.
1: അപ്പോ എനിക്കും നീതി കിട്ടും അല്ലേ?
0: നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇവിടെ നീതി കിട്ടും.
1: ഞങ്ങൾ 9 കൊല്ലമായി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ ഇറക്കി വിടാൻ വന്നാൽ സാറ അയാൾക്ക് കൂട്ടു നിൽക്കൂ?
0: ആരാണ് നിങ്ങൾ?
1: ഞാൻ മീര. എന്റെ അമ്മ പേടിച്ച് പനിച്ചു കിടക്ക. സാറ പണിക്കരുടെ കൂടെ വീട്ടിൽ വന്നില്ലേ?
0: ഓഹോ, നിങ്ങളാണോ അഹങ്കാരി? വാടക കൊടുക്കാതെ അയാളുടെ വീട്ടിൽ കയറി താമസിച്ച് ഇവിടെ നീതിക്ക് വന്നേക്കുന്നോ?
1: വാടക കൊടുത്തില്ലെന്നോ? ഈ മാസം വരെ വാടക അയച്ചതിന്റെ റെസിപ്റ്റ് എന്റെ കയ്യിലുണ്ട് സാർ.
0: ആര് പറഞ്ഞു?
1: ഞാനല്ലേ സാർ അയച്ചത്. സത്യസന്ധനായ സാറിനെ ആ പണിക്കര് പറഞ്ഞു പറ്റിച്ചതാണ്.
0: പണിക്കരൻ സുഹൃത്താണ്. ഓഹോ, ഇവനാണോ?
2: അയ്യോ, ഞാനല്ല സാറ്.
0: I am very strict. അപ്പൊ വാറ കൊടുത്തു എന്ന് പറയുന്നത് സത്യമാണോ? വാറ കൊടുത്തു എന്ന് പറയുന്നത് സത്യമാണോന്ന്?
1: അതെ സാർ, റെസിപ്റ്റ് ഉണ്ട്.
0: അത് മാത്രമല്ല, നിങ്ങളുടെ പേരിലുള്ള ആരോപണം പോലീസ് പുല്ലാണെന്നും സബ് ഇൻസ്പെക്ടർ അതായത് ഞാൻ ഒരു കിഴങ്ങനാണെന്നും നിങ്ങൾ പറഞ്ഞില്ലേ?
1: അയ്യോ സാർ,
0: ഗെറ്റ് ഔട്ട്.
1: എന്തിനാണ് സാറ് കിഴങ്ങനാണെന്ന് ഞാൻ പറയുന്നത്? സാറിനെ പറ്റി ഞാൻ എത്ര കേട്ടിരിക്കുന്നു, ആർക്കെങ്കിലും സാറിനെ പറ്റി അങ്ങനെ പറയാൻ പറ്റുമോ?

0: കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെ ഇറക്കി വിട്ടോട്ടെ. കൊടുത്തു എന്ന് തെളിഞ്ഞാൽ ഞങ്ങളെ താമസിക്കാൻ അനുവദിക്കൂ സർ.
1: അത്
0: സാറല്ലാതെ ഞങ്ങൾക്ക് നീതി തരാൻ മറ്റൊരാളില്ല.
1: ഞാൻ ആലോചിക്കട്ടെ. കരയാതിരിക്കൂ. ആ കണ്ണു തുറക്കും കുട്ടി. പോയിക്കോളൂ, കുട്ടിക്ക് നീതി ലഭിച്ചിരിക്കും.
0: ഉറപ്പാണോ സർ?
1: എസ് എ രാജേന്ദ്രനാണ് പറയുന്നത്. പോയിക്കോളൂ.
0: താങ്ക് യു സർ.

0: പെട്ടെന്ന് ഇങ്ങനെ ഒരു മനം മാറ്റം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചത്.
1: അവര് വാടക തരാറില്ലെന്ന് നീ നുണ പറഞ്ഞതല്ലേ?
0: എന്നാലും പറഞ്ഞു.
1: ഞാൻ പോലീസിനെ വിട്ട് അന്വേഷിപ്പിച്ചു.
0: പോലീസിനെ വിട്ട് അന്വേഷിപ്പിക്കാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ,
1: നീ പറഞ്ഞതുപോലെ ചെയ്യാൻ പോലീസുകാരാണ് നിന്റെ കൂലിക്കാരോ?
0: പോലീസുകാരെ അവരെ അനുശേപിച്ചോ?
1: ഞാൻ വിശ്വസിക്കുന്നില്ല.
0: നിനക്ക് അവര് കൈക്കൂലി തന്നു അല്ലേ?
2: ഗോപാലകൃഷ്ണ, കൈക്കൂലി എന്ന വാക്ക് തന്നെ എനിക്ക് അലർജിയാണ്.
0: എന്തിനാ നിർത്തിയത്? തള്ളടാ, തള്ളടാ, ഒരു പ്രാണ സുഹൃത്തിന്റെ മൂന്നുകൾ തള്ളടാ.
2: സ്നേഹത്തെക്കാൾ വലുതാണടാ എനിക്ക് തട്ടി കൊന്നീരിയും. ഗോപാലകൃഷ്ണ,
0: ഈ കാക്കി കുപ്പായം നിന്നെ ഒരു ഭ്രാന്തനാക്കിയടാ. നന്ദി കേട്ടവനാക്കി. രാജേന്ദ്ര, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നിനക്ക് എത്ര പ്രാവശ്യം ഞാൻ ചോറ് വാങ്ങിച്ചു തന്നിട്ടുണ്ടടാ. വെട്ടി ഉരുട്ടി ഉരുട്ടി വിഴുങ്ങിയതൊക്കെ നീ മറന്നു പോയടാ.
2: നീ അല്പനാണ്,
0: നീ ശപ്പനാണ്. പോടാ, നീ വലിയ എസ് ഐ ആണെന്ന് ഞാൻ നോക്കൂല. അടിച്ച് നിന്റെ മൂന്നര ഷേപ്പ് ഞാൻ മാറ്റും. നിന്റെ സഹായം എനിക്ക് വേണ്ടടാ. നീ കോട്ടപ്പള്ളി സുരേന്ദ്രന്റെ ഭാഗ്യനാണല്ലോ. നീ ധൈര്യം കൊണ്ട് എന്നോട് കളിച്ചു നോക്ക്. ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത കൊണാപ്പൻ.
3: മേര, നല്ല പേര്.
1: വാടകക്കാർ അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി?
0: അതൊന്നും ഒരു പ്രശ്നമല്ല സാർ. ഒരു സൂട്ട് ഫയൽ ചെയ്ത് കേസ് നടത്തി വാടകക്കാരെ ഒഴിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല.
1: കേസില്ലെങ്കിൽ പിന്നെ വക്കീലിന്റെ ആവശ്യം എന്താ?
0: ഞാൻ മുഴുവൻ പറയട്ടെ സാറേ.
1: ആ പറയൂ.
0: ഈ പറയുന്ന 9 കൊല്ലം വേണ്ട, ഈ കാലം അത്രയും. ഹൗസ് ഓണർ അതായത് ഞാൻ തന്നെയാണ് മേപ്പടി വീട്ടിൽ താമസിച്ചു വരുന്നത്. ഈയിടെയായി വീട്ടുടമസ്ഥനെ ശല്യപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ചില കക്ഷികൾ വീട് കയ്യേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അടിയന്തരമായി ഒരു ഉത്തരവ് മുഖേന ടീ കക്ഷികളിൽ നിന്നും വീട്ടുടമസ്ഥനായ ഗോപാലകൃഷ്ണ പണിക്കരെ സംരക്ഷിച്ചുകൊള്ളാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ഇങ്ങനെ ഒരു അപേക്ഷ, അതായത് ടെമ്പററി ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നു.
1: അതുകൊണ്ട് എന്താ കാര്യം? ഹൗസ് ഓണർ താമസിക്കുന്നത് ഇപ്പൊ അവിടെ അല്ലല്ലോ.
0: ഹൗസ് ഓണർ അവിടേക്ക് താമസം മാറ്റാൻ പോവുകയാണല്ലോ.
1: അത് വാടകക്കാരി സമ്മതിക്കണ്ടേ?
0: അത് ഞാൻ നോക്കിക്കോളാം.
1: ഇത്രയൊക്കെ അറിയാവുന്ന എനിക്ക് പിന്നെ ഒരു വക്കീലിന്റെ ആവശ്യമൊന്നുമില്ല.
0: അതല്ലെന്നേ, ഇഞ്ചക്ഷൻ അപേക്ഷയ്ക്ക് മുമ്പ് വാടകക്കാരെ ശല്യപ്പെടുത്തി വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ ശ്രമിക്കും. അതി വിജയിച്ചാ പിന്നെ കേസും കോടതിയൊന്നും വേണ്ടി വരില്ലല്ലോ.
1: എന്നാ പിന്നെ അതിനുശേഷം നമുക്ക് കണ്ടാവുന്നില്ലോ.
0: അല്ല വക്കീലേ, അതിലൊരു പ്രശ്നമുണ്ട്. അതിക്രമിച്ചു കടന്നവൻ ഞാനാണെന്നും പറഞ്ഞ് അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ പോലീസിന് വേണമെങ്കിൽ എന്നെ ലോക്കപ്പിലാക്കാം. ആ സമയം വക്കീൽ വന്ന് ജാമ്യത്തിൽ ഒന്ന് ഇറക്കി തന്നാ മതി.
1: തന്നെ പോലുള്ള ഒരാളെ തൊടാൻ പോലീസിനും ധൈര്യം ഉണ്ടായിന്ന് വരില്ല. 9 കൊല്ലമായിട്ട് അവിടെ താമസിക്കുകയാണെന്നുള്ളതിന് അവരുടെ തെളിവില്ലേ?
0: എന്ത് തെളിവ്?
1: വാടക മണി ഓർഡറായി അയച്ചതിന്റെ രസീത് കാണുമല്ലോ.
0: ആ രസീത് അവരുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. അത് വാടക തന്നതല്ല, അവരെന്നോട് കടം വാങ്ങിച്ച കാശാണെന്ന് ഞാൻ കോടതി പറയും.
1: എണീക്കാൻ. തന്നെ പോലുള്ളവരെ പ്രോത്സാഹിപ്പിച്ചാലേ വക്കീലുമാരുടെ കഞ്ഞൂടി മുട്ടും.
0: അല്ല വക്കീലെ, എനിക്ക് വക്കീലിന്റെ സഹായം ആവശ്യമായി വരും. ചേംബറിൽ മൂവ് ചെയ്ത് കമ്മീഷൻ എടുപ്പിക്കേണ്ടി വന്നാൽ എനിക്ക് വക്കീലിന്റെ സഹായം വേണം. വയലേഷൻ ഓഫ് ഇഞ്ചക്ഷൻ പ്രൂവ് ചെയ്താൽ ടെനൻസിനെ പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യണം. ഇതൊക്കെ വക്കീലിന്റെ BABL ഡിഗ്രി എനിക്ക് വേണ്ടി വരും.
1: ഓഹോ, അത് ശരി. ഡിഗ്രി മാത്രം എന്നാ വേണ്ട?
0: എല്ലാം കോടതി വരാന്തേന്ന് പഠിച്ചാണ് സാർ.
1: ഏയ് വേണ്ട, എന്റെ നിയമോപദേശം എനിക്ക് വേണ്ടി വന്നില്ലല്ലോ.
0: അയ്യോ, അത് പറ്റില്ല. ഒരു വക്കീലിനെ കണ്ടാൽ ഫീസ് കൊടുത്തിരിക്കണം, ഇല്ലേ എനിക്ക് ഉറക്കം വരില്ല.
1: അത്ര നിർബന്ധമാണെങ്കിൽ ജയന്റെ അടിയിൽ വെച്ചേക്കാം.
0: എന്നാ പിന്നെ ഞാൻ ആ വീട്ടില് ഇടിച്ചു കയറി അങ്ങ് താമസിക്കാൻ പോവാ.
1: ശ്രമിച്ചു നോക്കൂ. ഓൾ ദി ബെസ്റ്റ്.
4: എന്താ മണിക്കാരെ, നല്ല ഉത്സവം പറഞ്ഞ കച്ചവടണ്ടേ നിങ്ങക്ക്?
0: ഞങ്ങള് പ്രശ്നം സോൾവ് ചെയ്തു, പാവങ്ങള് സമാധാനമായിട്ട് ജീവിച്ചോട്ടല്ലേ.
4: പിന്നെ അല്ലാതെ
0: എന്താ നിങ്ങളുടെ പേര്?
4: ഉമ്മർ. ഇതെന്താ കെട്ടിഞ്ചേടൊക്കെ ആയിട്ട്?
0: ഞാൻ അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഒരു പ്രായത്തോട്ട് കുറെ സമ്മാനങ്ങളാ, കൊടുത്തൊന്നും മാപ്പ് പറയണം. ഞാൻ തിരികെ വരികയാണെങ്കിൽ കാണാം.
4: പാവം ഹൈസ്കൂൾ 12th മനസ്സ് എത്ര പെട്ടെന്ന് അലിഞ്ഞു.

0: എല്ലാരും കൂടെ എടുത്തോ.
1: രണ്ട് രൂപ
0: മതി പോ. എന്നോട് ക്ഷമിക്കണം അമ്മേ. എല്ലാ തെറ്റുകൾക്കും മാപ്പ്. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല. എത്ര കാലം വേണേലും നിങ്ങൾ ഇവിടെ താമസിച്ചു. ഒരു തവണ പോലും നിങ്ങൾ വാടക മുടക്കിയിട്ടില്ല. ഈ വീട് ചീത്തയാക്കിയിട്ടില്ല. അങ്ങനെയുള്ള നിങ്ങളോട് ഞാൻ വലിയ ക്രൂരതയാണ് കാണിച്ചത്. എന്നോട് ക്ഷമിക്കില്ലേ അമ്മേ?
2: എന്താ പണിക്കരുത്? ഇത് അങ്ങനെ പണിക്കരുത്, തെറ്റൊന്നും ചെയ്തില്ലല്ലോ. വാടകക്കാർ വീട്ടിൽ നിറകാൻ വരുന്ന ആർക്കും ദേഷ്യം തോന്നും.
0: ഈ പറഞ്ഞത് അമ്മയുടെ വലിയ മനസ്സ്. ഞാൻ ചെയ്ത തെറ്റിന് നല്ല ഒന്നാന്തര ശിക്ഷ എനിക്ക് കിട്ടുകയും ചെയ്തു. സിറ്റിയിൽ ഞാൻ താമസിച്ചിരുന്ന ലോഡ്ജില് മുറി വെച്ചിരുന്ന 6,000 രൂപ കട്ടുകൊണ്ടുപോയി. എനിക്കത് കിട്ടണം.
2: 6,000 രൂപയോ?
0: 6,000 രൂപ. ആ നിമിഷം ഞാൻ ആ ലോഡ്ജിൽ നിന്ന് ഇറങ്ങി.
2: എന്തിനാ ലോഡ്ജിൽ താമസിച്ച?
0: അത് ഈ ചില്ലറ കോൺട്രാക്ട് വർക്കുണ്ടേ, ബില്ല് മാറി കിട്ടണം. എഞ്ചിനീയർ ഓഫീസിൽ ദിവസവും പോണം. ആരാ മെയ് മുറി താമസിക്കുന്നത്?
2: ആരുമില്ല.
0: എനിക്കും തോന്നി 2 ദിവസത്തിനാകും ബില്ല് മാറി കിട്ടും. ലോഡ്ജിൽ പോകാൻ ഇനി എനിക്ക് ധൈര്യമില്ല. 2 ദിവസം ഞാൻ ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല. ഈ മുറി താമസിച്ചോട്ടെ.
2: അയ്യോ, അത്
0: അമ്മയുടെ മോനെ പോലെ എന്നെ കരുതണം.
2: അതല്ല, പണിക്കര് കിടക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇത് പണിക്കരുടെ വീടല്ലേ.
0: അയ്യോ, ആ അധികാരത്തിൽ വന്നതല്ലമ്മേ, വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ട. അപ്പൊ ഞാൻ സാധനങ്ങളൊക്കെ അകത്തേക്ക് വെക്കട്ടെ.
2: സാധനങ്ങളോ?
0: ഞാനത് പറയാൻ മറന്നു. ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ലോഡ്ജിലായാലും വീട്ടിലായാലും ഞാൻ എന്റെ സ്വന്തം കട്ടിലേ കിടക്കൂ. മറ്റുള്ളവരുണ്ടാക്കിയ ഒരു തരി ഭക്ഷണം പോലും ഞാൻ കഴിക്കില്ല. അതുകൊണ്ട് എല്ലാവരുടെ സജ്ജീകരണങ്ങളും ഞാൻ കൂടെ കൊണ്ട് നടക്കും. എന്നാ അകത്തേക്ക് വെക്കട്ടെ. ഈ പറ്റേന്ന് വിളിച്ചേ.
3: ഹലോ കുട്ടി, ഇവിടെ
4: ഞാൻ ഓഫീസിൽ നിന്ന് വരിക.
3: ഓ, ഐ സി. പിന്നീട് അവൻ എവിടെങ്ങാനും വന്നു?
4: പിന്നെ കണ്ടില്ല സർ.
3: കാണില്ല. സത്യത്തിനും നീതിക്കും വേണ്ടി അവന്റെ മൂണ്ടക്കിട്ട് ഞാൻ റെഡി കൊടുത്തു. പട്ടിയെ പോലെ മൂങ്ങിക്കൊണ്ട് അവൻ പോയി. പക്ഷേ അവനാൾ സ്വല്പം പെശക. ഇനി എപ്പോഴെങ്കിലും ശല്യപ്പെടുത്താൻ വന്നാൽ കുട്ടി നേരെ എന്റെ അടുത്തേക്ക് വന്നേ. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. പിന്നെ ഞാൻ നമ്മുടെ ആ പഴയ സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ വേണ്ടി ഹുപ്ലിയിലേക്ക് പോവുകയാണ്. സുഖതനുണ്ട്. ഇത്തവണ സുകുമാരക്കുറുപ്പിന് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. തിരിച്ചു വന്നിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ
4: ഓക്കെ സർ.
3: മീര, ഒന്നുമില്ല.
5: പെട്ടി കിടക്കാൻ എല്ലായിടത്തുള്ളൂ. നീക്കിയ
4: എന്തിന്?
5: അയാൾ നമ്മുടെ വീട്ടിൽ താമസിക്കാൻ പോത്രേ.

0: ലേശ അരി വീഴാണ്. അരിക്കൊക്കെ ഇപ്പൊ എന്താ വില?
1: ആരോട് ചോദിച്ചിട്ടമ്മേ അയാൾ മുറി കയറി കൂടിയത്? അമ്മ സമ്മതം കൊടുത്തോ?
2: അത് അയാൾ രണ്ടു ദിവസം കഴിഞ്ഞ് പോവും.
1: രണ്ടു ദിവസമല്ല, രണ്ടു നിമിഷം പോലും അയാൾ ഇവിടെ നിൽക്കാൻ പാടില്ല.
2: നമുക്ക് എതിര് പറയാൻ പറ്റുമോ മോളെ? ഇത് അയാളുടെ വീടല്ലേ?
1: അല്ല, നമ്മൾ വാടക കൊടുക്കുന്ന കാലം വരെ ഇത് നമ്മുടെ വീടാ. നാണമുണ്ടോ ആ മനുഷ്യന്? നമ്മുടെ അടുക്കള കയറി അരി കഴുകുക അയാള്. തീ പിടിച്ച വിലയാണ് എത്ര അരിക്ക്? അതിന് ഞാനെന്ത് വേണം? ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങണമെന്ന് അമ്മയൊന്ന് പറയൂ.
2: രണ്ടു ദിവസത്തെ കല്യാണം മോളെ.
1: അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. കട്ടിലും കിടക്കയും പാത്രങ്ങളും സ്റ്റൗവൊക്കെ ആയിട്ടല്ലേ അയാൾ വന്നിരിക്കുന്നത്?
2: ആ, അത് പണിക്കലിന്റെ ഒരു ശീലാത്രേ. സ്വന്തം കട്ടിലെ കിടന്നുറങ്ങിയാലേ ഉറക്കം വരൂ, സ്വന്തമായിട്ട് പാചകം ചെയ്ത് കഴിച്ചാലേ തൃപ്തിയാവൂ. ചില ആളുകൾ അങ്ങനെ എല്ലാം തന്നെത്താൻ ചെയ്യണം.
1: തന്നെത്താൻ ചെയ്യലൊക്കെ അയാൾ വീട്ടിൽ ചെന്നിട്ട് മതി.
2: ഇവിടുത്തെ എഞ്ചിനീയർ ഓഫീസില് ഏതോ കടലാസ് ശരിപ്പെടുത്താൻ വേണ്ടിട്ടാ. രണ്ടു ദിവസത്തേക്ക് മതി.
1: ഏതെങ്കിലും ലോഡ്ജിൽ ഒരു റൂം കിട്ടില്ല അയാൾക്ക്?
2: ആ, അതല്ലേ കുഴപ്പമായത്. ലോഡ്ജ് മുറിയിൽ ഏതോ കള്ളന്മാര് 6,000 രൂപ കട്ടോണ്ട് പോയത്രേ. പാവം പണിക്കര്.
1: ഒക്കെ നുണയാണമ്മേ. അയാളുടെ രൂപ വെക്കാൻ അയാളേക്കാൾ വലിയ കള്ളൻ ഈ ലോകത്തുണ്ടായിട്ട് വേണ്ടേ? അയാളോട് ഇറങ്ങിപ്പോ അമ്മ എന്ന് പറയുന്നുണ്ടോ?
2: ഞാനിപ്പോ എങ്ങനെയാ പറയുന്നത്? വിളക്ക് കത്തിച്ചിട്ട് പറയാം.
0: ദീപം, ദീപം, ദീപം, ദീപം, ദീപം. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ. ഈ നരകത്തിൽ നിന്നെ കരകേറ്റിയിടണം, തിരുവൈക്കം വാഴും ശിവശംഭൂ.
1: എന്തൊക്കെ അമ്മ കാണുന്നത്? ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായോ? അയാളുടെ വീടാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്.
0: ഈ നരകത്തിൽ
1: ഞങ്ങളുടെ വീട്ടിൽ വിളക്കെത്തിക്കാനും പ്രാർത്ഥിക്കാനും ഞങ്ങളുണ്ട് ഇവിടെ.
0: വാഴും. പ്ലീസ്, സന്ധ്യാനാമം ചൊല്ലുമ്പോ ബഹളം ഉണ്ടാക്കരുത്, ദൈവം ശിക്ഷിക്കും.
1: തന്നെക്കാളും വലിയൊരു ശിക്ഷ ഇനി വേറെ ഇല്ലല്ലോ.
0: നരനായി ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ.

0: തടി മുടിഞ്ഞ തീറ്റിയായിരിക്കും.
1: നോക്കല്ലേ, ഞാൻ അങ്ങ് ദഹിച്ചു.
2: ആ ബക്കറ്റ് കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ഹൗസ് ഓണർക്ക് കുറച്ച് വെള്ളം
1: എടുത്തുണ്ടോടേ? ഹൗസ് ഓണറിന്റെ മൂത്തോക്കി പോടല്ലോ. എന്റെ
3: മോന്തോക്കെ
2: ഞാൻ ഈ പിശാചിനെ തല്ലിയൊന്നുമില്ല. എന്റെ ബാഗ്
4: എന്താ?
1: നിങ്ങൾ അങ്ങോട്ട് പോവണ്ട.
4: പോണ്ടെന്ന് വെച്ചാല്
2: എന്താ നമ്മടെ
4: ഇങ്ങോട്ട് വരുന്നത്? ആ വീട്ടുറക്കത്തിന് പിരാന്ത് വയ്ക്കുന്നതുകൊണ്ട് പുടിച്ച് കെട്ടാണ് നമുക്ക്.
2: ഞാൻ ഈ കുട്ടികളെ സ്കൂളിൽ വിട്ടേക്ക് വരാം.
4: പറ നമുക്കൊരു മനസാക്ഷി
1: ഉണ്ടല്ലോ.
4: എങ്ങോട്ട് വരാൻ? എനിക്ക് ചിലക്കാണ്ട് പോവാ സമയത്താ വിളിക്കണേ.
2: അല്ല, നമ്മളെ അയലക്കാര് മഹാ ചെത്തുകളാണ്. ഒരു തെണ്ടി കെട്ടി തിരിഞ്ഞൊക്കെ കൊതുകളൊക്കെ ആയിട്ട് ഈ ചെത്ത പണിക്ക് അർത്ഥത്തിൽ ബാക്കി കാര്യം ചേർച്ചയായിട്ട് എനിക്ക് ഉത്തര നിലങ്ങളെ കുത്തി കൊല്ലാൻ മാലാക്കി
3: കൗത്തിലിടും.
2: ഇവനെ ഞാൻ കൊല്ലും. ഇവനെ കൊല്ലാതെ ഞാൻ പോവില്ല. എനിക്ക് ചോര വേണം, പണിക്ക ചോര വേണം.
0: ഇവനൊക്കെ ചോരാടാ, ഇവനൊക്കെ പണിക്ക ചോരാടാടാ.
4: നിങ്ങൾ കുടുംബമായിട്ട് കഴിഞ്ഞോടത്ത് ഞാൻ വന്നു വല്ല അതിക്രമം കാണിച്ചാൽ അതിന്റെ മോശം കേൾക്കന്നല്ലേ. ഞാനൊരു എന്താ എന്താ ഒന്നുമില്ല.
1: എന്തെങ്കിലും
4: ആയിക്കോട്ടെ, നമ്മൾ എന്തിനു വേണ്ടാത്തയിൽ തലയിടാൻ പോകുന്നെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്.
2: എന്താ അവിടെ ഒരു ബഹളം?
4: ആഹാ, ഒളിച്ചിക്കണില്ലേ. അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചടക്കാരനല്ല. ഹിസ് വെരി നൈസ് ഫെലോ. അയാളോട് അയാളെ വീട്ടിൽ താമസിക്കേണ്ടെന്ന് നമ്മക്ക് പറയാൻ പറ്റുമോ? എന്തിനൊരു ന്യായം വേണ്ടേ? അല്ലെങ്കിലും ഈ പെണ്ണിന് ഈ ഒരാഴ്ച കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ?
1: അഹങ്കാരം മോളെ, നേരെ ഒരുപാടായി. നീ എന്തിനാ അയാളോട് മത്സരിക്കാൻ പോയത്? എല്ലാം മറന്നാളാ.
0: എന്തോ
1: ഞാൻ കുളിച്ചിട്ട് തനിക്ക് കെട്ടിയെടുത്ത പോരെ?
0: പോരെ മനുഷ്യ സ്ത്രീ, വെയിറ്റ് ചെയ്യണ്ട. ഒരു 3 മണിക്കൂറെങ്കിലാകും എന്നെ ഇവിടുന്ന് പുറത്ത് കെട്ടിയെടുക്കാൻ. എന്റെ കുളിമുറിയില് എനിക്ക് ഇഷ്ടം പോലെ മനസ്സ് തുറന്നൊന്ന് കുളിക്കണം. കുളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ കണ്ടു.
1: എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ഈയിടെ 16 കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി.
0: നിന്റെ ചേച്ചിക്ക് കുറച്ച് മര്യാദ പറഞ്ഞോട്. അത്ര അസൗകര്യമാണ് ഈ വീട്ടിൽ നിന്ന്
1: ഒഴിഞ്ഞോമ്പറാജിക്കടവിൽ
0: നിറങ്ങിയ പലപ്പും കാവിലെ പൊന്നിലാവേ. പൊല്ലാഴിക്കടവിൽ നിറങ്ങി വെള്ളം നിന്നല്ലോ. ഏ പൈപ്പൊന്ന് തുറന്നോട്ടെ, പൈപ്പൊന്ന് തുറന്നോട്ടെ. യോ പൈപ്പ, ഏ പറഞ്ഞോട്ടല്ലേ, ആരെങ്കിലും പൈപ്പ് തുറന്നോടെ.
1: നിയമപരമായി നോക്കിയാ അവിടെ അതിക്രമിച്ചു കയറാൻ അയാൾക്ക് യാതൊരു അവകാശവുമില്ല. നിയമത്തിന്റെ പുറകെ പോകാൻ എനിക്ക് എവിടാ ചേച്ചി നേരം? പിന്നെ കാശ് ചെലവ്, എന്റെ വരവ് ചെലവ് കണക്കൊക്കെ ചേച്ചിക്ക് അറിയില്ലേ? പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു അസുഖം വന്നാ മതി, എല്ലാ കണക്കും തെറ്റും. പിന്നെ പട്ടിണി,

0: ടെലിവിഷൻ വാങ്ങി ആ പെരുത്താഴിയുടെ ഭക്ഷണത്തിൽ ഇട്ടു കൊടുക്ക്. ഒരു മനുഷ്യനിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മിനിമം സംസ്കാരം ഇല്ല ചേച്ചി, അയാൾക്കതില്ല, ഒരു കണിക പോലും ഇല്ല. കാലത്തെ നോക്കുമ്പോ മോനെന്നെ ചെവി പിടിച്ച് തിരുമ അയാള്. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാ ചേച്ചി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. മോനോനെ തൊടാൻ അയാൾക്കെന്ത് അവകാശമുള്ളത്? അയാളുടെ കുളിമുറിയാണത്രേ. എനിക്കങ്ങ് ദേഷ്യം വന്നു. സോപ്പ് വെച്ചോണ്ടിരുന്നപ്പോ പുറത്തുനിന്ന് ഞാൻ പൈപ്പടച്ചു. അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കുന്നത് ശരിയല്ലല്ലോ. കൈയെടുക്കൂലേപ്പാ.
1: അഴിമകളും ഒരുമിച്ചൊരു കട്ടിയിലിരുന്നേരം ഏഴാം മാളിക മുകളിലിരുന്നരുളും എഴു രണ്ട് ലോക വഴിയായ തമ്പൂരാൻ എത്രയും താഴെ തന്റെ വയസ് കണ്ടാലും

0: பவிழ முந்திரி பூத்து பூத்துதளிர்த்து
1: കുട്ടികൾ പഠിക്കുന്ന സമയമാണ്, ശല്യമുണ്ടാകരുത്.
0: ഓ, ഞാനിപ്പൊ പാടുന്ന സമയമാണ്, 7 to 7:30. ലോകത്തെവിടെയായാലും ഞാൻ
1: പാടും.
0: അത്രയ്ക്ക് അസൗകര്യമാണെങ്കിൽ ഈ വീടങ്ങോട്ട് ഒഴിഞ്ഞോളൂ. എന്റെ വീട്ടിലിരുന്ന് എനിക്ക് തോന്നുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്ന തരത്തിൽ ഞാൻ പാടും.
2: എന്താ മോളെ,
1: ചോദിക്കാനും പറയാനും നമുക്ക് ആരില്ലെന്ന് വിചാരിച്ചിട്ടാ അതിൽ തോന്നിയാസൊക്കെ കാണിക്കുന്നെ.
2: ഇപ്പൊ എന്തുണ്ടായി?
1: 2 ദിവസത്തേക്ക് താമസിക്കാനാണെന്ന് പറഞ്ഞപ്പോ അമ്മ വിശ്വസിച്ചില്ലേ? ഇപ്പോഴെന്തായി? വഴി നടക്കാൻ വയ്യ, ഓഫീസിൽ ഇരിക്കാൻ വയ്യ, വീട്ടിൽ കയറാൻ വയ്യ. അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അമ്മാവന് കത്തെഴുതണം.
2: അയ്യോ,
1: വരട്ടെ, രാധേടത്തി പറഞ്ഞ നേരാ, രണ്ടെണ്ണം പൊട്ടിച്ചാലേ അതിൽ വിവരം അറിയും.
2: അത് വേണം മോളെ, താമൂട്ടം അല്ലാത്ത ഒരാളാ. വെട്ടൊന്ന് തുണ്ടൻ രണ്ട്, അതാ പ്രകൃതം.
1: ആ പ്രകൃതം ഉള്ളതുകൊണ്ടാ അമ്മാവന് കത്തെഴുതുന്നത്.
3: അങ്ങനെ ഒരു മനസമാധാനവും ഇല്ലാതായിരിക്കുന്നു അങ്കിൾ. ഞാനും അമ്മയും വിചാരിച്ചിട്ട് എന്ത് നടക്കാൻ. അതുകൊണ്ട് യാതൊരു ഉപേക്ഷയും കാണിക്കാതെ അങ്കിൾ എത്രയും പെട്ടെന്ന് വന്നേ മതിയാവും. ഈ കാർക്കോടവൻ പണിക്കരെ തുരത്തിയിട്ടേ അങ്കിൾ തിരിച്ചു പോകാവൂ. എന്തായാലും വരുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു. സ്വന്തം മീര.
4: മുംബൈ പട്ടണത്തെ കിറുകിടാ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അമ്മാവൻ ഉടൻ വരുന്നു. ഇവിടെ ചോരപ്പുഴ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ജീവനിൽ കൊതിയുള്ളവന്മാർ ഉടൻ തന്നെ സ്ഥലം വിടുന്നതാണ് എല്ലാവർക്കും നല്ലത്.
5: ഒരു 10 പേർ ഒരുമിച്ചിടാങ്കിൽ അമ്മാവൻ ഒറ്റ കഴിഞ്ഞു നേരിടും. കരാട്ടെ, ജൂഡോ, കുങ്ഫു, കളരിപ്പേറ്റ്, അമ്മാവനുള്ളത് ഒറ്റ അഭ്യാസങ്ങൾ ഈ ലോകത്തില്ല. അമ്മാവൻ ഈ കാലവർണ്ണയെ അടിച്ചിട്ട് ചമ്മന്തിയാക്കും. എനിക്കതൊന്നും കൈവിട്ടിട്ടില്ല. എത്ര പെട്ടെന്ന് അമ്മാവനെയും വന്നാ മതിയായിരുന്നു.
4: അതെ, ഇല്ലാത്ത അമ്മാവന്റെ പേരും പറഞ്ഞ് എന്നെ വരട്ടാണെന്ന് നോക്കണ്ട.
5: ഇല്ലാത്തോണോ ഉള്ളതാണോ എന്ന് വരുമ്പോ കാണാമല്ലോ. കമ്പി ഒന്നും പറഞ്ഞില്ലേ? ഇടിക്കട്ട, കത്തിയ തുടങ്ങിയ സാധനങ്ങൾ പോയി അമ്മാവൻ പുറപ്പെട്ടു
4: കഴിഞ്ഞു.
5: ഹൗസ് ഓണറെ ഉപദേശിക്കാണെന്ന് കരുതരുത്. ചാമണ്ട എന്നുണ്ടെങ്കിൽ വേഗം സ്ഥലം കിട്ടും.

0: എന്തായാലും തന്റെ ഇഞ്ചക്ഷനും ഓപ്പറേഷനും ഒക്കെ
1: ശല്യപ്പെടുത്തി ഒഴിപ്പിക്കാനുള്ള തന്ത്രം ഏതാണ്ട് ഫലിച്ചു വരികയായിരുന്നു വക്കീലെ.
0: പക്ഷേ
1: ബോംബെ എന്നൊരു പെരിച്ചാടി ഇറങ്ങിയിരിക്കുന്നു. എതിർകക്ഷി കാർത്തിയാനമ്മയുടെ ആങ്ങളെന്ന് പറയുന്ന ഒരു ദുർഭൂതം.
0: ഭൂതപ്രേതങ്ങളാണെങ്കിൽ താൻ ഉടനെ പോയൊരു മന്ത്രവാദിയൊക്കെയാണ്.
1: എനിക്കൊരു മനസ്സമാധാനമില്ല വക്കീലെ. ഒരാഴ്ചക്കകം വീടൊഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ നാട്ടിലുള്ള പറമ്പും വീടും ഒക്കെ വെള്ളത്തിലാവും. കുഞ്ഞിക്കണ്ണന്മാരുടെ എഗ്രിമെന്റ് വളരെ സ്ട്രോങ് ആ.
0: അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്ന് താനീ പറയണത്?
1: അതെനിക്കും അറിയില്ല.
0: പിന്നെ തന്നെ എന്തിനാ കെട്ടിയെടുത്തത്?
1: പിന്നെ ഞാൻ ഇനി എങ്ങോട്ട് പോകും?
0: താൻ ആ വീട്ടിൽ കയറി താമസിച്ചില്ലേ?
1: താമസിച്ചു.
0: എന്നിട്ട്
1: പക്ഷെ ആ ഭൂതം വന്നിരിക്കുന്ന ഇടിക്കട്ടയും പിച്ചാത്തയൊക്കെ ആയിട്ടാ.
0: എന്തിന്?
1: എന്നെ അവിടെ നിന്ന് തല്ലി ഓടിക്കേ.
0: ആ അത് ശരി. അപ്പൊ പേടിച്ചോടി വന്നിരിക്കല്ലേ?
1: പേടിയൊന്നുമില്ല, പക്ഷേ
0: പേടിയാണ്.
1: ആ സ്വല്പം. എങ്ങനെയുള്ള ആളാണെന്ന് നമുക്കറിയില്ലല്ലോ.
0: ഈ ഭൂതബാധ ഇല്ലായിരുന്നെങ്കിൽ എതിർകക്ഷി അവിടെ നിന്ന് ഒഴിവായിരുന്നു എനിക്ക് തോന്നണ്ടോ?
1: ഉറപ്പായിട്ട് ഒഴിവായിരുന്നു.
0: എന്നാ പിന്നെ അതേ ഉള്ളു വഴി. നേരെ അങ്ങോട്ട് ചെല്ലുക. ഭൂതാക്രമിക്ക നമുക്ക് നോക്കാം.
1: ഒറ്റ കുത്തിന് അയാൾ എന്നെ കൊന്നാലോ?
0: പിന്നെ താൻ എന്തിനാണ് ഒരു വയ്യാത്ത പണിക്ക് പോയത്? പണിക്കരെ ചാവുന്നെങ്കിൽ ചാവട്ടടോ. അങ്ങനെ ഒരു ഭൂതമുണ്ടോ? ഈ ഭൂതത്തെ താൻ ഇപ്പൊ പേടിച്ചാൽ ഈ ജമ്മൻ തനിക്ക് അവരെ വീട്ടിൽ നടക്കാൻ ഒക്കില്ല.
1: ഇല്ലേ?
0: ഇല്ല.
1: ഞാൻ എന്താ ചെയ്യേണ്ടത്?
0: ചെല്ലുക, നേരിടുക, അത്രേ ഉള്ളൂ.
1: അത്
0: വയ്യങ്ങ് കേസ് കൊടുക്ക.
1: അല്ല, കേസ് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണ്?
0: എന്നാ പിന്നെ തന്റെ ഇഷ്ടം പോലെ.
1: വക്കീലേ,
0: ആരെ വിടുന്നു? ഒരു കേസും പൊക്കാനും കൊണ്ടുവന്ന് നിങ്ങൾ മനുഷ്യനെ കഷ്ടപ്പെടുന്നു.
2: അവൻ ഇനി വരുമെന്ന് പ്രതീക്ഷിക്കണ്ട.
3: രാമോട്ടാ, അയല ഒന്നും ചെയ്യല്ലേ.
2: പാവം പേടിച്ചിരിക്കുക. ഇനി കാർത്യാനി, ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ. ഞാനേ ഇത് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്തോളാം. അതുപോലെ ഇവൻ നമ്മുടെ വരവൻ തന്നെ. ആ വാ, വല്ലോ കഴിക്കാം. കേരളത്തിലെ കോഴി ഇറച്ചി നിന്നിട്ട് ഒരുപാട് കാലമായി. വന്നേ,
3: നീ പോയി കിടക്ക. അയാളുടെ സാധനങ്ങളൊക്കെ മുറിയിലുള്ളത് കൊണ്ട് എങ്ങും പോകാനിടയില്ല. സത്യം പറഞ്ഞ അമ്മാവ് വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ശ്വാസം നേരെ വീണത്. എന്തെല്ലാം ബുദ്ധിമുട്ടുകളായിരുന്നു ഇവിടെ.
2: ഭക്ഷണം എടുത്തു വെക്കേ.
4: അമ്മാവ പണിക്കിന് വരുന്നുണ്ട്.

0: ഞാൻ എന്നെ പരിചയപ്പെടുത്തണ മുമ്പ് നിങ്ങളെ കടന്നു കളഞ്ഞത്.
1: എനിക്ക് ജനറൽ ഓഫീസ് ഒരു ബില്ല് മാറി കിട്ടാനുണ്ടായിരുന്നു.
0: ഓഹോ, ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല. എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ തിഹാർ ജയിലിലായിരുന്നു.
1: ജയിലിലാണോ ജോലി?
0: അല്ല, ജോലിയല്ല, ഒരു കൊലക്കേസ് പെട്ട കിടക്കായിരുന്നു. കുത്തും കൊലയും ഒക്കെ എന്റെ ബോംബെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളാണ്. എത്രയോ പേരെ ഞാൻ കുത്തിയിട്ടുണ്ട്, എത്രയോ വർഷം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ഞാനാണ് അയാൾ. ശിവസേനക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഏത് കൊലകൊമ്പനായ ശിവസേനക്കാരനായാലും ഒരാളുടെ മുമ്പിൽ മാത്രമേ അവരുടെ മുണ്ടിന്റെ മടയിൽ കുത്തയച്ചിടാറുള്ളൂ. ആ ആളാണ് ഈ ദാമോദർജി.
1: ബോംബെക്കാരൊക്കെ മുണ്ടും മടക്കി കുത്തിയാണ് നടക്കുന്നത്.
0: അല്ല, ഈ മുണ്ടെന്ന് പറഞ്ഞാലേ ധോത്തി. പാലത്താറ് ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല. എങ്കിലും ഒരു സത്യം കൂടെ ഞാൻ പറയാം. വിശ്വവിഖ്യാതനായ ചാൾ ശോഭരാജനെ പണിക്കർ അറിയോ?
1: കേട്ടിട്ടുണ്ട്.
0: എന്റെ ആത്മസുഹൃത്താണ്.
1: എനിക്ക് ഇത്ര വലിയ പാരമ്പര്യമൊന്നുമില്ല, പക്ഷെ വേണ്ടി വന്നാൽ ഒരാളെ കൊല്ലാൻ എനിക്ക് മടിയുമില്ല.
0: സാബാഷ്. അച്ഛാ അച്ഛാ, ശക്തനായ പ്രതിയോഗികളാണ് എനിക്കിഷ്ടം. പക്ഷെ പണിക്കർ, ആ ക്ലോക്കിലേക്ക് നോക്കൂ. ഇപ്പോ 11 മണിയായി. നിങ്ങൾക്ക് ഞാൻ 1 മണിക്കൂർ സമയം കൂടെ തരുന്നു. സിർഫ് 1 ഘണ്ട. ആ സമയം നിങ്ങളുടെ സാധനങ്ങൾ പായ്ക്കാനുള്ള സമയമാണ്. സമജാ, ഇവിടെ ചോരക്കളം സൃഷ്ടിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് പറയാണ്. കൃത്യം 12 അടിക്കുമ്പോൾ പണിക്കർ പുറത്തിറങ്ങിയിരിക്കണം. യാദ് രഹന, കൃത്യം 12 മണി. ഠീക് 12 ബജെ. നൈത്തോ മേത്തോമേ സിന്നാനായി ചോടുങ്ക. സമജാ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
4: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം സന്മനസ്സുള്ളവർക്ക് സമാധാനം.

0: പെട്ടെന്നുള്ള ദേഷ്യത്തിന് അമ്മാൻ എന്തെങ്കിലും ചെയ്തു കളയരുത്.
1: നീ നിന്റെ അമ്മയെ പോലെ തുടങ്ങിയോ? ബോംബെയിലെ അധോലോക രാജാവാണ് ഞാൻ.

0: തീരുമാനം ആയോ? ആയി. എന്താണ് തീരുമാനം?
1: ഗോപാലകൃഷ്ണ പണിക്കർ എന്ന ഹൗസ് ഓണർ അയാളുടെ വീട്ടിൽ തന്നെ താമസിക്കും എന്നാണ് ആ തീരുമാനം.
0: ഏത് വീട്ടിൽ?
1: ഈ വീട്ടിൽ, എന്റെ ഈ വീട്ടിൽ. അഹങ്കാരികളായി ഈ വാടകക്കാർ താമസിക്കുന്ന ഈ വീട്ടിൽ. ആർ ടി ഓഫീസിലെ ക്ലർക്കായിരുന്ന എന്റെ അച്ഛൻ എന്റെ പേരിൽ എഴുതി വെച്ച ഈ വീട്ടിൽ.
0: ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. സർക്കാർ, അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആൺകുട്ടിയെ കണ്ടു. വസ്തുത എനിക്ക് ഇഷ്ടമല്ല. ദേഖോ, മിസ്റ്റർ പണിക്കരെ ഞാൻ ബോംബെയിലെ അധോലോകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ ദാദയാകാം. ദാദോങ്ക ദാദാ, വല്ലഭനൊക്കെ വല്ലഭൻ, ദാദോങ്ക ബീച്ച് മേക്ക് ബടാ ദാദാ. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം?
1: സാഹചര്യങ്ങൾ ഇത്രയാ സ്ഥിതിക്ക് ദാമോദരജി എന്നെ ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു തരണം.
0: സരൂർ, എത്രയും പെട്ടെന്ന് ഇവരെ എന്നെ ഒഴിപ്പിക്കാം. ഇനി നമ്മൾ ദോസ്തുക്കൾ. സോജാവോ, കൽ സുഭേച്ഛാപിജമില്ലെങ്കിൽ കാലത്ത് 6 മണിക്ക് കാണാം. അരാവുംകരോ. അമ്മാവനെ പറ്റി മാത്രമേ കുട്ടിക്ക് അറിയൂ. ബോംബെ ശിവസേനക്കാരെ കിരീടാവർപ്പിക്കുന്ന അധോലോക ദാമോദർജിയെ കുട്ടിക്ക് അറിയില്ല. ഞാൻ അറിയിക്കാം. നാളത്തെ പ്രഭാതം അതിനുള്ളതാണ്. പോയി കിടന്നുറങ്ങ്. ആരാമകരോ.
1: നമ്മളിപ്പോ എവിടേക്കാ നടക്കുന്നത്? ദാമോദർജിക്ക് ബോംബെയിൽ എന്താണ് ജോലി?
0: ബോംബെയിലെ ഞാനും എന്റെ അധോലോക സുഹൃത്തുക്കളും ജുഹു കടപ്പുറത്ത് പല സാധനങ്ങളിൽ ഇതുവരെ നടക്കാനിറങ്ങാറുണ്ട്. പല സുപ്രധാന തീരുമാനങ്ങളും എടുത്തിരുന്ന അപ്പോഴാണ്. ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
1: അല്ല, നമുക്കിനി പൊയ്ക്കൂടെ?
0: ഇരിക്കടോ, പോയാ പ്രശ്നം തീരില്ലല്ലോ.
1: പ്രശ്നമോ? എന്ത് പ്രശ്നം?
0: ബോലറാം. ജി സാർ. ഏ ഗോപാലകൃഷ്ണ പണിക്കർ മേരാ ദോസ്തേ. ഇതാ ബോംബെ നിന്ന് എന്റെ കൂടെ വന്നതാണ് ബോലാറാം. ഇസ്കൂതര അച്ചി തര കർണ തേൽമാലിഷ്.
1: തേൽമാലിഷ?
0: മര്യാദ ഭാഷ തനിക്ക് മനസ്സിലാകുമെങ്കിൽ ബോലാറാമനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു.
1: ദാമോദർജി?
0: ദാമോദർജി ലഗാവോ തേൽ.
1: വേണ്ട, ഞാനാ പറയുന്നത് വേണ്ട. ദാമോദർജി ഇയാളെന്നായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ?

0: 넷. 불어라. 불어라. 불어라. 불어라. 불어. 넘어지.
1: 울려가 팠다.

0: ഹലോ മീര.
1: ഗുഡ് മോർണിംഗ് സർ.
0: ഗുഡ് മോർണിംഗ്. അകത്തേക്ക് വരൂ, ഇരിക്കൂ. വീണ്ടും അവന്റെ ശല്യം ഉണ്ടായോ?
1: സാറ് സ്ഥലത്തുണ്ടാവില്ലെന്ന് പറഞ്ഞതുകൊണ്ടാ ഇതുവരെയും വരാതിരുന്നത്.
0: യെസ്.
1: അയാൾ അവിടെ വീട്ടിൽ കയറി താമസം തുടങ്ങിയിരിക്കുക.
0: ഏത് വീട്ടിൽ?
1: ഞങ്ങളുടെ വീട്ടിൽ തന്നെ. ശല്യപ്പെടുത്തി ഞങ്ങളെ വീട്ടിൽ നടക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. അയാളെ കൊണ്ട് പൊറുതി മുട്ടി സർ.
0: ഓഹോ, അവന് കിട്ടിയത് പോരെന്ന് തോന്നുന്നു. സാറല്ല, അവന്റെ കൈയും കാലും തല്ലി ഓടിച്ചേക്കാം.
1: അത് വേണ്ട സർ, അയാള് ഞങ്ങളോട് പ്രതികാരം ചെയ്യും. ചോദിക്കാനും പറയാനും ഞങ്ങൾക്ക് ആരുമില്ല സർ.
0: ഞാനുണ്ട് മേരിക്ക്, ഞാനുണ്ട് ഇൻസ്പെക്ടർ എന്ന നിലക്ക് മാത്രമല്ല. ഒരു കാര്യം ചെയ്യാം, ഞാനവൻ ആദ്യം ഒരു ലാസ്റ്റ് വാണിംഗ് കൊടുത്തേക്കാം. അതുകൊണ്ടും പ്രശ്നം തീരുന്നില്ലെങ്കിൽ അവന്റെ എല്ലാം അടിച്ചൊടിച്ച് പാർസലാക്കി പോലീസുകാരുടെ കയ്യിൽ കൊടുത്തേക്കാം പോരെ.
1: ആരെയും ദ്രോഹിക്കാനല്ല സർ, മറ്റൊരു വീട് കിട്ടുന്നതുവരെയെങ്കിലും അയാളെ ഞങ്ങളെ ശല്യം ചെയ്യാൻ ഇരുന്നാ മതി.
0: അത് മതിയോ? എങ്കിൽ ഞാനവൻ ഇന്ന് തന്നെ കാണാം, സംസാരിക്കാം. വൈകുന്നേരം മേരി എവിടെ കാണും?
1: ഓഫീസിൽ നിന്ന് വരുമ്പോ ഞാൻ സ്റ്റേഷനിൽ വരാം.
0: അത് വേണ്ട, സ്റ്റേഷൻ അത്ര പറ്റിയ സ്ഥലമല്ല. ഞാനെന്നും സായാഹ്നങ്ങളിൽ സെൻട്രൽ പാർക്കിൽ നടക്കാൻ പോവാറുണ്ട്. യു കം ദേർ, ഐ വിൽ ടെൽ യു ദ റിസൾട്ട്. ഓക്കെ,
1: താങ്ക് യു സർ. ഞാൻ ബുദ്ധിമുട്ടിക്കണോ?
0: നോ, ഇറ്റ്സ് എ പ്ലഷർ. നിൽക്കൂ. അത് ഒന്നുമില്ല.
1: സുകുമാരക്കുറിപ്പിനെ പിടികിട്ടിയ സർ? സുകുമാരക്കുറിപ്പ്?
0: സുകുമാരക്കുറിപ്പോ പിടികിട്ടി? പിടികിട്ടി എന്ന് പറഞ്ഞാൽ പിടിക്കപ്പെട്ട ആളും ഞാനും സുകുമാരക്കുറിപ്പ് എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
1: അതാണ്.
0: മറക്കണ്ട, സെൻട്രൽ പാർക്ക് വൈകുന്നേരം.

0: നല്ല മനോഹരമായ സയനം അല്ലേ?
1: അയാൾ ഒഴിയോ?
0: നേരെ വരൂ, നമുക്ക് സ്വല്പനേരം അവിടെ ഇരിക്കാം.
1: വിവരം അറിഞ്ഞാ എനിക്ക് പോകായിരുന്നു.
0: എനിക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. വരൂ വരൂ.

0: രാജേന്ദ്രോ നിക്കണോ ഇവിടെ നിക്കണോ സജേഷി നിക്കണോ അവിടെ നീ ആട്ടും തോലിട്ട ചെന്നാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഇവിടെ യുവദാസേ, ഇന്നലെ പരിചയപ്പെട്ട ഒരു പെണ്ണിന്റെ പേരില് നീ ഒരു ക്ലോസ് ഫ്രണ്ടിനെ തള്ളിപ്പറഞ്ഞു. നീ ഞാൻ വിളിച്ചിട്ട് കേട്ടില്ലല്ലോ.
1: എനിക്ക് സ്റ്റേഷനിൽ പോണ കുറച്ച് ധൃതിയുണ്ട്.
0: നീ പൊയ്ക്കോ. എനിക്ക് വികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല, കള്ളന്മാരെ കടിച്ചീറാൻ നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാൻ എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ എന്ത് വികാരത്തിന്റെ പുറത്താണ് നീ പെണ്ണെ പോലെ നടക്കുന്നത്?
1: എനിക്ക് ഇഷ്ടമുള്ള വികാരത്തിന്റെ പുറത്ത്
0: സൗകര്യമുള്ള വികാരത്തിന്റെ പുറത്താണ് സാർ നടപ്പെങ്കിൽ നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കണം.
1: ഗോപാലകൃഷ്ണ, ഇത് അത്ര പെട്ടെന്ന് തെറിക്കുന്ന തൊപ്പിയല്ല എന്റെ ഈ തൊപ്പി.
0: അതുകളാ എടാ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അത് ഒരു നിയമപാലകൻ കണ്ട പെൺകുട്ടികളുടെ പുറകെ അഴിഞ്ഞാടി നടക്കുകയാണെന്ന് ഞാൻ CBIക്ക്
1: എടാ, ഇത് അഴിഞ്ഞാട്ടോ എടുത്തിയാട്ടോ എന്നല്ല, വളരെ പരിശുദ്ധമായ, മൃദുലമായ, നിഷ്കളങ്കമായ, പവിത്രമായ ഒരു അറ്റാച്ച്മെന്റാ. ഞാൻ അവളെ കെട്ടാൻ പോവാ. അപ്പൊ നീ എന്ത് ചെയ്യും?
0: അത് കെട്ടുമ്പോഴല്ലേ.
1: കെട്ടുടാ കെട്ടും, നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല.
0: കണ്ണോ?
1: കാണണം.
0: എടാ, നിന്റെ കെട്ട് ഞാൻ പൊട്ടിക്കുന്നതാണ്.
1: പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ പിന്നെ നീ എങ്ങനെയാടാ കെട്ട് പൊട്ടിക്കുന്നേ?
0: അവളോടും അവളുടെ അമ്മയോടും ഞാൻ പറയും, നീ ഒരു മുഴുക്കുടിയനും സ്ത്രീയിലും പറഞ്ഞാണെന്ന്.
1: നീ പറയുന്നത് അവര് വിശ്വസിച്ചാലല്ലേ?
0: അതിന് ഞാനല്ലല്ലോ പറയുന്നത്. ഞാൻ ആൾക്കാർക്ക് കൂലി കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിക്കും.
1: നീ അനാവശ്യം കാണിക്കുന്നു.
0: അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ?
1: എങ്ങനെ വൃത്തികെട്ട മാർഗത്തിലൂടെയാണോ ആളുകളെ തോപ്പിക്കുന്നത്?
0: മാർഗം എനിക്ക് പ്രശ്നമല്ല, ലക്ഷ്യമാണ് എന്റെ ഉന്നം.
1: എന്താ നിന്റെ ലക്ഷ്യം?
0: നീ അവളോട് പറ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാൻ. നിന്റെ കാമയല്ലേ? നീ അവളോട് പറ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാൻ, അത് എന്റെ ലക്ഷ്യം.
1: ഞാൻ പറഞ്ഞ അവർ അനുസരിക്കണ്ടേ?
0: നീ കാമുകനല്ലടാ, അനുസരിക്കും.
1: ഗോപാലകൃഷ്ണ, നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങളുടെ കടപ്പ്. ഞങ്ങൾ തമ്മിൽ ഒരു 50% എടുപ്പം മാത്രമേ ഉള്ളൂ.
0: എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഇങ്ങോട്ടോ?
1: അത് അല്ല, എനിക്ക് അങ്ങോട്ട്.
0: എനിക്ക് മനസ്സിലായി.
1: എങ്ങനെ?
0: നിന്നെ ഇഷ്ടപ്പെടാൻ മാത്രം മറ്റുള്ളൊരു പെൺകുട്ടിയല്ല അവള്. ശരി, നിനക്ക് അവളെ ഇഷ്ടമാണല്ലോ.
1: അതെ.
0: എന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ഞാൻ നിനക്ക് അവളെ കെട്ടിച്ചു തന്നാൽ നീ എനിക്ക് എന്ത് പ്രതിഫലം തരും?
1: നീ എങ്ങനെ കെട്ടിച്ചു? നീ എന്താ അവളുടെ അമ്മ?
0: അതിവിടെ പ്രതിഫലം പറ.
1: എടാ, ഒരു സുഹൃത്ത്.
0: അത് കേള, ഒറ്റ കാര്യം ചെയ്താൽ മതി. കല്യാണം കഴിഞ്ഞാൽ അവളോടൊപ്പം അവളുടെ കുടുംബത്തെയും നീ ഇവിടെ കൊണ്ട് താമസിപ്പിക്കണം.
1: അത് ഒരു പ്രശ്നമല്ലല്ലോ.
0: അത് പ്രശ്നമാണ്. എനിക്കത് പ്രശ്നമാണ്. അവരവിടെ ഇറങ്ങിയാലേ എനിക്ക് രക്ഷയുള്ളൂ. സത്യത്തിൽ ഞാൻ പ്രതിഫലം ചോദിക്കാനല്ല രാജേന്ദ്ര, മറ്റൊരു വഴിയും കാണാത്തോണ്ട് ആലോചിച്ചു പോയതാ. നീ എന്നെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്.
1: ഈ കാര്യത്തിൽ നീ സംശയിക്കുകയേ വേണ്ട. കല്യാണവും വീടുമാറ്റവും ഒറ്റ ദിവസം.
0: ഉറപ്പാ? എങ്കിൽ നീ നിന്റെ വീട്ടിൽ വിവരം അറിയിക്കേ.
1: വീട്ടിലറിയിച്ചാൽ പ്രശ്നമാണ്. സ്ത്രീധനമൊന്നും പ്രതീക്ഷിക്കാനില്ലാത്തതുകൊണ്ട് അച്ഛൻ സമ്മതിക്കില്ല.
0: പിന്നെ എന്ത് ചെയ്യും?
1: എന്റെ ഒരമ്മാവനുണ്ട്, പൂങ്കിനാവ് വാരികയുടെ പത്രാധിപർ. എന്റെ അച്ഛനെ പാട്ടിലാക്കാൻ അങ്ങേർക്കെ സാധിക്കൂ.
0: എങ്കിൽ നീ എത്രയും പെട്ടെന്ന് നിന്റെ പൂങ്കിനാവ് അമ്മാവനെ വിവരം അറിയിക്കുക. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഓക്കെ. ഈ തുണിയൊക്കെ കല്ലിലിട്ട് ഇങ്ങനെ അടിക്കരുത് അമ്മേ, പെട്ടെന്ന് പിഞ്ചി പോ. ഞാൻ വിരിക്കാം.
2: സഹായിക്കണ്ട.
0: വല്ല മീനോ മലക്കറിയോ വല്ല വാങ്ങിക്കാനുണ്ടമ്മേ? ഞാൻ മാർക്കറ്റിൽ പോകുന്നുണ്ട്.
2: പണിക്ക് ഉപദ്രവിക്കായിരുന്നാ മതി.
0: അമ്മ ഇങ്ങനെ പറയരുത്, ഞാനൊരു ഉപദ്രവകാരിയല്ല, ഉപകാരിയാണ്. അമ്മ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഞാനൊരു സത്യം പറയട്ടെ, ഞാനൊരു ശുദ്ധനമ്മേ. പിന്നെ കുറച്ച് മുൻകോപമുണ്ട്, അത് പെട്ടെന്ന് വരും, പെട്ടെന്ന് പോവും. അല്ലാതെ എന്നേക്കുമായി ഒരാളോട് സ്ഥിരമായി ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ സ്വഭാവം എനിക്കില്ല. അമ്മ, നമ്മുടെ മീരയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായ അമ്മേ? നിനക്കെന്താടാ അത് പറയേണ്ട കാര്യം എന്നായിരിക്കും അമ്മ ഇപ്പൊ ചോദിക്കാൻ പോകുന്നത്. ന്യായമായ ചോദ്യം. ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. നല്ല തങ്കം തങ്കം പോലത്തെ ആ പെൺകുട്ടിയെ ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചു. പാടില്ലായിരുന്നു, ഒരിക്കലും പാടില്ലായിരുന്നു. ഇന്നലത്തോടെ എന്റെ ശനിദശ മാറി കിട്ടി. എനിക്ക് പ്രായച്ചിത്തം ചെയ്യണോ അമ്മേ? ആ കുട്ടിക്കൊരു നന്മ ചെയ്യൂ എന്ന് എന്റെ അന്ധകരണം എന്നോട് മന്ത്രിക്കുന്നു. പെൺകുട്ടികൾക്ക് നമ്മൾ എന്ത് നന്മയാ ചെയ്യുക? അവരെ ഏതെങ്കിലും സുരക്ഷിതമായ കൈകളിൽ പിടിച്ചേപ്പിക്കുക. നമ്മുടെ മീരയ്ക്ക് അങ്ങനെ ഒരു കൈ ഞാൻ കണ്ടുപിടിച്ചു. നല്ല ഒന്നാന്തരം ചെറുക്കൻ, സൗന്ദര്യമുണ്ട്, കുടുംബ മഹിമയുണ്ട്, ഗംഭീരമായ ജോലി, അസലായിട്ട് പാട്ടും പാടും. ആ അമ്മ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ വേണ്ട, ഇപ്പോഴൊന്നും പറയണ്ട, ഞാൻ ചെറുക്കനായിട്ടേക്ക് വരാം.
2: വേണ്ട.
0: ആ
2: അതൊന്നും നടക്കില്ല.
0: എന്താ കുട്ടിക്ക് ലവിന്റെ ഏർപ്പാടുമല്ലോ.
2: പണിക്കർ അനാവശ്യം പറയരുത്.
0: അനാവശ്യമല്ല, ആവശ്യമാ. എനിക്ക് പ്രായശ്ചിത്തം ചെയ്യട്ടെ, ഞാൻ ഈ കല്യാണം നടത്തിയിട്ടേ ബാക്കി കാര്യം.
2: പണിക്കരി
0: അമ്മൊന്നും പറയണ്ട, ഈ കാര്യത്തിൽ ഇടപെടുകയും വേണ്ട. മനുഷ്യ സ്നേഹമാണ് അമ്മയെ എല്ലാത്തിലും വരുത്. സ്നേഹമാണ് അമ്മയെ അഖില സാര മൂഴി, അത് മനസ്സിലായിക്കോളൂ. ചെറുക്കം വരും, മീരെ കാണും, മീരെ കെട്ടും. ഒന്നും പറയണ്ട.
3: ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു, നീ എന്തിനാ ലീവ് എടുത്ത്?
4: അങ്കിള് വരുമ്പോ സ്വരിയായിട്ട് സംസാരിക്കാറെന്ന് കരുതിയാ.
3: ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് എനിക്കൊരു കല്യാണപ്പൊതി ഉണ്ടായോ? ഇയാളേതാ?
4: ഇത് ഗോപാലകൃഷ്ണൻ പണിക്കര്.
3: ഓ, നിന്റെ കല്യാണ ബ്രോക്കർ ആയിരിക്കും.
4: എന്റെ ക്ലാസ്മേറ്റ്.
3: ഈ ബാഗും കൊടകൾ കണ്ടപ്പോ സംശയിച്ചു പോയതാ. ഇരിക്കിരിക്ക.
4: അങ്കിൾ മനസ്സിലായില്ലേ, പൂങ്കിനാവ് വാരികയുടെ?
0: മനസ്സിലായില്ലേ, ഞാൻ പണ്ട് പൂങ്കിനാവ് വാരികയിൽ ഒരു ചെറുകഥ അയച്ചിരുന്നു, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് പറഞ്ഞു.
3: പ്രസിദ്ധീകരിച്ചോ?
0: ഇല്ല, കണ്ടില്ല.
3: കൊള്ളുകയല്ലായിരിക്കും.
0: ആ, അതായിരിക്കും. പിന്നെ മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കാന്നൊരു പങ്ക്തിയിലെ ഞാനൊരു ചോദ്യം അയച്ചിരുന്നു, അതിനും മറുപടി കണ്ടില്ല.
3: ചോദ്യത്തിൽ കഴിമ്പില്ലായിരിക്കും.
0: അതായിരിക്കും.
3: പൂങ്കിനാവ് വാരിയയ്ക്ക് ഒരു നിലവാരമുണ്ട്, അതിന്ന് ഒരിക്കലും താഴെ പോരാൻ ഒക്കെയല്ല. കാരണം ഞാനാണ് അതിന്റെ പത്രാധിപർ. സമൂഹത്തിലെ അനീതിക്കെതിരെ ഒരു പടവാളാണ് പൂങ്കിനാവ്.
0: അയ്യോ, അതെനിക്കറിയാം. എവിടെയെങ്കിലും കൊലപാതകമോ കത്തിക്കുത്തോ എന്തെങ്കിലും നടന്നാൽ ഉടനെ പൂങ്കിനാവ് വാരിയിൽ എന്റെ ഫുൾ റിപ്പോർട്ട് കാണും. കത്തി കൊണ്ട് കുത്തുന്നതിന്റെ, മനുഷ്യന്റെ കൊടൽമാല പുറത്തിയാടുന്നതിന്റെ ഒക്കെ മനോഹരമായ അഞ്ചാറ് ഫോട്ടോയും കാണും.
3: അതെ, വായനക്കാർക്ക് അതൊക്കെ വലിയ
0: ഇഷ്ടമാണ്.
3: കല്യാണക്കാരി അച്ഛനെ അറിയിച്ചോ?
4: ഇല്ല, എങ്ങനെയെങ്കിലും അങ്കിള് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കണം.
3: കുഴപ്പം പിടിച്ച കേസുമല്ലോ ആണോ?
0: അമ്മാവനോട് സത്യം പറ. സംഗതി ലവ് അഫെയർ ആണ്. ലവ് അഫെയർ ആണ്.
3: നീ ആള് കൊള്ളാമല്ലോടാ മരുമോനെ.
0: സാറ് വിചാരിക്കുന്ന പോലുള്ള ഒരു ലവ് അഫെയർ അല്ല ഇവൻ. അങ്ങോട്ട് മാത്രമുള്ള ലവ്. അക്കാര്യമൊന്നും ചോദിച്ച് സാർ അവന്റെ മനസ്സ് വിഷമിപ്പിക്കണ്ട. നമുക്ക് എങ്ങനെയെങ്കിലും നടത്തി കൊടുക്കണം. സത്യത്തിൽ ഇല്ലെങ്കിൽ അവൻ തൂങ്ങിച്ചാവും.
3: അത്രയ്ക്ക് മൂത്തു
0: ഇവരെ. പെണ്ണിന്റെ വീട്ടുകാര് സാമ്പത്തികപരമായിട്ട് അല്പം വീക്കാണ് അല്ല, അതുകൊണ്ട് ഇവരെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇഷ്ടപ്പെടുത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടി വരും. സാഹചര്യ അറങ്ങേറ്റാ മതി. അല്ല, ഒരു മനുഷ്യ ജീവന്റെ പ്രശ്നമാണ്, അതുകൊണ്ടാ സറിയോ. എല്ലാ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വീട്ടിലാണ് താമസിക്കുന്നു എന്നുള്ള കാര്യം അമ്മാവനോട് പറയണ്ട. അങ്ങനെ പിന്നെ പ്രശ്നങ്ങൾക്ക് അതെ അതെ, നമ്മൾ രണ്ടിലും കൂടെ ആദ്യം വീട്ടിലേക്ക് ഇരുന്നു. പെൺകുട്ടി ഓഫീസിൽ വരുന്നതിന് മുമ്പ് അമ്മയെ ചാക്കിട്ട് പിടിക്കുന്നു. പെൺകുട്ടിക്ക് എന്നെ അത്ര പത്യമല്ല, അതുകൊണ്ട് എന്റെ പരിചയക്കാരനാണ് സാറ് എന്നുള്ള കാര്യം അവനോട് മാത്രം പറയണ്ട. ബാക്കി ഞാൻ ഏറ്റുന്ന ഞാൻ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി. മീര വന്നു അമ്മേ?
2: ഇല്ല,
0: ഇത് ഞാൻ പറഞ്ഞ ചെറുക്കന്റെ അമ്മാവനാ. വന്നാട്ട് വന്നാട്ട്.
3: അമ്മ അല്ലേ?
2: അതെ.
3: പൂങ്കിനാവ് കാണാറുണ്ടോ?
0: അയ്യോ അമ്മേ, അമ്മ വിചാരിക്കുന്ന കിനാവല്ല ഇത്, പൂങ്കിനാവ് വാരിക. പുള്ളി അതിന്റെ പത്രാധിപനും ഉടമസ്ഥനും എല്ലാം. ഇരുന്നാട്ട് ഇരുന്നാട്ട്.
3: എന്റെ അനന്തരവൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അവന്റെ അച്ഛൻ അവനെ ഒരു വക്കീലാക്കാൻ ആഗ്രഹിച്ചപ്പോഴും അവന്റെ അമ്മ അവനെ ഒരു എഞ്ചിനീയർ ആക്കാൻ ആഗ്രഹിച്ചപ്പോഴും ഞാനാ എതിർ നിന്നിട്ടുള്ളത്.
0: അതെ,
3: അവന്റെ സ്വഭാവത്തിലെ ആ ഒരു ഒരു ഒരു പോലീസ് കണ്ണ് കണ്ടെത്തത് ഞാനാ. എനിക്ക് എവിടെ അനീതി കണ്ടാലും അതിനെ എതിർക്കാനുള്ള ഒരു മനോഭാവം വളരെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. എന്റെ അനന്തരവനും ആ ജനസിപ്പെട്ടവനാണല്ലോ, എന്നെ പോലെ ധീരനുമാണ്. ഞാൻ വാരികയിൽ കൂടെയും അവൻ പോലീസിൽ കൂടെയും അനീതിക്കെതിരായിട്ട് നിരന്തരമായിട്ട് ശബ്ദിച്ചോണ്ടിരിക്കുക.
0: അതെ, ഞാനാണ് ഈ ആലോചന കൊണ്ടുവന്നെന്ന് മീര അറിയണ്ട. ഇഷ്ടപ്പെടില്ല, ഈ കല്യാണം നടന്നുകൊള്ളാനുള്ള ആഗ്രഹം കൊണ്ടാണ്.
3: ചെറുക്കന്റെ അച്ഛനും അമ്മയും ഇത്തിരി യാഥാസ്ഥിതികരാ എങ്കിലും എന്റെ അഭിപ്രായം അവഗണിക്കില്ലെന്ന് കരുതിക്കോളൂ.
2: അത് സ്ഥിതിഗതികളൊക്കെ.
3: സ്ഥിതിയിലും ഗതിയിലും ഒന്നും എനിക്ക് താല്പര്യമില്ല. പെൺകുട്ടിയുടെ ജോലിയോ ശമ്പളമോ എന്റെ അനന്തരനെ ആകർഷിക്കാനും ഇടയില്ല. വിവാഹം കഴിഞ്ഞാൽ അവളുടെ ശമ്പളം നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ഭയവും വേണ്ട.
2: മക്കളോട് സ്നേഹമുള്ള ഒരേ അമ്മയും അങ്ങനെ വിചാരിക്കില്ല. ഞാൻ പറഞ്ഞത്
3: വേണ്ട, ഒന്നും ഇനി ഇങ്ങോട്ട് പറയണ്ട.
2: അതല്ല, അവക്ക്
3: അവനെ ഇഷ്ടപ്പെടുമെന്നായിരിക്കും. കൊള്ളാം കൊള്ളാം. ഇഷ്ടപ്പെടാതിരിക്കാൻ പ്രഥമ ദൃഷ്ടിയാ കാരണങ്ങളൊന്നും കാണുന്നില്ല. ഇഷ്ടപ്പെടാനാണെങ്കിൽ ആയിരം കാരണങ്ങളുണ്ട് താനും.
0: അമ്മേ, അമ്മ എന്ന് വെച്ചാൽ ചായ ഇട്.
5: எல்லாம் மங்களாய் கலாசிக்கும். செல்ல செல்ல. சாரே, பெண்குட்டி வந்து சார் இம்ப்ரஸ் செய்யணும். ഞാൻ ഇവിടെ എന്നാ ശരിയാവത്തില്ല. ഏഹ്.

0: ആരാണവൻ?
1: ആരാങ്കിൾ?
0: നിന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞ ഒരു ചതിയനെ നീ എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ലേ? ആ പെൺകുട്ടി എവിടെ വെച്ചാ നീ പരിചയപ്പെട്ടത്?
1: അത്
0: പ്രേമമാണത്രേ. ഡാ, കല്യാണം എന്ന് പറയുന്നത് ആയുഷ്കാലത്തേക്ക് വേണ്ടുന്ന ഒരു ബന്ധമല്ലേ. ആ പെൺകുട്ടി ആരാണ്? അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇതുമല്ലോ നീ അന്വേഷിച്ചോ.
1: എന്താങ്കിൾ
0: ചോദിച്ചതിന് സമാധാനം പറ. അവളെ പറ്റി എന്തെങ്കിലും അറിയാമോ നിനക്ക്?
1: എനിക്ക് ഞാൻ ആ കുട്ടിയെ കണ്ടു, പരിചയപ്പെട്ടു, നല്ല കുട്ടിയാണെന്ന് തോന്നി.
0: എങ്ങനെ തോന്നി? എന്തറിഞ്ഞിട്ട് തോന്നി? എടാ, നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ പറ്റി ഒരു അന്വേഷണ ബുദ്ധി ഇല്ലാത്ത നീ എവിടുത്തെ പോലീസുകാരനടാ?
1: അങ്കിൾ എന്താ ഉണ്ടായത്?
0: സ്റ്റുപ്പിഡ്.
2: നല്ല ആളാ. മീരയുടെ അമ്മ ചായയും കൊണ്ടുവന്നപ്പോ സാറിന്റെ പൊടി പോലും കാണാനില്ല. എന്താ സാറേ എന്നോട് പോലും ഒരു വാക്ക് പറയാതെ?
0: അവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ലെന്ന് തോന്നി. അതിരിക്കട്ടെ, ഈ ഇടപാട് തനിക്ക് എത്ര രൂപ കിട്ടും?
1: രൂപയോ?
0: അതേടോ, എന്നെ എന്റെ അനന്തരവനെയും ചതിക്കുന്നതിന് തന്റെ റേറ്റ് എത്രയാണ് ഞാൻ ചോദിച്ചത്?
1: ചതിക്കാനോ?
2: സാറേ ഗോപാലകൃഷ്ണൻ പഠിക്കരുത്, ഇന്നുവരെ ആരും ചതിച്ചിട്ടില്ല.
0: എടോ, ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട്, അതുകൊണ്ട് ഞാനും എന്റെ അനന്തരേനും തൽക്കാലം രക്ഷപ്പെട്ടു.
2: കാര്യം എന്താന്ന് വെച്ചാ പറ സാറേ. രാജേന്ദ്ര, ഞാൻ നിന്നെ ഏതെങ്കിലും രീതിയിൽ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ വിവാഹം നടന്നാൽ എനിക്ക് എന്താ ഗുണമെന്നുള്ള കാര്യം നിനക്കറിയാലോ. ആരെയെങ്കിലും ചതിച്ച് എന്തെങ്കിലും നേടണമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല സാർ.
1: അങ്കിൾ, ഗോപാലകൃഷ്ണൻ മനഃപൂർവ്വം തന്നെ ദ്രോഹിക്കുകയില്ല. അങ്കിൾ കാര്യം എന്താ പറയൂ.
0: എന്റെ പൂങ്കിനാവില് മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കൂ എന്ന പങ്ക്തി കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ശിവരായനെ നിനക്കറിയോ?
1: കേട്ടിട്ടുണ്ട്.
0: അദ്ദേഹത്തിന്റെ ക്ലിനിക്കിലെ ഒരു നിത്യ സന്ദർശകനാ ഞാൻ. നിനക്ക് കെട്ടാൻ വേണ്ടി ഇന്ന് ഞാൻ പോയി കണ്ട പെൺകുട്ടി ഉണ്ടല്ലോ മീര, ആദ്യത്തെ കാഴ്ചയെ തന്നെ നിന്നെ വീഴ്ത്തിക്കളഞ്ഞു എന്ന് നീ പറയുന്ന ആ പെണ്ണ്. അവൾ രണ്ടു മാസത്തോളം ഡോക്ടർ ശിവരാജന്റെ ക്ലിനിക്കിൽ കിടന്നിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാവോ? ഭ്രാന്തിന് ചികിത്സിക്കാൻ. ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതൊരു പിക്യൂലിയർ ആൻഡ് സിവിയർ കേസ് ഓഫ് മെന്റൽ ഡിപ്രഷൻ ആണെന്നാണ്.
2: ഇല്ല ഇല്ല സാർ, സാറിന് ചിലപ്പോ ആളെ തെറ്റിട്ടുണ്ടാവും.
0: നോ, എനിക്ക് വ്യക്തമായിട്ടറിയാം. എത്രയോ തവണ ഞാൻ അവളെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. പ്രേമിക്കാനും കല്യാണം കഴിക്കാനും നീ കണ്ടുവെച്ച പെണ്ണുകൊള്ള.
3: എത്ര തവണ പോകുന്നു?

ഞാൻ നിങ്ങളെ വീട്ടിൽ നടക്കാൻ ശ്രമിച്ചു എന്നുള്ള ശരിയാ. ഞാൻ മനസ്സാക്ഷി ഇല്ലാത്തവനാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, പക്ഷെ ഞാനുണ്ടല്ലോ ഇതുവരെ ആരും വഞ്ചിച്ചിട്ടില്ല. ഞാൻ ആയിരക്കണക്കിന് രൂപ കൊടുക്കാനുള്ള കുഞ്ഞിക്കണ്ണന്മാര് പോലും ഞാൻ ചതിയനാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ കാരണം ഞാൻ എന്റെ വഞ്ചകനും ചതിയനുമായി. കല്യാണം നടത്തി കാശുണ്ടാക്കാൻ നടക്കുന്ന ബ്രോക്കർമാരുണ്ടല്ലോ, അവന്മാരോട് പോലും ഇങ്ങനെ പെരുമാറരുത്. നിങ്ങളുടെ മകള് ഭ്രാന്തിന് ചികിത്സിക്കാൻ ഒരു ക്ലിനിക്ക് കടന്നിട്ടില്ലേ? ശിവരാജൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറല്ലേ അവളെ നോക്കിയിരുന്നത്? എന്തിനാ നിങ്ങൾ ദിവസം ദൈവത്തിന് മുമ്പ് ചെന്ന് പ്രാർത്ഥിക്കുന്നത്? മോൾക്ക് ഭ്രാന്താണെന്നുള്ള കാര്യം ഒളിച്ചു വെച്ച് അവളെ വല്ല നിരപരാധികളുടെ തലയെ കെട്ടിവെക്കാനോ? മറ്റുള്ളവന്റെ ജീവിതം കൊണ്ടല്ല നിങ്ങളുടെ മോളുടെ ഭ്രാന്ത് മാറ്റേണ്ടത്.

അമ്മ വരൂ, വരൂ അമ്മേ.

ഒന്നും തോന്നരുത്. എന്നോട് പറഞ്ഞതിരിക്കട്ടെ. അങ്ങനൊന്നും എന്റെ മോളോട് സംസാരിക്കരുത്. അവക്കത് എന്നെ പോലെ മനസ്സിലിട്ട് ഒതുക്കാൻ കഴിയില്ല. അതുകൊണ്ടാ ആരെയും ചതിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. സന്ദർഭം വന്നാ പറയുമായിരുന്നു. അല്ലാതെ എന്റെ മോളൊരു രോഗിയായിരുന്നെന്ന് വിളിച്ചു പറഞ്ഞ് നടക്കാൻ പറ്റുമോ? എന്റെ മോളെ ആരുടെയും തലയെ കെട്ടിവെക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. അവളൊരു ഭ്രാന്തിയായിരുന്നെന്ന് മോൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ എനിക്കെന്നെ നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നി. ശരിയാ, അവളൊരു രോഗിയായിരുന്നു. മോനറിയോ, 8 മാസങ്ങൾക്ക് മുമ്പ് മീരയുടെ കല്യാണം നിശ്ചയിച്ചതായിരുന്നു. ഈ വീടിന്റെ മുറ്റത്ത് ഒരു പന്തലുയർന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. തലേന്ന് രാത്രി പന്തലിൽ മുഴുവൻ ലൈറ്റ് കത്തിക്കാൻ വേണ്ടി മീരയുടെ അച്ഛൻ എവിടുന്നോ കൊണ്ടുവന്ന മെഷീൻ കേടായി. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അച്ഛനത് നന്നാക്കുമായിരുന്നു. ദീപയുടെ ഉടുപ്പ് ഇസ്തിരി ഇടാൻ വേണ്ടി മീര സ്വിച്ചിട്ടു. എന്റെ മൂക്കറിയില്ലായിരുന്നു. പിൻവശത്തെ മുറ്റത്ത് ഷോക്കേറ്റ് അവളുടെ അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ആളുകളുടെ നിലവിളി ബഹളം കേട്ട ഞാൻ ചെന്ന് നോക്കിയത്. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അവള് കാരണം അവിടെ അച്ഛൻ മരിച്ചെന്നറിഞ്ഞപ്പോ അവള് കരഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല. അവിടെ മനസ്സിന്റെ സമനില ആകെ തെറ്റിയിരുന്നു. ഒരു മനോരോഗിയെ കിട്ടാൻ ചെറുക്കന്റെ വീട്ടുകാർ പിന്നീട് തയ്യാറായില്ല. ഇപ്പൊ ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു പേര് കിട്ടുന്നില്ലേ? ഈ വീട്ടിൽ ഓരോ മുറിയിലും അവളുടെ അച്ഛനുണ്ടെന്ന് അവൾ പറയാറ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ മനസ്സൊരാത്തതുകൊണ്ടാ മോനെ.

0: ഓഫീസിൽ പോയില്ലേ? വേണ്ട, ഇരുന്നോളൂ, ഞാൻ വീട്ടിലൊന്ന് പോവാ. ഞങ്ങൾക്ക് താമസിക്കാനാണ് വീട് ഒഴിപ്പിക്കുന്നതെന്ന് ഞാൻ ചുമ്മാ നുണ പറഞ്ഞതാ. വിൽപ്പന ആയിരുന്നു എന്റെ ഉദ്ദേശം. എന്റെ പ്രശ്നങ്ങള് ഞാനിവിടെ ആരെ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. കടത്തിൽ മുങ്ങി എല്ലാം നശിക്കുന്നതിന് മുമ്പ് ഒരു അവസാന ശ്രമം നടത്താൻ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാ. ഇനിയിപ്പോ ഞാനതൊരു പ്രശ്നമാക്കുന്നില്ല. ഇതുവരെ നുണ പറഞ്ഞ പോലെ അല്ല, സത്യമാണ് കേട്ടോ. അച്ഛനുള്ളപ്പോ തന്നെ കുറെ കടങ്ങളുണ്ടായിരുന്നു, എനിക്കതൊന്നും വീട്ടാനൊത്തില്ല. ശ്രമിക്കാഞ്ഞിട്ടല്ല, നടന്നില്ല. രണ്ട് സഹോദരിമാരുടെ കല്യാണം നടത്തി. അച്ഛനില്ലല്ലോ എന്നൊരു തോന്നൽ അവർക്കുണ്ടാകരുതെന്ന് കരുതി വലിയ ആർഭാടത്തോടെ തന്നെ നടത്തി. കുറച്ച് ദുരഭിമാനം കൂടി ഉണ്ടായിരുന്നെന്ന് കൂട്ടിക്കൊള്ളൂ. ഞാൻ ചെറിയൊരു പ്രശ്നത്തിലാ രാജേന്ദ്ര. എനിക്കിവിടെ മറ്റു പരിചയക്കാരാരുമില്ല. ശല്യപ്പെടുത്തലാണെന്നറിയാം. അമ്മയും പെങ്ങളും ഉണ്ട് കാറില്.
1: ഇവരെ കൊണ്ട് എവിടെ പോവാ?
0: എനിക്കും അതറിയില്ല, അതാ എന്റെ പ്രശ്നം. അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്കിതൊരു അമ്മയ്ക്ക് ഒരു മനസമാധാനവും കൊടുക്കാൻ പറ്റിയിട്ടില്ല.
1: ഇപ്പൊ എന്താ ഉണ്ടായത്?
0: ഒരു തറവാടിന്റെ വേര് പിഴുതെടുത്തു വന്നിക്കാൻ ഞാൻ. എന്റെ വീട് പോയി, കടക്കാരെല്ലാം കൊണ്ടുപോയി. ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരുന്ന വീട് ഒഴിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അത് ആ കുടുംബത്തെ കൂടെ കണ്ണീര് കുടിപ്പിക്കലാവും. നീ എനിക്ക് വാടകയ്ക്ക് ഒരു വീട് ഏർപ്പാട് ചെയ്ത് തരണം. പക്വത എത്തുന്നതിന് മുമ്പ് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. അതിന്റെ പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ എല്ലാം മനസ്സിലാക്കി വരുമ്പോഴേക്ക് വൈകിപ്പോയി.
1: അമ്മ ഇറങ്ങിയ വരൂ, എന്റെ വീടാണ് അകത്തോട്ടിരിക്കാം.
0: അമ്മയ്ക്ക് മനസ്സിലായ രാജേന്ദ്രൻ
1: അകത്തേ നിന്നിരുന്നോളൂ. ഉപചാര വാക്കായിട്ട് പറയല്ല, സിൻസറായിട്ടുള്ള ഒരു സുഹൃത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ വേണമല്ലോ ഒരാളെ ആശ്വസിപ്പിക്കാൻ. വാടക വീട് എപ്പോ കിട്ടും എന്നോർത്ത് വിഷമിക്കണ്ട, ഞാനിവിടെ തനിച്ചാണെന്ന് അറിയാലോ.
2: നിങ്ങൾ വന്നോ? അവര് വീടൊഴിഞ്ഞു പോയി, നിങ്ങൾക്ക് വരാൻ വേണ്ടി താക്കോലിനെ ഏൽപ്പിച്ചിരിക്ക.
0: അവരെവിടെ പോയി?
2: എങ്ങോട്ടാണെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല.

0: ആ കോലി കിട്ടി. എന്നെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ അല്ലേ?
1: അതല്ല, എന്നായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയല്ലേ പറ്റൂ.
0: ആ വീടുമായിട്ടുള്ള ബന്ധം അത്ര പെട്ടെന്ന് മീരയ്ക്ക് ഉപേക്ഷിക്കാൻ പറ്റൂ? ആ വീട്ടിലെ ഓരോ മുറിയിലും മീരയുടെ അച്ഛനുള്ളതായി മീര വിചാരിക്കാറില്ലേ?
1: സാരമില്ല, അതൊക്കെ വെറുതെയുള്ള തോന്നലുകളല്ലേ.
0: അല്ല, ആ വീടിനോട് എന്നേക്കാൾ കൂടുതൽ അടുപ്പം മീരയ്ക്കുണ്ട്. നിങ്ങൾ ഒരിക്കലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകരുത് എന്ന് പറയാനാ ഞാൻ വന്നത്. ഇതൊരു അപേക്ഷയായിട്ട് കരുതിക്കോളൂ.
1: നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ?
0: പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങൾ? എന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു, കടങ്ങളൊക്കെ വീടി. ഇനി ആദ്യം മുതൽ തുടങ്ങണം. തറവാട് ജപ്തി ചെയ്ത് കഴിഞ്ഞപ്പോ കുറച്ച് രൂപ കിട്ടി, അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ബിസിനസ്. അതൊന്നും സാരമില്ല, ഓരോ സാഹചര്യങ്ങളാണ് മനുഷ്യരെ തമ്മിൽ അകറ്റുന്നതും അടുപ്പിക്കുന്നതെല്ലാം. ഞാനൊരു കാര്യം ചോദിച്ചാൽ മീരയ്ക്ക് എന്നോട് ദേഷ്യം തോന്നുന്നു.
1: എന്താണ്?
0: നമുക്ക് രണ്ടു കൂട്ടർക്കും തല ചായ്ക്കാൻ ഒരിടം ആവശ്യമാണ്. പരസ്പരം എല്ലാം അറിയാവുന്ന നിലയ്ക്ക് നമുക്കൊരു പുതിയ തീരുമാനം എടുത്തൂടെ? എന്റെ അമ്മ അനിയത്തി, മീരയുടെ അമ്മ മോനു ദീപമോൾ, ഞാനും മീരയും നമുക്കൊരുമിച്ച് ഒരു വീട്ടിൽ താമസിച്ചൂടെ? ജീവിതം അവസാനിക്കുകയല്ല, ആരംഭിക്കുകയാണ്. വർഷങ്ങൾ എത്രയോ ബാക്കിയുണ്ട്. ഈ വീട് ഇനി എന്റേതോ മീരയുടേതോ അല്ല, നമ്മുടേതാണ്.

കൺകണി. സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം സന്മനസ്സുള്ളവർക്ക് സമാധാനം. കഥ സംവിധാനം സത്യൻ അന്തിക്കാട്. തിരക്കഥ ശ്രീനിവാസൻ. നിർമ്മാണം സിയാദ് കോക്കർ. ഛായാഗ്രഹണം വിപിൻ മോഹൻ. സംഗീതം ജെറി അമൽദേവ്. അഭിനേതാക്കൾ മോഹൻലാൽ, ശ്രീനിവാസൻ, കാർത്തിക, KPSC ലളിത, മാമുക്കോയ, തിലകൻ, ഇന്നസെന്റ്, ശങ്കരാടി, സുകുമാരി, യദുകൃഷ്ണൻ, MG സോമൻ, തൊടുപുഴ വാസന്തി തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് അസമിലെ ഗുവാഹത്തിയിലെത്തി. ലഹരിമരുന്ന് ഉപയോഗത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയുടെ രണ്ടാംഘട്ടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ്

0: സന്ദർശിക്കും. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഗുവാഹത്തിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ അസം ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു. ഇന്ന് ഗുവാഹത്തിയിൽ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും ശ്രീമന്ത ശങ്കരദേവ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗോവയിലെത്തി. വെസ്റ്റേൺ സോണൽ കൌൺസിലിന്റെ 28-ാമത് യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗത്തിൽ കേന്ദ്രമന്ത്രി അധ്യക്ഷനാകും. തുടർന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ബിജെപിയുടെ പുതിയ സംസ്ഥാന ഓഫീസും ഉദ്ഘാടനം ചെയ്യും. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണോദ്ഘാടനം മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നാളെ രാവിലെ മലപ്പുറം പുത്തനത്താണിയിൽ നിർവഹിക്കും. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ വിവിധ പുനരധിവാസ സേവനങ്ങൾ ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനുദ്ദേശിച്ചുള്ള സമഗ്ര പുനരധിവാസ സംരംഭം എന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. തിരൂർ താലൂക്കിലെ പുത്തനത്താണി ചുങ്കത്ത് 5 ഏക്കർ ഭൂമിയിലാണ് ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നത്. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിപാടി അവസാനിക്കില്ലെന്നും ഘട്ടം ഘട്ടമായി തുടരുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് ഓപ്പറേഷൻ തൂഫാൻ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയുടെ 2-ാം ഘട്ടത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഈ മാസം 28-ന് തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: തൂഫാന്റെ 2-ാം ഘട്ടം ആരംഭിക്കുകയാണ്. വിദ്യാഭ്യാസ എക്സൈസ് വകുപ്പുകളുമായി ചേർന്നുള്ള ഓപ്പറേഷൻ തൂഫാന്റെ 1-ാം ഘട്ടം തുടരുക തന്നെ ചെയ്യും. പക്ഷേ കൂടുതൽ ജനമംഗാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നാണ് 2-ാം ഘട്ടം ആരംഭിക്കുന്നത്. ഇത് ഏറ്റവും വലിയ പ്രത്യേകത, ജനങ്ങൾ ഒറ്റക്കെട്ടായി ഓപ്പറേഷൻ തൂഫാനുമായി സഹകരിക്കുകയാണ്.
0: ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് മെഗാ മാരത്തോൺ സംഘടിപ്പിക്കും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശവുമായി നടക്കുന്ന മാരത്തോൺ വൈകിട്ട് 4-ന് കളമശ്ശേരിയിൽ ദീപശിഖയുമായി എത്തും. തുടർന്ന് കലൂർ സ്റ്റേഡിയം ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ ചരക്ക് സേവന നികുതി സംവിധാനത്തിലെ 2-ാം തലമുറ പരിഷ്കാരങ്ങളും അവ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും ധനനയത്തിലും ചെലുത്തുന്ന സ്വാധീനവും ചർച്ച ചെയ്യുന്നതിനായി ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിൽ മറ്റന്നാൾ മുഖ്യമന്ത്രി വി ടി സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഈ മാസം 12-13 തീയതികളിൽ പ്രഥമ ഐ ബ്രിക്സ് ഉച്ചകോടി സംഘടിപ്പിക്കും. 500-ലധികം നിക്ഷേപകർ, ധനമന്ത്രിമാർ, വ്യവസായ പ്രമുഖർ എന്നിവർ 2 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കും. 21 ബ്രിക്സ് അംഗരാജ്യങ്ങളിലും പങ്കാളിത്ത രാജ്യങ്ങളിലുമുള്ള അടിസ്ഥാന സൌകര്യ വികസനം, ഊർജ്ജം, ഡിജിറ്റൽ പദ്ധതികൾ എന്നിവയിലേക്ക് നിക്ഷേപങ്ങൾ എത്തിക്കുകയാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. സ്വച്ഛതാഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. സ്വച്ഛതാഹി സേവാ പ്രചാരണത്തിന്റെ 9-ാം പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഭാരതത്തിനായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശിലേക്കുള്ള മാധ്യമ പര്യടനത്തിന് തുടക്കമായി. ഒരാഴ്ചയോളം നീളുന്ന പര്യടനത്തിനിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കാർഷിക വിദഗ്ധനും പത്മശ്രീ ജേതാവുമായ രാംശരൺ വർമ്മ എന്നിവരുമായി മാധ്യമപ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തിയേക്കും. അയോധ്യ രാമക്ഷേത്രം, റെയിൽവേ ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ, ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്, ചിക്കൻകാരി വസ്ത്ര വ്യവസായം തുടങ്ങിയവയും സംഘം സന്ദർശിക്കും. കുറിഞ്ഞിപ്പൂക്കളുടെ മനോഹാരിത ആസ്വദിക്കാൻ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചു. അതിനിടെ പൂക്കൾ നശിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. നീലക്കുറിഞ്ഞിയുമായുള്ള ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച 2 യുവാക്കൾക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് വകുപ്പിന്റെ നീക്കം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: മൂന്നാറിലെ വിവിധ മേഖലകളിൽ നീലക്കുറിഞ്ഞി വ്യാപകമായി പൂത്തിരിക്കുകയാണ്. കുറിഞ്ഞിപ്പൂക്കൾ അടുത്തുകണ്ട് ആസ്വദിക്കാനും ചിത്രങ്ങളെടുക്കാനും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇക്കോ ടൂറിസം സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ നിയന്ത്രിത മേഖലകളിൽ അനധികൃതമായി പ്രവേശിച്ച് പൂക്കൾ പറിച്ചെടുക്കുകയും ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്യുന്ന സംഭവങ്ങളുമുണ്ട്. നീലക്കുറിഞ്ഞി സംരക്ഷിത സസ്യമാണ്. ചെടിയോ പൂക്കളോ പറിച്ചെടുക്കുന്നതും നശിപ്പിക്കുന്നതും നിയമവിരുദ്ധവുമാണ്. കുറിഞ്ഞിപ്പൂക്കൾ കാണാനും ചിത്രങ്ങളെടുക്കാനും എത്തുന്നവർ നിയമങ്ങൾ പാലിക്കണമെന്ന് വനംവകുപ്പ്

0: വ്യക്തമാക്കുന്നു. പൂക്കൾ പറിക്കുന്നതടക്കമുള്ള നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി തുടരുമെന്നും റേഞ്ച് ഓഫീസർ പറഞ്ഞു.
1: ആലപ്പുഴയിലെ പാതിരാമണൽ ദ്വീപ് ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ ഇഷ്ടസങ്കേതമായി മാറിയിരിക്കുകയാണ്. പ്രദേശത്തെ ഗതാഗത അസൌകര്യങ്ങൾ സംസ്ഥാന ജലഗതാഗത വകുപ്പ് പരിഹരിച്ചതോടെ ദ്വീപിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: ചേർത്തല താലൂക്കിലെ ബുഹമ ഗ്രാമപഞ്ചായത്തിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. പാതിരാമണൽ ദ്വീപിലേക്ക് പ്രത്യേക ബോട്ട് സർവീസുകളാണ് ഇപ്പോൾ ഉള്ളത്. സമീപത്തുള്ള മുഹമ്മ ബോട്ട് ജെട്ടിയിൽ നിന്ന് സ്പെഷ്യൽ ബോട്ടുകൾ പാതിരാമണലിലേക്കുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് യാത്രാ ചാർജ്. സ്വാശ്രയ സംഘങ്ങളും കുടുംബശ്രീക്കാരും കുടുംബ കൂട്ടായ്മകളും ഒക്കെ ഈ സർവീസ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും പാതിരാമണലിലേക്ക് പ്രത്യേക സർവീസ് ഉണ്ട്. ഇതിനു പുറമെ കായിപ്രം ബോട്ട് ജെട്ടിയിൽ നിന്നും സ്വകാര്യ ബോട്ടുകളും വള്ളങ്ങളും പാതിരാമണലിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്.
1: കുട്ടികളുടെ കായിക അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കണമെന്നും ലഹരി ഉപയോഗത്തിൽ നിന്ന് അകറ്റാൻ അവരെ കായിക മേളകളിലേക്ക് വഴിതിരിച്ചുവിടണമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് സംസ്ഥാന സ്കൂൾ കായികമേള സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ കായികമേള വേദിയെ ചൊല്ലി വിവാദം അനാവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. കായികമേള അടുത്ത മാസം അവസാനം കോഴിക്കോട് നടക്കും. കണ്ണൂരിന് വരും വർഷങ്ങളിൽ കായികമേള അനുവദിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ വിഭാഗം ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ചൈനീസ് സഖ്യത്തെ നേരിടും. ഉച്ചയ്ക്ക് 1:50 മത്സരം ആരംഭിക്കും. ഇന്നലെ മലേഷ്യൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇരുവരുടെയും ഫൈനൽ പ്രവേശം. തൃശൂർ കയ്പമംഗലത്തെ വാഹനാപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ പാത അതോറിറ്റി പാലക്കാട് പ്രോജക്ട് ഡയറക്ടറും തൃശൂർ RTOയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും ദേശീയ പാതാ അതോറിറ്റി കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. തൃശൂർ കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. ചാവക്കാട് സ്വദേശികളായ മുനീർ, ഭാര്യ സഫ്ന, മകൻ എമിൽ ഐബക് എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റിയവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടമുണ്ടാക്കിയ കാർ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു. ഇയാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. മലപ്പുറം ദേശീയപാതയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. മലപ്പുറം സ്വദേശികളായ ഹാരിസ്, KT ജംഷീർ എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് അസമിലെ ഗുവാഹത്തിയിലെത്തി. ലഹരിമരുന്ന് ഉപയോഗത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയുടെ 2ാം ഘട്ടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം നാളെ മലപ്പുറത്ത് മന്ത്രി VE അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. കുട്ടികളുടെ കായിക അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കണമെന്നും കായിക മേളകളിലേക്ക് വഴിതിരിച്ചുവിടണമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. തൃശൂർ കയ്പമംഗലത്തെ വാഹനാപകടം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ചൈനീസ് സഖ്യത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി സമയം 12:40.

കാർഷിക മേഖലാ വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയവും ജെ എസ് ഡബ്ല്യു ഫൌണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ മഹിളാ കൃഷിശക്തി പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്കും 15 സെപ്റ്റംബറിനകം നാമനിർദ്ദേശം സമർപ്പിക്കാം. ജേതാക്കൾക്ക് 7 ലക്ഷം രൂപ വരെ സമ്മാനം ലഭിക്കും. വിത്തുകളും ജൈവ വൈവിധ്യവും തദ്ദേശീയ അറിവുകളും കാലാവസ്ഥാ പ്രതിരോധശേഷിയും പരിസ്ഥിതി സംരക്ഷണവും പോഷക ആഹാര സുരക്ഷയും ഗ്രാമീണ ഉപജീവനവും എന്നീ 3 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് 044-2254-1229 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള പുതുപ്പള്ളിയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പിലുള്ള പരിശീലനം 2026 സെപ്റ്റംബർ 7 മുതൽ 11 വരെയുള്ള തീയതികളിൽ നടത്തപ്പെടുന്നു. വിളവെടുപ്പ്, വിവിധയിനം ടാപ്പിംഗ് കത്തികളുടെ ഉപയോഗം, നൂതന ടാപ്പിംഗ് രീതികൾ, യന്ത്രവൽകൃത ടാപ്പിംഗ്, നിയന്ത്രിത കമിഴ്ത്തിവെട്ട്, ഇടവേള കൂടിയ ടാപ്പിംഗ്, ഉത്തേജക ഔഷധ പ്രയോഗം എന്നിവ പരിശീലനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമുള്ള റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം. പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 9207-485-392 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. റബ്ബർ ബോർഡ് വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയും ചെയ്യാവുന്നതാണ്. വെള്ളായണി കാർഷിക കോളേജിലെ മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി വിഭാഗത്തിൽ ബയോ ഇൻഫർമാറ്റിക്സ് വിഷയം കൈകാര്യം ചെയ്യുന്നതിനായി ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് സെപ്റ്റംബർ 23 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. പ്രതിമാസം പരമാവധി വേതനം 44,100 രൂപയായി നിജപ്പെടുത്തിയിരിക്കുന്നു. കരാർ അടിസ്ഥാനത്തിൽ പരമാവധി 1 വർഷത്തേക്കോ സ്ഥിര നിയമനം സ്ഥലം മാറ്റം മുഖേന ഒഴിവ് നികത്തൽ നടത്തുന്നതുവരെയോ ഏതാണോ ആദ്യം അതുവരെയുള്ള കാലയളവിലേക്കാണ് നിയമനം. ബയോ ഇൻഫർമാറ്റിക്സിൽ ബിരുദാനന്തര ബിരുദവും PhD അല്ലെങ്കിൽ നെറ്റ് യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, മേൽവിലാസം തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ, തിരിച്ചറിയൽ രേഖ, സംവരണത്തിന് അർഹരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം തിരുവനന്തപുരത്തുള്ള വെള്ളായണി കാർഷിക കോളേജ് ഡീൻ ഓഫ് ഫാക്കൽറ്റിയുടെ ഓഫീസിൽ 23 സെപ്റ്റംബർ 2026 രാവിലെ 9:30 എത്തിച്ചേരേണ്ടതാണ്. നെറ്റ് അല്ലെങ്കിൽ PhD യോഗ്യത ഉള്ളവരുടെ അഭാവത്തിൽ യോഗ്യത ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 04712381002-2381915 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കെപ്കോ ചിക്കൻ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നതിന് ഏജൻസികൾ അനുവദിക്കുന്നതിനുവേണ്ടി നിലവിൽ 2 കിലോമീറ്റർ പരിധിയിൽ കെപ്കോ ചിക്കൻ ഏജൻസികൾ ഇല്ലാത്ത തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപര്യമുള്ള വ്യക്തികൾ, സ്ഥാപന ഉടമകൾ സ്വന്തം വിശദാംശങ്ങളും ഏജൻസി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്നിവ വ്യക്തമാക്കിക്കൊണ്ട് വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ്, പേട്ട, തിരുവനന്തപുരം 69504 എന്ന മേൽവിലാസത്തിലോ kepcopoultry@gmail.com എന്ന ഇമെയിലിലോ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9809159559 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര വെജിറ്റബിൾ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ചീര, അരുൺ റെഡ്, ഗ്രീൻ, വെണ്ട, അർക്ക അനാമിക, വഴുതന ഹരിത, വെള്ളരി സൗഭാഗ്യ, വാളരിപ്പയർ പീച്ചിങ്ങ, KRH1, പാവൽ പ്രഗതി എന്നീ പച്ചക്കറി വിത്തുകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9188-2484-81 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 4 ദിവസത്തെ വടക്കു കിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനം 2 ലക്ഷം കോടി രൂപ കടന്ന് എക്കാലത്തെയും ഉയർന്ന നിലയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ കയറ്റുമതി 40,000 കോടി രൂപ കവിഞ്ഞെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഐബ്രിക്സ് ഉച്ചകോടിക്കൊരുങ്ങി. രാജ്യം ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 500-ൽ വൻകിട നിക്ഷേപകർ പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലം അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിഗണനയിലെന്ന് തമിഴ്നാട് മന്ത്രി എസ് രാജേഷ് കുമാർ. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണോദ്ഘാടനം നാളെ മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ മലപ്പുറത്ത് നിർവഹിക്കും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. വാർത്തകൾ വിശദമായി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 4 ദിവസത്തെ സന്ദർശനത്തിന് തുടക്കമായി. ഗുവാഹട്ടിയിലെ ലോകപ്രിയ ഗോപിനാഥ് ബെർദോളോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ, മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങിയവർ ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ചു. അസമിന് പുറമെ മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും അദ്ദേഹം സന്ദർശിക്കും. ഗുവാഹട്ടിയിൽ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളും ശ്രീമന്ത ശങ്കരദേവ ആരോഗ്യ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങുമാണ് ഇന്ന് ഉപരാഷ്ട്രപതിയുടെ പരിപാടികൾ. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനം എക്കാലത്തെയും ഉയർന്ന നിലയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി സർവകലാശാലയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 2 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ ഉൽപാദനവും 40,000 കോടിയിലധികം രൂപയുടെ പ്രതിരോധ കയറ്റുമതിയും രാജ്യം നേടിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: आज भारत करीब करीब 2 लाख करोड़ रुपए का डिफेंस प्रोडक्शन कर रहा है. 2013-14 में हम 600-700 करोड़ रुपए का डिफेंस एक्सपोर्ट करते थे. आज ये आंकड़ा करीब करीब 40,000 करोड़ रुपए तक पहुंच चुका है.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഗോവയിലെത്തി. പശ്ചിമമേഖലാ സമിതിയുടെ 28-ാം യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷനാകും. ബി ജെ പി ഗോവ സംസ്ഥാന സമിതിയുടെ പുതിയ ഓഫീസും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഈ മാസം 12-13 തീയതികളിൽ പ്രഥമ ഐബ്രിക്സ് ഉച്ചകോടി സംഘടിപ്പിക്കും. 500-ൽ നിക്ഷേപകർ, ധനമന്ത്രിമാർ, വ്യവസായ പ്രമുഖർ എന്നിവർ 2 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കും. 21 ബ്രിക്സ് അംഗരാജ്യങ്ങളിലും പങ്കാളിത്ത രാജ്യങ്ങളിലുമുള്ള അടിസ്ഥാന സൌകര്യ വികസനം, ഊർജ്ജം, ഡിജിറ്റൽ പദ്ധതികൾ എന്നിവയിലേക്ക് നിക്ഷേപങ്ങൾ എത്തിക്കുകയാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. നേപ്പാൾ പ്രളയത്തിൽ ഇതുവരെ 1,344 പേരുടെ മരണം സ്ഥിരീകരിച്ചു. വിദേശികളുൾപ്പെടെ 5,000-ത്തോളം പേരെ കാണാതായി. 13,000-ത്തിലധികം പേരെ രക്ഷപ്പെടുത്തി. മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അജ്ഞാത മൃതദേഹങ്ങളുടെ വിവരങ്ങൾ നേപ്പാൾ പോലീസിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതായി അധികൃതർ അറിയിച്ചു. ഇന്ത്യയുടെയും ചൈനയുടെയും സഹായത്തോടെ ജലവൈദ്യുത പദ്ധതി പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. IIT മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി സൌദി അറേബ്യയിലെത്തി. സൌദിയിലെ മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രിയുമായും നയതന്ത്ര പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സൌദി അറേബ്യയിലെ ഇന്ത്യൻ പ്രവാസികളുമായും വ്യവസായ സംരംഭകരുമായും കേന്ദ്ര സഹമന്ത്രി സംവദിക്കും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി ഡോക്ടർ ദിനേശ് ശർമ്മയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. 2017 ഒക്ടോബർ മുതൽ പദവിയിൽ തുടരുന്ന അഡ്മിറൽ ദേവേന്ദ്രകുമാർ ജോഷിക്ക് പകരക്കാരനായാണ് ഡോക്ടർ ശർമ്മ നിയമിതനാകുന്നത്. സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. സ്വച്ഛതാ ഹി സേവാ പ്രചാരണത്തിന്റെ 9-ാം പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഭാരതത്തിനായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശ് മാധ്യമ പര്യടനത്തിന് തുടക്കമായി. വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലെ 11 മാധ്യമ പ്രവർത്തകരാണ് ഈ മാസം 12 വരെ നടക്കുന്ന പര്യടനത്തിൽ പങ്കെടുക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കാർഷിക വിദഗ്ധൻ പത്മശ്രീ രാംശരൺ വർമ്മ എന്നിവരുമായി മാധ്യമ പ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തിയേക്കും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി VE അബ്ദുൽ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ വിവിധ പുനരധിവാസ സേവനങ്ങൾ ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സമഗ്ര പുനരധിവാസ സംരംഭം എന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. തൃശൂർ കയ്പമംഗലം ദേശീയപാതയിലെ അപകടത്തിന്റെ കാരണം വിശദമായി പരിശോധിക്കുമെന്ന് തമിഴ്നാട് വിനോദസഞ്ചാര മന്ത്രി SRajesh Kumar. കേരള സർക്കാർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ തമിഴ്നാടിന് കൈമാറി. കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിഗണനയിലാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
3: ഗവൺമെന്റ് ഇടപെട്ട് ഇവിടെ എല്ലാം പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്തിട്ട് പാടി അവിടെ വന്നത്. അത് തമിഴ്നാട് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. ഇനി അതിനനുസരിച്ച് അവർ എന്താ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, അവരുടെ ഫാമിലി എന്താ ചെയ്യുന്നത് വെച്ച് അത് അസംബ്ലിയിൽ നാളെ അസംബ്ലി ഉണ്ട്, അത് പരിഹരിക്കും.
0: ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു 8 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം. തമിഴ്നാട് ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. കയ്പമംഗലം വാഹനാപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാതാ അതോറിറ്റി പ്രോജക്ട് ഡയറക്ടറും തൃശൂർ RTOയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V Geeta ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണം. വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കയ്പമംഗലം അപകടത്തിന്റെ നടുക്കം മാറി മുമ്പേ തൃശൂരിൽ വീണ്ടും അപകടം. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. ചാവക്കാട് സ്വദേശികളായ മുനീർ, ഭാര്യ സഫ്ന, മകൻ യമിൽ ഐബക് എന്നിവരാണ് മരിച്ചത്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. 3ാം തവണയാണ് ഇന്ത്യൻ സഖ്യം ഫൈനലിലെത്തുന്നത്. സെമിഫൈനലിൽ ഇവർ മലേഷ്യയെ പരാജയപ്പെടുത്തി. ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന ഫൈനലിൽ ഇന്ത്യൻ സഖ്യം ചൈനയെ നേരിടും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിപാടി അവസാനിക്കില്ലെന്നും ഘട്ടംഘട്ടമായി തുടരുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് ഓപ്പറേഷൻ തൂഫാൻ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ കൊച്ചി സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ മെഗാ മാരത്തോൺ ഇന്ന് വൈകിട്ട് 4 യെസ് ടു സ്പോർട്സ് നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശവുമായാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. ജനപ്രതിനിധികളും സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പോലീസ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുക്കും. കഴുകന്മാരെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര അവബോധ ദിനത്തിന്റെ ഭാഗമായി ഹരിയാനയിലെ പഞ്ച്കുലയിൽ ദേശീയതല ശില്പശാല സംഘടിപ്പിച്ചു. പ്രതിസന്ധിയിൽ നിന്ന് വീണ്ടെടുപ്പിലേക്ക്, ഇന്ത്യയിലെ കഴുകന്മാരുടെ സംരക്ഷണം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ഉദ്ഘാടനം ചെയ്തു. ബീഹാർ, കിഴക്കൻ രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ജമ്മു കാശ്മീർ, പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിലും ശക്തമായ ഇടിമിന്നലിലും കാറ്റിനും സാധ്യതയുണ്ട്. തമിഴ്നാട്, കാരക്കൽ, മേഘാലയ എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടും. ചൈനയിലെ ജിയാങ്സി പ്രവിശ്യയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 2 മരണം, 10 പേരെ കാണാതായി. ദിവസങ്ങളായി പെയ്ത കനത്ത മഴയാണ് ദുരന്തത്തിന് കാരണമായത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 4 ദിവസത്തെ വടക്കുകിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപ്പാദനം 2 ലക്ഷം കോടി രൂപ കടന്ന് എക്കാലത്തെയും ഉയർന്ന നിലയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ കയറ്റുമതി 40,000 കോടി രൂപ കവിഞ്ഞെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഐബ്രിക്സ് ഉച്ചകോടിക്കൊരുങ്ങി രാജ്യം. ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 500-ലധികം വൻകിട നിക്ഷേപകർ പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലം അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിഗണനയിലെന്ന് തമിഴ്നാട് മന്ത്രി SRajesh Kumar. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം നാളെ മന്ത്രി വി എ അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം രസികൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, ആലാപനം ദേവാനന്ദും സുജാത മോഹനും.

ഡയമണ്ട് നെക്ലസ് എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകി. റഫീഖ് അഹമ്മദ് രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം നിവാസ്.

ചിത്രം പാണ്ടിപ്പട. സംഗീതം സുരേഷ് പീറ്റേഴ്സ്. രചന ചിറ്റൂർ ഗോപി. ആലാപനം പ്രതാപചന്ദ്രൻ.

ബയോസ്കോപ്പിലിനി ONV കുറുപ്പ് രചന നിർവഹിച്ച ഗാനമാണ്. ചിത്രം പട്ടം പോലെ. സംഗീതം ജോൺസൺ. ആലാപനം മധു ബാലകൃഷ്ണനും ഹരിണിയും.

ചിത്രം ഗുൽമോഹർ, സംഗീതം ജോൺസൺ, രചന ONV, ആലാപനം വിജയ് യേശുദാസും ശ്വേതാമോഹനും.

ചിത്രം കരയിലേക്കൊരു കടൽ ദൂരം. സംഗീതം എം ജയചന്ദ്രൻ. രചന ONV. ആലാപനം KJ യേശുദാസ്.

കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് ബയോസ്കോപ്പിലിനി. ചിത്രം മഹാസമുദ്രം. രചന കൈതപ്രം. സംഗീതം എം ജയചന്ദ്രൻ.

റോബിൻഹുഡ് എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചന നിർവഹിച്ച് എം ജയചന്ദ്രൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം വിജയ് യേശുദാസും ശ്വേതാമോഹനും.

ബയോസ്കോപ്പിലിനി ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം വിദ്യാസാഗർ, രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, ആലാപനം ഷഹബാസമനും സുജാത മോഹനും.

0: നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ എച്ച് ഐ വി അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ എച്ച് ഐ വി സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: കഥാപ്രസംഗം പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് സംക്രാന്തി എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
2: പിന്നെയും 4-5 ദിവസം കഴിഞ്ഞു, ഒരു തുമ്പം കിട്ടിയില്ല. മയലിന്റെ മരണത്തെ കുറിച്ച് ഒരു തുമ്പം കിട്ടിയില്ല. കണ്ണനും മത്തായി ലൂക്കോസും ചെലപ്പോ ആലോചിച്ചു, ഇതിങ്ങനെ വിട്ടാ കൊള്ളത്തില്ലടാ, എന്തെങ്കിലും ചെയ്യണമടാ.
3: നമ്മൾ പാവങ്ങൾ എന്ത് ചെയ്യാനാ?
2: അങ്ങനല്ല, കോയിക്കക്കാരറിയാതെ ഈ മരണം നടന്നിട്ടില്ല. പോലീസ് വന്ന് കേട്ടപ്പോ തിരുവഞ്ചന പാച്ചനും കാര്യസ്ഥനും സ്ഥലം വിട്ട കണ്ടോ, ആ കാലന്മാരറിയാതെ നമ്മുടെ മയിലും ചെത്തിട്ടില്ല. എങ്ങനെ വിട്ടാ പോരാ? നമുക്ക് പാർട്ടി ആപ്ലിക്കേഷൻ പോവാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസ്, അവർ ഗായങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിലെത്തി. ആലോചിച്ചു, ഒരു തീരുമാനമുണ്ടായി, ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുക, അനുശോചന യോഗം, എന്നിട്ട് ഒരു പ്രമേയം പാസ്സാക്കുക. മയിലിന്റെ മരണത്തെ കുറിച്ച് ഊർജിതമായിട്ട് അന്വേഷിക്കാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം പാസ്സാക്കുക. എന്നിട്ട് അതിനുള്ള ശ്രമമായി. അന്ന് മുതൽ മത്തായിയുടെ തറയിൽ രാത്രികാലങ്ങളിൽ പുലക്കടാത്തന്മാർ വന്നു പോയി. എന്നാൽ പോലീസ് സ്റ്റേഷൻ പെറ്റീഷൻ വരിക്കുന്നു,
4: രാത്രികാലങ്ങളിൽ പുലമാടങ്ങളിൽ പുലക്കടാത്തന്മാർ വനിതയായിരുന്നതുമായി സംഘം ചേർന്ന് അമ്മാക്കന്മാരെ ആക്രമിക്കാൻ കൂടാതെ നടത്തുന്നതാകുന്നു.
2: പോലീസ് അന്വേഷിക്കാൻ ഇറങ്ങി. നാളെയാണ് ആ മീറ്റിംഗ്. ഇന്ന് വൈകുന്നേരത്ത് കണ്ണനും മത്തായും കാൻകുളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസ് പോയി തിരിച്ചു വരുമ്പോ പരിമാർക്ക് കൊച്ചു തന്റെ വീട്ടിൽ മുറ്റത്തെത്തി. കണ്ണൻ പറഞ്ഞു, മത്തായി നീ വെച്ചോ, ഞാൻ അങ്ങോട്ടൊന്ന് കയറിട്ട് വരാം, എന്റെ പെണ്ണിനെ ഒന്ന് കണ്ടിട്ട് വരാം.
4: പെണ്ണിനെ കാണുന്നു പാനും ചെയ്തല്ലേ നിന്റെ കല്യാണത്തിന്, ഒന്ന് അടങ്ങിക്കളയടാകാന്ന.
2: നീ പോടാ മത്തായി, നിനക്ക് വെള്ളം പേട കോഴിത്തോളാ, നീ പോ. കണ്ണൻ അകത്തോട്ട് കയറി. മത്തായി തറയെ ചെന്നപ്പോ മറിയ പരിഭവിച്ചു.
4: എവിടെ ആയിക്കണം ഓടുന്നത്? ഇരുന്ന് വലിവില്ലാതെ ഓട്ടം തന്നെ ഓട്ടം. സമയത്തിനും കാലത്തിനും മറിച്ചു വന്നുള്ള കളിച്ചു കുറിച്ച് നിങ്ങളുടെ തറയും കൂടായോ?
2: ഉരുളെ ഉരുട്ടി ഉണ്ടെന്നതിനിടയ്ക്ക് അയാൾ ഭാര്യയുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കുക. കുറച്ചു കഴിഞ്ഞപ്പോ ഉരുള മാത്രമേ ഉള്ളൂ, ഊണില്ല.
4: എന്താ സൂക്ഷിച്ചു നോക്കുന്നേ?
2: എന്റെ മറിയെ, നിന്റെ മുഖത്ത് നിന്ന് വല്ലാത്തൊരു ചന്തം. നീ വാരത്തിന് അല്ല, ഞാൻ തീ ചൂടോ കൂടെ നിൽക്കുക. ചൂട് പോയി കൈ കഴിയും, വീട് കത്തിച്ചു, രണ്ട് പുക വിട്ടു, പാടെടുത്തിട്ട് ചാഞ്ഞു കിടന്നു. എടെ കണ്ണ് അടുക്കളയിലേക്കാ.
4: മറിയേ, പിള്ളേരൊക്കെ അറിഞ്ഞടി, ഇങ്ങോട്ട് വാടി, എളുപ്പം വാടി.
2: അവൾക്ക് ഉത്സാഹമായി, അവളെ ചട്ടിയും കല്ലുകളെ അടച്ചു വെച്ചു. ചെന്ന് വാദിച്ചാരി ഒന്ന് ഭർത്താവിന്റെ കൂടെ ഒന്ന് പായലിരുന്നു. ഭർത്താവ് ഭാര്യയുടെ കരം ഗ്രഹിച്ചു. അവൾ ആ വിളക്ക് ഒതുക്കിടത്തി.
4: ആരെ വിളിക്കുന്നു? ചെല്ലു, നിങ്ങളെ തിരക്കുന്ന അങ്ങോട്ട് ചെല്ലും.
2: നീ പോടി, ഇപ്പോഴാ മത്തായി ഉണ്ടോ? നീ എന്റെ പാട് നോക്ക്. അവള് പെട്ടെന്ന് വിളക്ക് കൊളുത്തി. മത്തായി ഒന്ന് ബാധിച്ചിട്ട് നിൽക്കുമ്പോ മുറ്റം നിറയെ പോലീസ്.
4: നീയാണോ മത്തായി? ആമേ,
2: കന്നം പുളക്ക് ഒറ്റയാട്ടി പോയി ഒരു തൊഴി.
4: അയ്യോ അയ്യോ, വല്ലല്ലേ മരത്തിനകത്ത് ആരെങ്കിലും ഉണ്ടോടാ? ആരുമില്ലേ? കെട്ടിയോളും മക്കളും അല്ലേ, മറ്റേ ആരുമില്ലേ?
2: പോലീസ് അകത്ത് കയറി ചാട്ടി കരം എല്ലാം അടിച്ചടച്ച് ഇറങ്ങി വന്നു. മത്തായിയെ കൊണ്ടുപോയി. മറിയും മക്കളും മാവിട്ട് കരയുന്നു. ആ മാടങ്ങളുടെ മുറ്റത്തെല്ലാം പുലപ്പെണ്ണുങ്ങൾ മണ്ണെണ്ണ വിളക്കുമായിട്ട് കടലിലൊഴുക്കൊണ്ട് നിൽക്കുന്നു. പട്ടി കരയ്ക്കുന്നു. മത്തായിയെ കൊണ്ടുപോയി.

0: കല്യാണത്തിന് കൊച്ചിലാരെ വീട്ടിൽ നിന്ന് കണ്ണൻ വീട്ടിലെത്തിയപ്പോ ഒരുപാട് കിട്ടി. അമ്മേ, കൊച്ചാളി വിളക്കൊളുത്തിയില്ല, വാതിൽ തുറന്നു.
1: മോനെ കണ്ണാ, നീ എങ്ങോട്ടെങ്കിലും മാറിക്കളയടാ, നിന്നെ തിരക്കിപ്പോടെ പോലീസ് വന്നടാ.
0: ഇപ്പൊ അഞ്ചാറ് പേരുണ്ടായിരുന്നു, ഏ പള്ളി പഠിക്കുന്ന മത്തായ തപ്പിക്കൊണ്ട് പോയടാ. അയ്യോ മത്തായ കൊണ്ടുപോയോ? ഏ ഞാൻ അറിഞ്ഞില്ലല്ലോ. അമ്മ പേടിക്കണ്ട, അമ്മ പേടിക്കണ്ട, ഞാൻ എങ്ങോട്ടെങ്കിലും മാറിക്കളയാം.
2: കണ്ണൻ ഇരുളിൽ മറഞ്ഞു. പോലീസ് സ്റ്റേഷൻ നിലവിളി കേൾക്കാം, മത്തായുടെ നിലവിളി കേൾക്കാം, അവനെ ശരിപ്പെടുത്തുന്നു. സമ്പ്രാക്കന്മാരോട് കളിച്ചാൽ അങ്ങനെ
1: പ്രതികാരം
0: തീർന്നില്ല. പ്രതികാരം കൊയ്ക്ക് തറവാട്ടിൽ കൊയ്ത്തു വന്നപ്പോ കണ്ണക്കൊന്റെ വീട്ടിൽ ആരും വിളിച്ചില്ല, ആരും വരണ്ട നേരത്തെ അറിയിക്കുകയും ചെയ്തു.
2: മറ്റുള്ളതെല്ലാം കൊയ്ത് കെട്ടിക്കൊണ്ടുപോകുമ്പോ കൊച്ചയും ശങ്കരിയും
1: മറകണ്ണോടെ നോക്കി നിൽക്കുന്നു.
2: കൊയ്ക്ക് തറവാട്ടുകാരോട് പിണങ്ങ, പിന്നെ ജന്മിമാരാരും ആ പിണങ്ങിയവരെ ജോലിക്ക് വിളിക്കില്ല. കണ്ണക്കൊന്റെ വീട്ടിൽ ഭയങ്കര പട്ടിണി, പട്ടിണി രോഗം. മാറിക്കേറിയ ഒരു കൂറയും കുറച്ച് വടിയും കുത്തി പിടിച്ചത് ആ മുറ്റത്തിൽ നിന്ന് വേലി കാച്ചുന്ന പാവം കണ്ടങ്കോൻ. ഈച്ച മുതിഞ്ഞിരിക്കുന്നു, അയാളുടെ കണ്ണിൽ പിളയടിഞ്ഞിരിക്കുന്നു, കണ്ണിൽ പോളയടിഞ്ഞിരിക്കുന്നു. വീട്ടിൽ മറ്റാരുമില്ല. കൊച്ചൈ പത്തിയൊരു ഒരു ബന്ധു വീട്ടിൽ പോയിക്കാ നെല്ലുകട വാങ്ങിക്കാം. മോളെ
0: ശങ്കരി അച്ഛനെ വേദക്കുന്നരി എവിടുന്നെങ്കിലും വാങ്ങിച്ചാ മോളെ ശങ്കരി.
2: അവള് അയൽ വീട്ടിൽ ഇവിടെ പോയിരിക്കും. കണ്ടക്കോരപ്പ് അതൊക്കെ എഴുന്നേറ്റു. അയാൾ കോഴിക്ക തലവാട്ടിലെത്തി, തമ്പ്രാന്റെ വീട്ടിലെത്തി. ആ കാളകളെ പേറ്റം തുടങ്ങും. കാര്യസ്ഥൻ ചങ്കനാളുടെ വീരസ്യം.
0: ആരാ ചങ്കു അവിടെ?
2: അല്ല കണ്ടക്കോരം വന്നിരിക്കുന്നു, ചത്തമ്പിള അമ്മാവിയപ്പം വന്നിരിക്കുന്നു. അവനെ ഒന്നും പറയല്ലേ, ആ മടക്കത്തിൽ നിന്നെങ്കിലും മാറ്റി കഴിച്ചോണ്ട് പോട്ടെ. കണ്ടക്കോന്റെ കണ്ണ തറഞ്ഞു. തമ്പുരാൻ ഇപ്പോഴും തന്നോട് അലിവുണ്ട്. ആ വേനൽക്കാരി ഒഴിച്ചുകൊടുത്ത കഞ്ഞിയും കുളിച്ചേരി എല്ലാം ഊച്ചി കുടിച്ചുണ്ട്, പഞ്ചാമത് പോലെ കഴിച്ചിട്ടുണ്ട്. കണ്ടക്കോരം മാടത്തിന്റെ മുച്ചത്തു.
0: മോളെ എന്റെ ചങ്കരി.
2: അവൾ ഇവിടുന്ന് ഓടി വന്നപ്പോ കണ്ടത് അവളുടെ അച്ഛൻ മുറ്റത്ത് വീണ് കിടക്കുന്ന.
0: അവൾ
2: അച്ഛനെ താങ്കെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ കിടക്കുന്ന അച്ഛനല്ല അച്ഛന്റെ പ്രേതം.

അച്ഛന്റെ മൃതദേഹത്തിൽ വീണുകിടന്ന് വാവിട്ട് കരയുന്ന ശങ്കരിയെ ആരോ വന്ന് വിളിക്കുന്നു. ശങ്കരി, എരി പെണ്ണെ, ഞങ്ങളെ പെണ്ണെ, ഞങ്ങളെ അയൽക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഒളിഞ്ഞു നോക്കുന്നു, നിൽക്കുന്നു. പാച്ചൻ, അച്ഛനെ മാടം പൊളിക്കാൻ വന്നപ്പോ അച്ഛനെ തെങ്ങിൽ പിടിച്ചു കിട്ടി ഇട്ടിച്ച പാച്ചൻ ശത്രു. പക്ഷേ ഈ ആപൽസന്ധിയിൽ പാച്ചൻ അവളെ സഹായിച്ചു. ആ മൃതദേഹം സംസ്കരിക്കാനുള്ള ചെലവൊക്കെ വഹിച്ചത് പാച്ചനാണ്. അതുകൊണ്ട് അവൾക്ക് മാനസികമായി പാച്ചനോട് കടപ്പാടുന്നു. ഇനി 4-5 ദിവസം കഴിഞ്ഞു ആ വീട്ടിൽ ഒരാൾ വരുന്നു വന്നു, ഒരു ബന്ധു വരുന്നു വന്നു. ബന്ധുവല്ല, കണ്ടാൻ തിരിച്ച് എന്തുവാ, 2.5 അടി പൊക്കം ഉണ്ട്. അവന്റെ പേര് കുട്ടി. കൊത്തേം കുട്ടി എന്ന് വിളിക്കും. സംസാരിച്ചാൽ തിരിയാത്തൊന്ന് കൊത്തേം കുട്ടി വിളിച്ചു. കൊച്ചയ്യട് ബന്ധുവാണ്. അവനന്ന് വെറുതെ വെറുതെയല്ല വന്നു, വെറുതെയോടല്ല വന്നു. അന്ന് അവൻ അന്ന് രാത്രി ശങ്കരിക്ക് ഒരു പുടവ കൊടുത്തു. ശങ്കരിക്ക് അങ്ങനെ ഭർത്താവ് ഉണ്ടായി, കൊത്തേം കുട്ടി.

0: കരയ്ക്ക് കയറുന്നവള് മേലിലെക്കുമ്പോ പുറകുന്നൊരു വിളി.
1: എന്റെ ശങ്കരി എന്റെ സുന്ദരി കുട്ടി.
0: അവള് ഞെട്ടി തിരിച്ചു നോക്കുമ്പോ നിൽക്കുന്ന ആച്ചൻ
1: അവളെടുത്ത് ആച്ചൻ ചാടി
0: കഴുത്തുമ്പോ വിളക്കോട് ചോദിച്ചു.
1: നാളല്ലേ പെണ്ണുങ്ങളെ കുളിക്കുന്നു നോക്കി നിൽക്കാൻ. ആഹാ ചിരിക്കുന്നു പോ പോ.
0: ഞാൻ ചെയ്ത തെറ്റാ, ഞാൻ പോയിക്കോളാം. പക്ഷെ ശങ്കരി കാണണം. കാണുമോ? അവള് ചുറ്റും കണ്ണോടിച്ചു. അവളും തലയാട്ടി പാച്ചൻ കന്നിനെ അടിച്ചിട്ട് പോയി. അന്ന് ചന്തയെ പോയ ശങ്കരി രാത്രി 8 മണിയായിട്ട് തിരിച്ചു വന്നില്ല. നമ്മുടെ കൊത്തയും കുട്ടിയും കൊച്ചയും കളഞ്ഞു ചൂട്ടുമെട്ടുമായിട്ട് അവിടെ എല്ലാം തിരക്ക് നടക്കുന്നു. കാട്ടിലും കൈതയിലും തോട്ടിലും പാടത്തും വിളി. അവൻ വിളിയോട് വിളി എട്ടുനാടും കൊണ്ട് വിളിക്കുന്നു.
1: ആള്
0: കൂടി. എന്താണ് എന്താ പടം
1: ഉണ്ടാക്കുന്നത്?
0: ചങ്കതി എന്നില്ല, ചങ്കതി. ഏ പാച്ചന്റെ പാച്ചന്റെ മാടത്തിലുണ്ടാ സന്ധ്യ മയക്കത്തിനെ. അവൾ ആ മാടത്തിലോട് കയറി പോണേ ഞാൻ കണ്ടു. നാട്ടുകാരെല്ലാരും പാച്ചന്റെ മുറ്റത്തെത്തി. ഓരോരുത്തരും പറഞ്ഞു വെക്കുമ്പോ പാച്ചൻ പുറത്തേക്കൊരു ചാട്ടൊരു വെട്ടുകത്തിയാണ്. എല്ലാരും പുറകോട്ട് മാറി. കണവതി കത്താളയക്കുന്നു. പക്ഷേ കൊത്തേം കുട്ടിക്ക് അവ പതുക്കെ അടുത്ത് തന്നു. പാച്ചൻ പറ്റാത്ത
1: എനിക്കൊന്നും സൂക്കാതും കേട്ടോ.
0: നാട്ടുകാരെല്ലാം ഈ കൊത്തേൻകുട്ടിയെ ആവുന്ന അമ്പുഴുക്കും പറഞ്ഞിട്ട് പോയി. ഇങ്ങനെ ആ അഭിഹിത ബന്ധത്തിന് പരസ്യമായൊരു അംഗീകാരം കിട്ടിയിരിക്കുന്നു. പക്ഷേ അധിക നാൾ കഴിഞ്ഞില്ല, പാച്ചൻ പോയി വേറെ കല്യാണം കഴിച്ചു. അവൻ ചുമ്മാ കയറിയിറങ്ങി നടന്നല്ലേ, അപ്പൊ പോയി കല്യാണം കഴിച്ചു. പാച്ചൻ കല്യാണം കഴിച്ച അവന്റെ പെണ്ണ്, അവന്റെ പെണ്ണ് നമ്മുടെ കണ്ണന്റെ മുറപ്പെണ്ണ് നീലമ്മ.

0: കല്യാണം കഴിച്ചു താമസിച്ചാണെങ്കിലും കിട്ടിയ പെണ്ണ് വെള്ളം നല്ല ഐശ്വര്യമുള്ള പെണ്ണ്.
1: ഇപ്പൊ നീലമ്മയുടെ അയൽക്കാരി മാല പറഞ്ഞു.
0: അതെ, അവള് ഐശ്വര്യമുള്ള, പക്ഷെ അവിടെ കല്യാണത്തിന് മുമ്പ് ഒരിക്കൽ നടന്നതാ. അയ്യോ അതെങ്ങനെ? അതൊന്നും പറയണ്ട, അവിടെ കല്യാണത്തിന് 15 ദിവസം മുമ്പ് അവിടെ മറച്ചിറക്കാൻ കണ്ണൻ പോലീസിനെ പഠിച്ച് നാട് വിട്ടതാ. പിന്നെ ചാത്തങ്കരിയിലോ മറ്റോ വെച്ച് പോലീസുകാരവനെ പിടികൂടി കളക്കി കുടുക്കി ജയിലിട്ടിരിക്ക. 5 വർഷം കഴിഞ്ഞവനിഞ്ഞ് വരും, ഇറങ്ങി വരുമ്പോണ്ടല്ലോ ഇങ്ങോട്ട് വന്ന് പായി പാച്ചന്റെ നിറയെ കയറിച്ചെന്ന് കുടുക്കി ജയിലിട്ടിരിക്ക. 5 വർഷം കഴിഞ്ഞവനിഞ്ഞ് വരും, ഇറങ്ങി വരുമ്പോട്ട് വന്ന് പായി പാച്ചന്റെ നിറയെ കയറിച്ചെന്ന് നീലമ്മയുടെ കൈക്കുപടി ചലിച്ചടിച്ചു കൊണ്ടുപോരും. അത്ര തീരാമക്കാരനാണ്
1: ഒരു നേർച്ച ഉണ്ടായി. തൃശ്ശമാസം 1-ാം ദിവസം പോയത് നേർച്ച മറ്റൊന്നുമല്ല, കഴിഞ്ഞ അവരുടെ പൊക്കത്തിന് മോധരി ആടങ്ങളിലെല്ലാം തടവ നൃത്തം ചെയ്യും. നമ്മുടെ ഇരുവഞ്ചൻ ഒരു വത്തിനകത്ത് 5-6 ഏത്തക്കലയും ചുറ്റി അവലുമായിട്ട് അതിട്ട് ഒന്നിപ്പോയി. കുട്ടന 5000 പറക്കണ്ടത്തിന്റെ ഉടമസ്ഥൻ കച്ചമ്പലാണ് വീട്ടിന്റെ മുമ്പിൽ വൺപഞ്ചിയോട് ഇറക്കിയത്. സാധനങ്ങളെല്ലാം കൊണ്ടു വെച്ചു. തലക്കെട്ടഴിച്ചു കക്ഷിച്ചു തൊഴുതു ഒഴുകയോടെ നിൽക്കുമ്പോ ഇറ വരുന്നു വക്കറ്റ മോലാളി.
0: എം വിചാരിച്ച 500 പണ്ടര മള്ളികുന്നത്തുനിന്ന് ഏവൂരും പിന്നെ ചൊനക്കരന്ന് എല്ലാം കൂടെ 500
2: എന്തോക്കണാ കൂലി?
0: കൂലി നമ്മളാ വാങ്ങിച്ചോണ്ട്
1: പോരാ. ഇവിടെ കുറെ കർഷക താളികൾ തമ്മിലൊന്നും പഠിപ്പിച്ച് അവര് പോയാൽ പോലും കർഷക തൊഴിലാളി ഒറ്റയാണത് ഞാൻ പാടത്ത്
2: കൊണ്ടുപോവാ.
1: ഇതാ 100 അഡ്വാൻസ് കൊണ്ടുപോവാ. അച്ചാരം വാങ്ങിച്ചു മടി വെച്ചപ്പോഴും അപ്പൊ തിരികെ വന്ന് വന്ന് കയറിപ്പോ തിരുവഞ്ചന ഒരു മനസാക്ഷി.
0: ഭഗവാനെ പാറ്റായിടുന്ന പണിയാണേ ഈ മഹാഭാവണേ.

0: അടുത്ത മാരോളത്തിന് മല കറിക്കോളാവേ.
1: തിരുവഞ്ച മല കയറി തിരിച്ചു വന്നു, ദീക്ഷയെടുത്തു, അടക്കൊണ്ട് പോകുന്ന സമയമായി. എല്ലാരും വന്നു, നൂറുകണക്കിന് കുടുംബങ്ങൾ തിരുവഞ്ചന്റെ വീട്ടിൽ. അന്ന് രാത്രി നിലാക്കാല് വീശിയ സമയത്ത് നാലഞ്ച് വള്ളം നിറയെ ആൾക്കാർ ഇത് ആ കുട്ടനാട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു.

അടുത്തൊക്കെ ഉച്ചരിഞ്ഞപ്പോ അവരെല്ലാം അയ്യായിരം പറക്കണ്ടത്തിന് ചരക്കാരിച്ച് നിറങ്ങി. പക്ഷേ കൊയ്യാനിറങ്ങിയപ്പോൾ കുട്ടനാട്ട കർഷക തൊഴിലാളികൾ ഈ കരിങ്കാലികളെ തടഞ്ഞു.

0: അന്ന് കൊയ്ത്ത് നടന്നില്ല. അവസാനം മക്കച്ചമ്മാളി വഴങ്ങി ഒത്തീർപ്പുണ്ടായി. കുട്ടനാട്ടുകാരും തിരുവഞ്ചന്റെ കൊയ്ത്തുകാരും സംയുക്തമായി കൊയ്തു മെതിച്ചു. ആ ജോലി തിമർപ്പിനിടയിൽ പരസ്പരം പരിചയപ്പെട്ട് ഹൃദയം കൈമാറിയ യുവമിഥുനങ്ങളാണ് കുഞ്ഞച്ചനും തങ്കമ്മയും. കുഞ്ഞച്ചനും തങ്കമ്മയും കുട്ടനാട്ട് ജോലി തീർന്നു. നാളെയാണ് അവർ സ്ഥലമിടുന്നത്. തലേന്ന് രാത്രി ആ പൂച്ചെടിക്കടൽ പൂമരച്ചൊട്ടിൽ കുഞ്ഞച്ചനും തങ്കമ്മയും സന്ധിച്ചു. തങ്കമ്മേ, നീ കരയാതെ, നാളെ നമ്മൾ രണ്ടും കുട്ടനാട് വിട്ടുപോയാ പിന്നെ ഞാൻ എന്നാ നിന്നെ ഒന്ന് കാണുന്നു.
1: അത്ര അത്യാവശ്യമുള്ള ആള് അങ്ങ് ചുനക്കരയോട്ട് വരണം.
0: അതെങ്ങനാ തങ്കമ്മേ? അവിടെ കണ്ണീർ തുടച്ചുകൊണ്ട് കുഞ്ഞച്ചൻ പറഞ്ഞു, നിന്നു തരിയാൻ സമയം കിട്ടുവോ? കണ്ണമംഗലത്തിൽ എന്നാ പിന്നെ മകരക്കൊയ്ത്ത്. അത്തേ, നീ ഉത്സവത്തിന് വരുവോ? മറുതാച്ചാടയിൽ നമ്മുടെ നാടയിൽ ഉത്സവത്തിന് വരുവോ?
1: കൂട്ടിനാളുണ്ടേ വരാം, അല്ലാതെ ഒറ്റയ്ക്കൊന്നും ഞാൻ മരത്തില്ല.

ഭരതാജിയുടെ മഹോത്സവം നടക്കുന്നു. കുഞ്ഞച്ചൻ മാത്രം ആ കൂട്ടത്തിൽ തനിയെ തന്റെ തങ്കമ്പേ തേടി നടക്കുക. ഇതാ താലം വരുന്നു, ഇതാ കോലം വരുന്നു.

കൊടുത്തു, ഉത്സവം തീർന്നു. കുഞ്ഞച്ചൻ തങ്കമ്മയെ കണ്ടില്ല, അയാൾ നേരെ ചൊന്നക്കരയ്ക്ക് വിട്ടു. അവളെ വീട്ടിൽ ചെന്നു, അവളെ കണ്ടു, അവളെ പെണ്ണ് കണ്ടു, ആ കല്യാണവും നടന്നു. കള്ളക്കേസ് കുടുങ്ങി ജയിലിലായി പോയ കണ്ണൻ ആ ഇടയ്ക്കാണ് കണ്ണമംഗലത്ത് തിരിച്ചെത്തിയത്.

0: തയ്യന്താരോ
1: അരിയമ്മ ഇറങ്ങി
0: തയ്യന്താരോ
1: ആദ്യത്തെ കണ്ടേ തയ്യന്താരോ അരിയമ്മ ഇറങ്ങി തയ്യന്താരോ
2: കണ്ണമംഗലത്ത് വിളയിക്കാട്ട ജന്മയുടെ നിലത്തിൽ നീലമ്മ ഉൾപ്പെടെ കുറെ കുലപ്പെണ്ണുങ്ങൾ

0: പെട്ടെന്ന് ഒരു പാട്ട് നടത്തി, കുറെ ആണുങ്ങൾ വരുന്ന കണ്ടു നാണിച്ച ഒരു പാട്ട് നടത്തി. ഒരു സ്ത്രീ വിളിച്ചു പറയുന്നു, എടി നിലമ്മ
1: നീ കേട്ടിട്ടുണ്ടോ, നീ കണ്ടിട്ടുണ്ടോ ഇല്ല ആളിനെ?
0: അതെ,
1: എടി നമ്മുടെ കർഷകത്തൊഴിലാളി കൊണ്ടിരുന്ന നേതാവ് കണ്ണൻ, ആ മുമ്പേ വരുന്ന വീഷക്കാരനാ കണ്ണൻ.
0: നീലമ്മയുടെ കയ്യിൽ നിന്ന് ഞാറ് വെള്ളത്തിൽ വീണ് പോയി. തന്റെ മുറച്ചെറുക്കൻ കണ്ണൻ എത്ര കാലം കാത്തുന്നു.

0: അന്ന് പോലീസിനെ പിടിച്ച സ്ഥലം വിട്ടതാ, പിന്നെ കണ്ടിട്ടില്ല. താനിന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. കണ്ണനും കൂട്ടും വന്നു.
1: നിങ്ങളെന്താ പാട്ട് നിർത്തി കളഞ്ഞേ? പെണ്ണുങ്ങളെ, നിങ്ങളെ പാട്ട് കേട്ടാ ഞങ്ങൾ വന്നത്. എന്താ നിർത്തി കളഞ്ഞത്? പാട്. നിങ്ങൾ എന്തിനാ ഇപ്പോഴും ജോലി നോക്കുന്നത്? മണി അഞ്ചു കഴിഞ്ഞല്ലോ, എന്തിനാ ഇപ്പോഴും ഞാറ് നടന്നത്? ജോലി സമയം കഴിഞ്ഞു. നമ്മുടെ യൂണിയനിൽ ഒരു തീരുമാനമുണ്ട്. യൂണിയനിൽ തീരുമാനം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ജോലി. 5 മണി കഴിച്ച് കയറിപ്പോ. നീലമ്മേ എല്ലാരും വിളിക്കുന്നു, കയറിപ്പോ.
0: എന്തോ യാന്ത്രശക്തി പോലെ അവൾ പെട്ടെന്ന് പാടത്ത് നിന്ന് കരിക്കുക. ആ പെണ്ണുങ്ങളെല്ലാം കൂടെ കരിക്കും. അടുത്തുടച്ചു പോകുമ്പോ അവൻ വിളിച്ചു ചോദിച്ചു, നീലമ്മേ ഇന്നെ കണ്ടിട്ട് എത്ര കാലമായി? ഒരക്ഷരമുണ്ടാവൾ പോയി. പക്ഷെ 2-3 ദിവസത്തേക്ക് പിന്നെ അവൾക്ക് ഒരു ജോലി ചെയ്യാൻ കഴിഞ്ഞ അവളുടെ മനസ്സ് നിറയെ കണ്ണൻ.

0: എന്തുവാടി ആലോചന?
1: നിങ്ങൾ ഭർത്താവ് മാറ്റൻ.
0: രണ്ടു ദിവസം ആയാലോടി തുടങ്ങിയിട്ടത്. അങ്ങനെയാണ്
1: വിളയിക്കാട്ടിൽ നടാൻ ചെന്നപ്പോ അവിടെ എന്തോ ശാശ്വ ഉണ്ടായത്.
0: അവൻ വന്ന് പറഞ്ഞു ഞാൻ കേറിപ്പോയാലോടി. അവനാവടി നിനക്ക് ചെലവ് നേരുന്നത്? ഇടി കണ്ണനാവടി നിനക്ക് ചെലവ് നേരുന്നത്? പാച്ചൻ ചാടി കൊണ്ട് കൊടുത്തവിടെ കേരള കുറ്റിക്കൽ അട്ടി വീണുപോയി കൊടുത്തൊരു തൊഴിൽ പൊയ്ക്കോളവനെ കൊടുത്തു.
1: പാച്ചൻ ഇറങ്ങിപ്പോയി. പിന്നെ രണ്ടു ദിവസത്തേക്ക് വീട്ടിൽ വന്നില്ല.
2: ഇതിനിടയ്ക്ക് എന്തോ ഉൾപ്രേരണ മൂലം നീലമ്മ കണ്ണന്റെ വീട്ടിലെത്തി. അപ്രതീക്ഷമായിട്ട് നീലമ്മ കണ്ടപ്പോ കൊച്ചാളി പേടിച്ചു പോയി. മോളെ നീലമ്മ, അയ്യോ നീ ഇപ്പൊ എവിടുന്ന് വരുന്നു? നിനക്ക് സുഖമാണോ? ഇവിടെ എല്ലാരും അങ്ങോട്ട് പോയി. ആ ഇവിടെ പെണ്ണമ്മ നടാനെ കൊണ്ടുപോയി. പിന്നെ കണ്ണൻ കർഷകത്തൊള്ളാളി കർഷകത്തൊള്ളാളി എന്ന് പറഞ്ഞ് അടക്കല്ലോ. ആ വരുന്നു മോനെ. അല്ല ഏ നീലമ്മ, അല്ല നീ പോകുന്നു. അവൾ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇതാ മോനെ ഞാൻ ഇത്തിരി വെള്ളം കൊരുക്കൊണ്ട് വരട്ടെ, അവൾക്ക് എന്തെങ്കിലും അനധി കൊടുക്കാൻ. കൊച്ചാള് പുറത്തേക്ക് പോയി.
1: കണ്ണൻ അടുത്തിയൊന്നും നീലമ്മയുടെ കരം ഗ്രഹിച്ചു. നീലമ്മയുടെ കണ്ണ്, ദാഹാർത്ഥമായ കണ്ണുകൾ എന്തൊക്കെ ആവശ്യപ്പെടുന്നു.
0: പിടിപെട്ടു. പാടില്ല പാടില്ല നീലമ്മ, നീ ഇന്ന്
1: മറ്റൊരു പുരുഷന്റെ ഭാര്യയാണ്. ഞാനൊരു പൊതുപ്രവർത്തകനാണ് എങ്കിലും നീലമ്മ നീ എന്റെ മുറപ്പെണ്ണ, നീ എന്നും എന്റെ മനസ്സിൽ കാണും എന്നും. അതുകൊണ്ടാണ് ജീവിതകാലം അത്രയും ഞാൻ ആ വിവാഹനായി കഴിയാൻ തീരുമാനിച്ചിരിക്കുന്നത്.

0: നീലമ്മ വീട്ടിലെത്തി, ഭർത്താവിന്റെ വീട്ടിലെത്തി. ഭാഗ്യത്തിന് പാച്ചൻ അവിടെ ഇല്ല. പെട്ടെന്ന് അകത്ത് കയറി അടുത്ത് തീ കത്തിച്ചു.
1: ആരാരി മാറത്തിനാ?
0: ആ വന്നിരിക്കുന്നു ഭർത്താവ്. എവിടെ പോയിരുന്നു? അറിയില്ലടി. എടി എവിടെ പോയിരുന്നു?
2: എവിടെ പോയിരുന്നു?
0: എടി നിന്റെ സർക്കിട്ട് എവിടെയാണ്?
2: സർക്കിട്ടോ? ഞാൻ അമ്മയെ കാണാൻ പോയി. അമ്മയ്ക്ക് സുഖം പറഞ്ഞു. പിള്ളേര് വന്നു. ഞാൻ കണ്ണമകളത്ത് പോയി.
0: അമ്മയെ കാണാൻ പോയി എന്ന് പറഞ്ഞിട്ട് പോകുമ്പോയിരുന്നു. എവിടെയൊക്കെ തിരക്ക് തന്നെ. എന്റെ തോന്നിയാത്തതാണ് ഞാൻ വെട്ടിക്കേറിക്കളയോ? ഈശ്വര, അറിഞ്ഞിട്ടില്ല, ഭർത്താവ് അറിഞ്ഞിട്ടില്ല. സൂക്ഷിക്കണം, ഈ തെറ്റിനെ ആവർത്തിക്കാൻ പാടില്ല. അവൾ പിന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യുന്നു. എല്ലാ ദിവസവും നല്ല മത്സ്യം മേടിച്ച് കറി വെച്ചു കൊടുക്കുന്നു. ഭർത്താവ് ജോലിയും കഴിച്ച് വരുമ്പോ വെള്ളവാഹനത്തിൽ നിന്ന് കുളിക്കാൻ. ഒരു ദിവസം പാച്ചം കയറി വന്നു. നീലമ്മേ, ഇറങ്ങുക, വാടി ഇവിടെ. അന്ന് എന്റെ നാളെ കാണാൻ പോകുന്നു പറഞ്ഞു. നീ എവിടാ പോയെ? എവിടെ അടി പോയത്? അന്ന് ചെല്ലാൻ അവൻ ഇടപാടി ഇടപാടി എന്താണ് ഇവിടുന്ന് പാച്ചം പുറകോട്ട് മാറി മുമ്പോട്ട് ഓടിച്ചൊന്ന് കൊടുത്തോടെ നാഭിക്ക് തൊഴി. അവിടുതാ ബാബിൾ ഒന്ന്
2: കിടക്കും.
0: പാച്ചൻ ഓടിപ്പോയി വെള്ളം കൊണ്ടു അവിടെ മുഖത്ത് മുടക്കി. അവിടുതാ നാവ് നീട്ടി. ഇല്ല, ഇന്നെ ചത്തിട്ടില്ല. അവൻ ഇറങ്ങി ഓടി, തിരിഞ്ഞു നോക്കി, തിരിഞ്ഞു നോക്കി ഓടി ഓടി ഓടി പോയി. അവസാനം ചെന്ന് കയറിയത് കള്ളുഷാപ്പിൽ കുടിച്ചു. അവിടുന്ന് മൂക്കറ്റം കുടിച്ചു. തിരിച്ചു വേണ്ടി വന്നില്ല. കോയിക്കത്ര വാടി പോയി. കാളകറിന്റെ നുറഞ്ഞു. ഒരാഴ്ച അങ്ങനെ കഴിഞ്ഞു. ഇതിനിടയ്ക്ക് നീലമ്മ എന്നേക്കുമായി പാച്ചനെ വിട്ട് ഭർത്താവിനെ വിട്ടോടെ അവിടെ വീട്ടിലേക്ക് പോയി. കണ്ണൻ ഇന്ന് കണ്ണമംഗലത്ത് ഒരു മഹൽ ശക്തിയാണ്. കണ്ണൻ കൈ ഉയർത്തിയാൽ കണ്ണമംഗലത്ത് കർഷക തൊഴിലാളികൾ ഒന്നടങ്കം എന്തിനും തയ്യാറാവും. അവൻ വിരലം നനക്കിയാൽ കണ്ണമംഗലം പാടശേഖരം നിശ്ചലമാകും. എന്നിമാർക്ക് സഹിക്കുന്നില്ല. മൈലൻ അവനൊരു ഒറ്റയാനായിരുന്നു. കണ്ണൻ ഒരു സംഘടിത ശക്തി. ഇവൻ എങ്ങനെങ്കിലും വകവരുത്തണം. അതിനാ ജന്മസംഘം ചെയ്തത് തിരുവഞ്ചനെയും പാച്ചനെയും കരുവാക്കി. തിരുവഞ്ചനും പാച്ചനും പതിയിരുന്ന് ആക്രമിച്ചു. കണ്ണനെ പതിയിരുന്ന് ആക്രമിച്ചു. അത് തടഞ്ഞു നിർത്തി. തിരുവഞ്ചൻ തടഞ്ഞു നിർത്തി. ആ കലുങ്കിന്റെ താഴെ ഒളിച്ചിരുന്ന പാച്ചൻ പുറകിൽക്കൂടി ഓടി വന്നു. വെട്ടുകത്തി കാഞ്ഞൊരു വെട്ട്. കർഷക തൊഴിലാളി യൂണിയന്റെ കഴുത്തൊടിഞ്ഞെന്ന് എമ്മിത്തമ്പരാക്കന്മാർ വ്യാമോഹിച്ചു. പക്ഷേ കുഞ്ഞച്ചന്റെ നേതൃത്വത്തിൽ, ഒരു പുതിയ ചെറുപ്പക്കാരൻ കുഞ്ഞച്ചന്റെ നേതൃത്വത്തിൽ, ആ കർത്തവരുടെ ശക്തി പതിന്മടങ്ങ് ഉയറോടെ തലയുയർത്തിയിരിക്കുന്നു. ജന്മിസംഘത്തോടെ അവർ ഏറ്റുമുട്ടി. അവകാശങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടം തുടർന്നു. എങ്കിലും ജന്മിമാർ പകരം വേണ്ടി. നിലം തരിശനാണ് അവർ തീരുമാനിച്ചു. ആ തീരുമാനത്തിന് മുമ്പിൽ കർഷക തൊഴിലാളികൾ പകച്ചുനിന്നുപോയി. കൊച്ചിലാൻ പണ്ട് പാടിയ പോലെ, മേപ്പോട്ട് നോക്കിയിട്ട് ഭൂമി, കീപ്പോട്ട് നോക്കിയിട്ട് മാനം, നിൽക്കാനൊരിടമില്ല, പോവാനൊരു വഴിയില്ല, എന്ത് ചെയ്യും? പക്ഷെ കൊച്ചിലാനെ പോലെ നിസ്സഹായരായി മന്ത്രം ജനിച്ചുകയല്ല ആ പുതിയ തലമുറ ചെയ്തത്. അവരുടെ സുസംഘടിത ശക്തിയുടെ സംസ്ഥാന സമ്മേളനം തരിശിട്ട ഭൂമി സ്വന്തമാക്കാൻ തീരുമാനം കൈക്കൊണ്ടു. ആ തീരുമാനം നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കുമെന്നും പ്രതിജ്ഞ എടുത്തു.
1: അതൊരു സംക്രാന്തി നാളിലായിരുന്നു. നാട്ടുകാരാണ് കണ്ടത്. നൂറുകണക്കിന് കാളയും കലപ്പയുമായി കർഷക തൊഴിലാളികൾ തരിശിട്ട മിച്ചഭൂമിയിൽ ദാ ഉഴുതുമറിക്കുന്നു, വിത്തുവാരി വിതയ്ക്കുന്നു. ആർക്കും ഒരു ക്ഷണവുമില്ല. എരിയാണി വേലത്തത് പണിയെടുക്കുന്ന ആയിരക്കണക്കിന് കർഷക തൊഴിലാളി. കുഞ്ഞച്ചൻ മുൻപന്തിയിൽ, തൊട്ടടുത്ത് പോണ്ട് തങ്കമ്മ വിത്തുറച്ച തോണിക്കൊട്ടയോട് അവൾ അടുത്ത് നിൽക്കുന്നു. കുഞ്ഞച്ചൻ വിത്ത് വാരി വാരി വിതയ്ക്കുന്നു. പെട്ടെന്നാണ് പോലീസ് സംഘം എത്തിയത്. പോലീസ് സംഘം എത്തി.
0: പോലീസ് ഓഫീസർ മൈക്കോട് വിളിച്ചറിയിക്കുന്നു,
1: ഇത് ജന്മിയുടെ ഭൂമിയാണ്. നിങ്ങൾ അനധികൃതമായി ഭൂമി കയ്യേറുകയാണ്. നിങ്ങൾ കയറിപ്പോണം, നിങ്ങൾ കയറിപ്പോണം.
0: ഒരു വെടി പൊട്ടി. കുഞ്ഞച്ചൻ തിരിഞ്ഞു നോക്കുമ്പോ തങ്കമ്മ ഇതാ ചോരയെ കുളിച്ച് കിടക്കുന്നു.
1: നെറ്റത്തിൽ കുറിച്ച് കിടക്കുന്ന തങ്കമ്മയുടെ മൃതദേഹം താങ്ങി തോളിലിട്ടുകൊണ്ട് കുഞ്ഞച്ഛൻ നിവർന്നു. രക്തത്തിൽ നിന്ന് ആ നെന്മണികൾ വാരിയെടുത്തുകൊണ്ട് അയാൾ വിളിച്ചു പറഞ്ഞു, എന്റെ പെണ്ണിന്റെ ഹൃദയരക്തം കൊണ്ട് കുതിർന്ന ഈ നെന്മണികൾ എന്റെ വർഗത്തിന്റെ വിയർപ്പ് വീണ് വളക്കൂറെ തൈ മണ്ണിൽ ജന്മികളുടെ കിങ്കരന്മാരെ, കാവലാളന്മാരെ, പോലീസ് യജമാനന്മാരെ, നിങ്ങളുടെ എല്ലാ നിരോധനങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഇതായി കുഞ്ഞച്ഛൻ വീണ്ടും വീണ്ടും വാരി വിതയ്ക്കുന്നു. ഇത് നൂറുമേനിയായി വിളയും, ഇത് നാളെ നൂറുമേനിയായി വിളയും. ഈ സംക്രാന്തി നാളിൽ ഞങ്ങൾ നാട്ടിൽ ഓടിക്കുന്ന മൂധേവി ഈ നാട്ടിൽ ഒരിക്കലും ഒരു വീട്ടിലും തിരിച്ചു വരാതിരിക്കട്ടെ.

0: സംക്രാന്തി, എ പി കളിക്കാടിന്റെ സംക്രാന്തി എന്ന കഥ അവിടെ അവസാനിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സംക്രാന്തി എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി. സാംബശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നീന്തൽ വെറുമൊരു കായിക അഭ്യാസം മാത്രമല്ല, മറിച്ച് തലച്ചോറിന്റെ ആരോഗ്യത്തെയും നാഡീവ്യൂഹത്തെയും പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ബ്രെയിൻ ബൂസ്റ്റർ കൂടിയാണെന്ന് ഹാർവാർഡ് ഹെൽത്ത് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ജേണലുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. നീന്തൽ എന്നത് തലച്ചോറിനെ ഉണർത്തുന്ന ജലചികിത്സ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. ശരീരത്തിലെ പേശികൾക്ക് മാത്രമല്ല തലച്ചോറിലെ കോശങ്ങൾക്കും നീന്തൽ നൽകുന്ന ഗുണങ്ങൾ അത്ഭുതകരമാണ്. മറ്റ് വ്യായാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളത്തിനടിയിൽ നടത്തുന്ന ഈ പ്രവർത്തനം മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ശാന്തമാക്കുന്നു. നാം വെള്ളത്തിൽ കഴുത്തറ്റം ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം ഏകദേശം 14% വരെ വർദ്ധിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് തലച്ചോറിലെ കോശങ്ങളിലേക്ക് കൂടുതൽ ഓക്സിജനും ഗ്ലൂക്കോസും എത്തിക്കാൻ സഹായിക്കുന്നു. ഇതിലൂടെ ഏകാഗ്രതയും ഗ്രഹണശക്തിയും മെച്ചപ്പെടുന്നു. നീന്തൽ വഴി തലച്ചോറിൽ ബോൺ, അതായത് ബ്രെയിൻ ഡെറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ എന്ന പ്രോട്ടീന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ഇത് പുതിയ നാഡീകോശങ്ങൾ വളരാനും നിലവിലുള്ളവ തമ്മിലുള്ള ബന്ധം ശക്തമാക്കാനും സഹായിക്കുന്നു. ഇതുവഴി ഓർമ്മശക്തി വർദ്ധിക്കുകയും പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന മറവി രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. വെള്ളത്തിന്റെ സാമീപ്യം സ്വാഭാവികമായും മനസ്സിനെ ശാന്തമാക്കുന്ന ഒന്നാണ്. നീന്തുമ്പോൾ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എൻഡോർഫിനുകൾ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു. കൃത്യമായ താളത്തിലുള്ള ശ്വസനഗതി നാഡീവ്യൂഹത്തെ റെസ്റ്റ് മോഡിലേക്ക് മാറ്റുകയും മാനസികമായ തെളിച്ചം നൽകുകയും ചെയ്യുന്നു. നീന്തൽ ശരീരത്തിന് നൽകുന്ന മിതമായ തളർച്ച ആഴത്തിലുള്ള ഉറക്കത്തിന് സഹായിക്കുന്നു. ഉറക്കത്തിനിടയിലാണ് തലച്ചോറ് പകൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മകളായി സൂക്ഷിക്കുന്നത്. മികച്ച ഉറക്കം ലഭിക്കുന്നത് വഴി വൈകാരികമായ സന്തുലിതാവസ്ഥ നിലനിർത്താനും അടുത്ത ദിവസം കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും സാധിക്കും. കുട്ടിക്കാലത്തെ നീന്തൽ ശീലം അവരുടെ ഭാഷാപരമായ കഴിവുകളും മോട്ടോർ സ്കില്ലുകളും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ADHD ഉള്ള പലരിലും സെൻസറി ഓവർലോഡ്, അതായത് അമിതമായ ശബ്ദമോ വെളിച്ചമോ മൂലമുണ്ടാകുന്ന അസ്വസ്ഥത കാണാറുണ്ട്. വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ പുറം ലോകത്തെ ശബ്ദങ്ങൾ കുറയുകയും വെള്ളം ശരീരത്തിൽ നൽകുന്ന തുല്യമായ മർദ്ദം നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും ചെയ്യുന്നു. ഇതൊരു സെൻസറി ബ്രേക്ക് പോലെ പ്രവർത്തിക്കുന്നു. ADHDയുടെ പ്രധാന ലക്ഷണമായ അമിത ചടുലത പോസിറ്റീവായി പുറന്തള്ളാൻ നീന്തൽ സഹായിക്കുന്നു. ശരീരത്തിലെ എല്ലാ പേശികളും ഒരേ സമയം പ്രവർത്തിക്കുന്നതിനാൽ ഉള്ളിലെ അധിക ഊർജം ആരോഗ്യകരമായ രീതിയിൽ ചെലവഴിക്കാൻ നീന്തലിലൂടെ സാധിക്കും. ഇത് ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്നു. നീന്തൽ എന്നത് ശ്വസനവും കൈകാലുകളുടെ ചലനവും കൃത്യമായ താളത്തിൽ കോർത്തിണക്കേണ്ട ഒന്നാണ്. ഒരു ലാപ്പ് പൂർത്തിയാക്കാൻ വലിയ തോതിലുള്ള ഏകാഗ്രത ആവശ്യമാണ്. ഈ പരിശീലനം തലച്ചോറിലെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനുകളെ ഉത്തേജിപ്പിക്കുകയും ദൈനംദിന കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് പോലുള്ള ടീം ഗെയിമുകളിൽ മറ്റുള്ളവരുമായി നിരന്തരം ആശയവിനിമയം നടത്തേണ്ടി വരുന്നത് ADHD ഉള്ളവർക്ക് ചിലപ്പോൾ പ്രയാസമുണ്ടാക്കാം. എന്നാൽ നീന്തൽ ഒരു വ്യക്തിഗത കായിക വിനോദമാണ്. സ്വന്തം വേഗതയിൽ മെച്ചപ്പെടാൻ ഇത് അവസരം നൽകുന്നു. ഇത് അവരവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ADHD ചികിത്സയിൽ മരുന്നുകളിലൂടെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഡോപമിൻ, നോർപ്പിനെഫ്രിൻ എന്നീ രാസവസ്തുക്കൾ നീന്തലിലൂടെ സ്വാഭാവികമായി തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് മരുന്നുകളുടെ ഫലം വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനോ സഹായിക്കും. നീന്തൽ പഠിപ്പിക്കുമ്പോൾ പരിശീലകൻ ADHDയെക്കുറിച്ച് ധാരണയുള്ള ആളായിരിക്കുന്നത് നന്നായിരിക്കും. ചെറിയ നിർദ്ദേശങ്ങൾ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യുകയും ചെയ്യും. ആഴ്ചയിൽ 2-3 തവണ നീന്തുന്നത് നിങ്ങളുടെ ഹൃദയത്തെയും ശ്വാസകോശത്തെയും മാത്രമല്ല തലച്ചോറിനെയും യവനത്തോടെ നിലനിർത്തും. ഇതൊരു വ്യായാമത്തെക്കാൾ ഉപരിയായി ഒരു മികച്ച മനഃശാസ്ത്രപരമായ ചികിത്സാരീതി കൂടിയാണ്.
1: രക്ഷിതാക്കളറിയാൻ

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: മസക്കലിയിൽ ആദ്യമായി ഗൊലിയോൻ കി രാസലീല രാംലീല എന്ന ചിത്രത്തിനു വേണ്ടി സഞ്ജയ് ലീല ബൻസാലിയുടെ സംഗീതത്തിൽ സിത്താർ ഗിരുമ രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് അർജിത് സിംഗ്.

ചിത്രം പത്മാവത്. സംഗീതം സഞ്ജയ് ലീലാ ബെൻസാലി. രചന എ എം ടുറസ്. ആലപിച്ചിരിക്കുന്നത് ശിവം പതക്.

ഹംദോനോ എന്ന ചിത്രത്തിനു വേണ്ടി ജയ്ദേവ് സംഗീതം നൽകി. സഹിർ ലുധിയാൻവി രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് മുഹമ്മദ് റാഫിയും ആശാ ഭോസ്ലെയും ചേർന്ന്.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ അടുത്തതായി മോഹൻ ജെതാരോ എന്ന ചിത്രത്തിലെ ഗാനമാണ്. സംഗീതം എ ആർ റഹ്മാൻ, രചന ജാവേദ് അക്തർ. ആലപിച്ചിരിക്കുന്നത് എ ആർ റഹ്മാനും സന മൊയ്തീട്ടിയും.

ചിത്രം ജോദ അക്ബർ. സംഗീതം നൽകിയിരിക്കുന്നത് എ ആർ റഹ്മാൻ. രചന ജാവേദ് അക്തർ. ആലപിച്ചിരിക്കുന്നത് ജാവേദ് അലി.

സിന്ദഗി നാ മിലേഗ ദോബാർ എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ ഇഷാൻ റോയിയുടെ സംഗീതം, ആലാപനം ഫർഹാൻ അക്തർ, ഹൃത്തിക് റോഷൻ, അഭയ് ഡിയോൾ മേരിയ.

മസക്കിളിയിൽ ഇനി ക്വീൻ എന്ന ചിത്രത്തിലെ ഗാനമാണ്. സംഗീതം അമിത് ത്രിവേദി, രചന അനിതാ ദത്ത്, ആലപിച്ചിരിക്കുന്നത് ലാക് ജൻജുവ, സോനു കക്കഡ്, നേഹ കക്കർ തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ധീരമായ പോരാട്ടത്തിന്റെ കഥയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ വയനാടൻ മലനിരകളിൽ നിന്ന് ഉയർന്നുവന്ന ഗോത്രവർഗജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായ കുറിച്യ കലാപത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ചരിത്രത്തിന്റെ താളുകളിൽ രക്തം കൊണ്ടെഴുതിയ ആ പോരാട്ടം നടന്നത് 1812 ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾക്കും അവരുടെ നികുതി നിയമങ്ങൾക്കുമെതിരെ കുറിച്യ, കുറുമർ എന്നീ ഗോത്രവർഗ ജനത നടത്തിയ പോരാട്ടമായിരുന്നു അത്. അതൊരു കലാപം മാത്രമല്ല, മറിച്ച് വനങ്ങളെയും മണ്ണിനെയും സ്നേഹിക്കുന്ന ഒരു ജനതയുടെ അതിജീവനത്തിനുള്ള പോരാട്ടം കൂടിയായിരുന്നു. കുറിച്യ കലാപത്തിന്റെ വേരുകൾ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഴശ്ശിരാജയുടെ ധീരമായ പോരാട്ടത്തിൽ അദ്ദേഹത്തെ സഹായിച്ച പ്രധാനപ്പെട്ട സൈനികർ കുറിച്യ, കുറുമർ വിഭാഗങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. പഴശ്ശിരാജയുടെ മരണശേഷം ബ്രിട്ടീഷുകാർ വയനാടിന്റെ ഭരണം പൂർണ്ണമായും തങ്ങളുടെ കൈകളിൽ ഒതുക്കി. വയനാടിന്റെ ഭരണം ലഭിച്ചതോടെ ബ്രിട്ടീഷുകാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. കൃഷിക്കാർക്ക് നികുതിയായി നെല്ല് നൽകണം എന്ന പഴയ രീതി മാറ്റി പകരം പണമായി നികുതി നൽകണം എന്ന നിയമം കൊണ്ടുവന്നു. ഇത് സാധാരണക്കാരായ കുറിച്യ, കുറുമർ ജനതയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. ഈ പുതിയ നികുതി നിയമം കുറിച്യരെയും കുറുമരെയും ദുരിതത്തിലാക്കി. പണമായി നികുതി നൽകാൻ അവർക്ക് കഴിഞ്ഞില്ല. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ ഭൂമി ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടി. അവർക്ക് താമസിക്കാൻ സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതായി. ഇത് കുറിച്യ ജനതയെ പ്രകോപിപ്പിച്ചു. അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചു. കുറിച്യരുടെ നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ അവർ സംഘടിച്ചു. രാമൻ നമ്പി ഒരു ധീരനായ യോദ്ധാവായിരുന്നു. പഴശ്ശിരാജയുടെ സൈന്യത്തിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1812 കലാപം ആരംഭിച്ചു. കുറിച്യ സൈന്യം ബ്രിട്ടീഷ് സൈനികരെ ആക്രമിച്ചു. വയനാടൻ കാടുകൾ കുറിച്യർക്ക് തങ്ങളുടെ വീടായിരുന്നു. ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിലും ഒളിപ്പോരിലും അവർ അതിവിദഗ്ധരായിരുന്നു. അവരുടെ അമ്പുകളും വില്ലുകളും ബ്രിട്ടീഷുകാർക്ക് വലിയ ഭീഷണിയായി. ബ്രിട്ടീഷ് സൈന്യത്തിന് വയനാടൻ കാടുകളിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കുറിച്യരുടെ ആക്രമണങ്ങൾ അവരെ ബുദ്ധിമുട്ടിച്ചു. അവർ പലയിടത്തും പരാജയപ്പെട്ടു. ഇത് കുറിച്യ സൈന്യത്തിന് കൂടുതൽ ആത്മവിശ്വാസം നൽകി. എന്നാൽ കലാപം അധിക നാൾ നീണ്ടുനിന്നില്ല. ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ സൈനിക സഹായം ലഭിച്ചു. അവർ കലാപത്തെ അടിച്ചമർത്താൻ ശക്തമായ നീക്കങ്ങൾ നടത്തി. രാമൻ നമ്പിയെയും മറ്റ് നേതാക്കളെയും അവർ പിടികൂടി. പലരെയും കൊലപ്പെടുത്തി. കുറിച്യ കലാപം വെറുമൊരു ഗോത്രവർഗ കലാപമായിരുന്നില്ല. അത് കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ്. ഈ കലാപം പിന്നീട് വന്ന സ്വാതന്ത്ര്യസമര പോരാളികൾക്ക് വലിയ പ്രചോദനമായി. കുറിച്യ കലാപം ഒരു ജനതയുടെ അഭിമാന ബോധത്തിന്റെയും ധീരമായ ചെറുത്തുനിൽപ്പിന്റെയും കഥയാണ്. വനങ്ങളെയും മണ്ണിനെയും സ്നേഹിക്കുന്ന ഒരു ജനത തങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി ആയുധമെടുത്തതിന്റെ കഥയാണ്. ആ ഓർമ്മകൾ നമുക്കെന്നും പ്രചോദനമാകട്ടെ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയവും JSW ഫൌണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ മഹിളാ കൃഷിശക്തി പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്കും സെപ്റ്റംബർ 15 നാമനിർദ്ദേശം സമർപ്പിക്കാം. ജേതാക്കൾക്ക് 7 ലക്ഷം രൂപ വരെ സമ്മാനം ലഭിക്കും. വിത്തുകളും ജൈവ വൈവിധ്യവും തദ്ദേശീയ അറിവുകളും കാലാവസ്ഥാ പ്രതിരോധശേഷിയും പരിസ്ഥിതി സംരക്ഷണവും പോഷക ആഹാര സുരക്ഷയും ഗ്രാമീണ ഉപജീവനവും എന്നീ 3 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് 0442254129 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള പുതുപ്പള്ളിയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പിലുള്ള പരിശീലനം 2026 സെപ്റ്റംബർ 7 മുതൽ 11 വരെയുള്ള തീയതികളിൽ നടത്തപ്പെടുന്നു. വിളവെടുപ്പ്, വിവിധയിനം ടാപ്പിംഗ് കത്തികളുടെ ഉപയോഗം, നൂതന ടാപ്പിംഗ് രീതികൾ, യന്ത്രവൽകൃത ടാപ്പിംഗ്, നിയന്ത്രിത കമിഴ്ത്തിവെട്ട്, ഇടവേള കൂടിയ ടാപ്പിംഗ്, ഉത്തേജക ഔഷധ പ്രയോഗം എന്നിവ പരിശീലനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമുള്ള റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം. പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 9207485392 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. റബ്ബർ ബോർഡ് വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയും ചെയ്യാവുന്നതാണ്. വെള്ളായണി കാർഷിക കോളേജിലെ മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി വിഭാഗത്തിൽ ബയോ ഇൻഫർമാറ്റിക്സ് വിഷയം കൈകാര്യം ചെയ്യുന്നതിനായി ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് സെപ്റ്റംബർ 23 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. പ്രതിമാസം പരമാവധി വേതനം 44,100 രൂപയായി നിജപ്പെടുത്തിയിരിക്കുന്നു. കരാർ അടിസ്ഥാനത്തിൽ പരമാവധി 1 വർഷത്തേക്കോ സ്ഥിര നിയമനം സ്ഥലംമാറ്റം മുഖേന ഒഴിവ് നികത്തൽ നടത്തുന്നതുവരെയോ ഏതാണോ ആദ്യം അതുവരെയുള്ള കാലയളവിലേക്കാണ് നിയമനം. ബയോ ഇൻഫർമാറ്റിക്സിൽ ബിരുദാനന്തര ബിരുദവും PhD അല്ലെങ്കിൽ നെറ്റ് യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, മേൽവിലാസം തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ, തിരിച്ചറിയൽ രേഖ, സംവരണത്തിന് അർഹരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം തിരുവനന്തപുരത്തുള്ള വെള്ളായണി കാർഷിക കോളേജ് ഡീൻ ഓഫ് ഫാക്കൽറ്റിയുടെ ഓഫീസിൽ 23 സെപ്റ്റംബർ 2026 രാവിലെ 9:30 എത്തിച്ചേരേണ്ടതാണ്. നെറ്റ് അല്ലെങ്കിൽ PhD യോഗ്യത ഉള്ളവരുടെ അഭാവത്തിൽ യോഗ്യത ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0471-2381-002, 2381-915 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കെപ്കോ ചിക്കൻ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നതിന് ഏജൻസികൾ അനുവദിക്കുന്നതിനുവേണ്ടി നിലവിൽ 2 കിലോമീറ്റർ പരിധിയിൽ കെപ്കോ ചിക്കൻ ഏജൻസികൾ ഇല്ലാത്ത തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപര്യമുള്ള വ്യക്തികൾ, സ്ഥാപന ഉടമകൾ സ്വന്തം വിശദാംശങ്ങളും ഏജൻസി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്നിവ വ്യക്തമാക്കിക്കൊണ്ട് വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ്, പേട്ട, തിരുവനന്തപുരം 695024 എന്ന മേൽവിലാസത്തിലോ kepcopoultry@gmail.com എന്ന ഇമെയിലിലോ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9809159559 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര വെജിറ്റബിൾ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ചീര, അരുൺ റെഡ്, ഗ്രീൻ, വെണ്ട അർക്ക അനാമിക, വഴുതന ഹരിത, വെള്ളരി സൗഭാഗ്യ, വാളരിപ്പയർ പീച്ചിങ്ങ, KRH1, പാവൽ പ്രഗതി എന്നീ പച്ചക്കറി വിത്തുകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9188248481 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

മയക്കുമരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ ഇന്ന് സിനിമകളും സോഷ്യൽ മീഡിയയും ലഹരിയെ മഹത്വവൽക്കരിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് കേൾക്കാം. നമ്മുടെ കുട്ടികളുടെയും യുവജനങ്ങളുടെയും കൈകളിലിരിക്കുന്ന മൊബൈൽ ഫോണുകളും അവർ കാണുന്ന സിനിമകളും വെബ് സീരീസുകളും സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളും ലഹരി ഉപയോഗത്തെ എങ്ങനെയാണ് ആകർഷകമായി ചിത്രീകരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഇതൊരു നിശബ്ദ പ്രചാരണം പോലെ നമ്മുടെ വീടുകൾക്കുള്ളിൽ നടക്കുന്നു. സിനിമകൾക്ക് ഒരു സമൂഹത്തിന്റെ ചിന്താഗതിയെ സ്വാധീനിക്കാനുള്ള കഴിവ് വളരെ വലുതാണ്. എന്നാൽ പല ആധുനിക സിനിമകളും വെബ് സീരീസുകളും ലഹരി ഉപയോഗത്തെ ചിത്രീകരിക്കുന്നത് യാഥാർത്ഥ്യബോധമില്ലാത്ത രീതിയിലാണ്. സിനിമയിലെ നായകൻ ദേഷ്യത്തിലോ നിരാശയിലോ അല്ലെങ്കിൽ അതിബുദ്ധിമാനായ ഒരു വ്യക്തിയാകുമ്പോഴും അയാൾക്ക് പശ്ചാത്തലമായി മദ്യപാനമോ പുകവലിയോ മയക്കുമരുന്ന് ഉപയോഗമോ കാണിക്കാറുണ്ട്. ഇത് യുവജനങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നത് ധൈര്യത്തിന്റെയോ പ്രതിഷേധത്തിന്റെയോ അതിബുദ്ധിയുടെയോ ലക്ഷണമാണ് എന്നൊരു തെറ്റായ ധാരണ സൃഷ്ടിക്കുന്നു. ഒരു കഥാപാത്രം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ മദ്യപാനം തിരഞ്ഞെടുക്കുന്നത് പതിവ് കാഴ്ചയാണ്. ഇത് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ലഹരി ഒരു എളുപ്പ വഴിയാണ് എന്നൊരു സന്ദേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ലഹരി ഉപയോഗിക്കുന്ന രംഗങ്ങൾ അതിമനോഹരമായ പശ്ചാത്തല സംഗീതത്തോടെയും കളർ ടോണുകളോടെയും അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഭീകരമായ പ്രത്യാഘാതങ്ങൾ മറച്ചു പിടിക്കപ്പെടുന്നു. യഥാർത്ഥ ജീവിതത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയുടെ കഷ്ടപ്പാടുകളോ കുടുംബം അനുഭവിക്കുന്ന ദുരിതമോ ഈ രംഗങ്ങളിൽ കാണിക്കാറില്ല. ഇന്ന് കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നു.

0: എങ്ങനെ ലഭിക്കുമെന്നോ എങ്ങനെ ഉപയോഗിക്കാമെന്നോ ഉള്ള വിവരങ്ങൾ രഹസ്യമായി കൈമാറാനുള്ള സാധ്യതയുണ്ട്. ഡിജിറ്റൽ സ്വാധീനം ശക്തമായ ഈ കാലഘട്ടത്തിൽ രക്ഷിതാക്കൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. സിനിമകളിലും സോഷ്യൽ മീഡിയയിലും കാണുന്നതെല്ലാം യാഥാർത്ഥ്യമല്ലെന്ന് കുട്ടികളെ പഠിപ്പിക്കുക. ഒരു സിനിമയിലെ കഥാപാത്രം ലഹരി ഉപയോഗിക്കുമ്പോൾ അത് തിരക്കഥയുടെ ആവശ്യമാണ്, അല്ലാതെ ജീവിതത്തിന്റെ ആവശ്യമല്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഒരു പോസ്റ്റോ റീലോ കാണുമ്പോൾ അതിനെ വിമർശന ബുദ്ധിയോടെ നോക്കിക്കാണാൻ പഠിപ്പിക്കുക. ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണ്, ഇത് കാണുന്നവർക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. കുട്ടികൾ ഇഷ്ടപ്പെടുന്ന സിനിമകളിലെയും സീരീസുകളിലെയും ലഹരി രംഗങ്ങളെക്കുറിച്ച് അവരുമായി തുറന്ന് സംസാരിക്കുക. ഈ സിനിമയിലെ നായകൻ മദ്യപിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിനക്ക് വിഷമം തോന്നാത്തത്, അവന്റെ യഥാർത്ഥ പ്രശ്നം ലഹരിയാണോ എന്ന് ചോദിക്കുക. കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്ന സമയം നിയന്ത്രിക്കുക. അവർ പിന്തുടരുന്ന അക്കൗണ്ടുകളെക്കുറിച്ചും അവർ കാണുന്ന ഉള്ളടക്കത്തെക്കുറിച്ചും ഒരു നിരീക്ഷണം രക്ഷിതാക്കൾക്കുണ്ടായിരിക്കണം. ഡിജിറ്റൽ ലോകം ഒരു വലിയ ശക്തിയാണ്. ആ ശക്തിയെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനും തിന്മയെ തള്ളിക്കളയാനും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ലഹരിയെ മഹത്വവൽക്കരിക്കുന്ന ഈ ഡിജിറ്റൽ ലോകത്തെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.
1: ലഹരിക്കെതിരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: தமிழகம் கேள்காம் தமிழ் கானங்கள்.
1: தமிழகத்தில் இன்னாதியம் ஆதி என்ன சித்திரத்தினு வேண்டி വിദ്യാസാഗർ സംഗീതം നൽകി യുഗഭാരതി രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് ഹരിഹരനും സുജാതാ മോഹനും ചേർന്നു.

ചിത്രം പ്രിയമാനവളെ. സംഗീതം നൽകിയിരിക്കുന്നത് എസ് എ രാജ്കുമാർ. രചന വാലി. ആലപിച്ചിരിക്കുന്നത് ഹരിഹരനും മഹാലക്ഷ്മി അയ്യറും.

എങ്കയും കാതൽ എന്ന ചിത്രത്തിനു വേണ്ടി ഹാരിസ് ജയരാജ് സംഗീതം നൽകി താമരെ രചന നിർവഹിച്ച ഗാനം. ആലാപനം കാർത്തിക്കും പ്രശാന്തിനിയും ചേർന്ന്.

0: കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: ചിത്രം കർണ. സംഗീതം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ. രചന വൈരമുത്തു. ആലപിച്ചിരിക്കുന്നത് SP ബാലസുബ്രഹ്മണ്യവും SJ ജാനകിയും ചേർന്ന്.

ചിത്രം ധർമ്മത്തിൻ തലൈവൻ. സംഗീതം നൽകിയിരിക്കുന്നത് ഇളയരാജ. രചന വാലി. ആലാപനം SP ബാലസുബ്രഹ്മണ്യം, P സുശീല, മലേഷ്യ വാസുദേവൻ.

പ്രിയമാന തൊഴി എന്ന ചിത്രത്തിനു വേണ്ടി എസ് ആർ രാജ്കുമാർ സംഗീതം നൽകി പാ വിജയ് രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് ഉണ്ണിമേനോനും കൽപ്പനയും ചേർന്ന്.

തമിഴകത്തിൽ ഇനി ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന ചിത്രത്തിനു വേണ്ടി അനിരുദ്ധ് രവിചന്ദർ സംഗീതം നൽകി ആലപിച്ചിരിക്കുന്ന ഗാനം രചന വിഘ്നേഷ് ശിവൻ.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: റിഥം എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം, രചന വൈരമുത്തു, ആലാപനം ഉണ്ണിമേനോൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ത്യജിക്കുക, നേടുക. ഉള്ളത് ത്യജിക്കുന്നവൻ ധീരൻ, അവൻ ഉന്മ തേടുന്നു. ഭോഗം മരണവും ത്യാഗം ജീവിതവുമാണ്. ബാഹ്യമായ സമ്പത്തും സ്വന്തമെന്ന് തോന്നുന്ന ശരീരവും ഒന്നും ശാശ്വതമല്ല. എല്ലാം എന്റേത് എന്റേത് എന്ന് ഭ്രമിച്ച് മായയിൽ പെട്ടുടലുമ്പോഴാണ് ജീവിതം നഷ്ടമാകുന്നത്. ഒന്നും എന്റെയല്ല, ഒന്നും എന്റെയല്ല, ഒന്നും എന്റെയല്ല എന്ന നിസ്സംഗതയോടെ ത്യജിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നേടുന്നത്. പഞ്ചേന്ദ്രിയങ്ങളെ മത്സരിച്ച് മതിപ്പിക്കുന്ന ഏതേത് വസ്തുക്കളിൽ നിന്നാണോ ഒരുവന്റെ ആസക്തി അകന്നു മാറുന്നത്, അതത് വസ്തുക്കളിൽ നിന്നുള്ള ദുരിതം അവന് അനുഭവിക്കേണ്ടതായി വരുന്നില്ല. സംഘം ദുഃഖത്തെയും നിസ്സംഗത്വം സുഖത്തെയും പ്രദാനം ചെയ്യുന്നു. ശാശ്വതമായ മോക്ഷസുഖം വേണമെന്ന് വരികിൽ നശ്വരമായ സുഖഭോഗ വസ്തുക്കളെല്ലാം കാലാകാലം ഉപേക്ഷിക്കുക. കയ്യിലില്ലാത്ത ഒന്നും വീണ്ടും ത്യജിക്കേണ്ടി വരുന്നില്ലല്ലോ. ഉള്ളത് ത്യജിക്കുക. സുഖാനുഭവങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അതൊന്നും വേണ്ടെന്ന് വയ്ക്കുക. അവിടെയാണ് യഥാർത്ഥ മഹത്വം. പഞ്ചേന്ദ്രിയങ്ങളെ അടക്കുകയും അവയെ പ്രലോഭിപ്പിക്കുന്ന സകല വസ്തുക്കളെയും ഒരുമിച്ച് ഉപേക്ഷിക്കുകയും ചെയ്യുക. സുഖാനുഭവങ്ങൾ ശീലിച്ചു പോയാൽ മനസ്സ് ധർമ്മത്തിൽ നിന്ന് വാഴ്ത്തുന്നു. പാപകർമ്മങ്ങളിലൂടെയും ബലപ്രയോഗങ്ങളിലൂടെയും സുഖത്തിനുള്ള ഉപാധികളെ സ്വന്തമാക്കാനുള്ള തിരക്കാണ് പിന്നെ. ആ സുഖാംക്ഷയാകട്ടെ ഒരിക്കലും ശമിക്കുന്നില്ല. വിറകിൽ പിടിച്ച തീ പോലെ അതെല്ലാം അവസാനിപ്പിച്ചിട്ടേ കെട്ടടങ്ങുന്നുള്ളൂ. അതിനാൽ മുക്തിയെ ലക്ഷ്യമാക്കുന്ന മഹാത്മാക്കൾ സ്വജീവിതത്തിൽ ചെയ്യേണ്ടത് ഇന്ദ്രിയ നിഗ്രഹമാകുന്നു. ഒപ്പം പ്രലോഭനങ്ങളിലൂടെ വശീകരിച്ച് ലക്ഷ്യം പിഴയ്ക്കുവാൻ ഇടയാകുന്ന വസ്തുക്കളെല്ലാം ഒരുമിച്ച് ഉപേക്ഷിക്കുകയും വേണം. അതെല്ലാം ത്യജിക്കുക, നേടുക. അതാണ് ശാശ്വതമായ നേട്ടം.

0: Traveller.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 6-ന്റെ ചോര ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുന്നു. 1966 സെപ്റ്റംബർ 6, ദക്ഷിണാഫ്രിക്കയിലെ മുൻ പ്രധാനമന്ത്രിയും കറുത്ത വർഗക്കാർക്കെതിരെയുള്ള വംശീയ വിവേചന നയങ്ങളുടെ സ്രഷ്ടാവുമായ ഹെൻറിക് ഓർവോർഡ് കേപ് ടൗണിലെ പാർലമെന്റ് മന്ദിരത്തിൽ വച്ച് ദയനീയമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. 1991 സെപ്റ്റംബർ 6, ലെനിൻഗ്രാഡ് നഗരത്തിൻ്റെ പേര് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഉത്തരവാദിത്വമുള്ള പൌരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഭിന്നശേഷിക്കാർക്കായി മലപ്പുറത്ത് സമഗ്ര പുനരധിവാസ ഗ്രാമം ഒരുങ്ങുന്നു. നിർമ്മാണോദ്ഘാടനം തിരൂരിൽ നാളെ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. ജി എസ് ടി രണ്ടാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഉത്തരവാദിത്വമുള്ള പൌരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അസമിലെ ഗുവാഹട്ടിയിൽ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ മാത്രമാകരുത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, സ്വഭാവ രൂപീകരണം എന്നിവ രാജ്യപുരോഗതിക്ക് അനിവാര്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: An institution of higher education, however, must do more than prepare individuals for careers. It must prepare citizens for democracy and the society. I am therefore pleased to note that the college commitment to community engagement through the National Service Scheme, Red Ribbon Club, environmental initiatives, literacy and health awareness programs, disaster relief activities and other outreach efforts.
0: രാജ്യത്തെ 2029 ലഹരി മുക്തമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇതിനായി 3 വർഷത്തെ കർമ്മരേഖയും അദ്ദേഹം അവതരിപ്പിച്ചു. ഗോവയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിനിടെ 1.89 ലക്ഷം കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തതായി ശ്രീ അമിത്ഷാ പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം നാളെ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലെ പുത്തനത്താണി ചുങ്കത്ത് അഞ്ചേക്കറിലാണ് ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ പുനരധിവാസ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനുള്ള സമഗ്ര സംരംഭം എന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ചരക്ക് സേവന നികുതി രണ്ടാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആന്റ് ടാക്സേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിലാണ് സെമിനാർ. മറ്റന്നാൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാത്രികാലങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റോഡുകളിൽ പ്രത്യേക പട്രോളിംഗ് നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയതായി കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. സ്ഥലത്ത് കൃത്യമായ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നില്ലെന്നും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്നും ശ്രീ സുരേഷ് ഗോപി വ്യക്തമാക്കി. അപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാതാ അതോറിറ്റി പ്രോജക്ട് ഡയറക്ടറും തൃശൂർ ആർടിഒയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും ദേശീയപാതാ അതോറിറ്റി കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽ നിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ്

0: ശുദ്ധജല ക്ഷാമവും അനുഭവപ്പെടുന്നുണ്ട്. തുലാവർഷം എത്തുന്നത് വൈകിയാൽ ജലക്ഷാമം രൂക്ഷമാകാനുള്ള സാധ്യത ഏറെയാണ്. കൂടാതെ ചൂട് കൂടുന്നത് നിർജലീകരണം മാത്രമല്ല പലതരം രോഗങ്ങൾക്കും കാരണമാകും.
1: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഈ മാസം 10 അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തൊട്ടടുത്ത ദിവസം നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 14. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 68ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. കായികമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 25 മുതൽ 31 വരെ 7 ദിവസങ്ങളിലായാണ് മേള. കലാമേള എറണാകുളത്തും ഭിന്നശേഷി കലോത്സവം തിരുവനന്തപുരത്തും നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൌസ് സർജൻമാർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. ഡോക്ടർമാർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപടികൾ സ്വീകരിച്ചതായി മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: അത്യാഹിത വിഭാഗത്തിൽ 24 മണിക്കൂറും ആവശ്യാനുസരണം മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ ഡോക്ടർമാരെ അറിയിച്ചിട്ടുണ്ട്. എക്സ്റേ, ECG, ഫാർമസി എന്നിവ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ കോളേജിൽ ചൊവ്വാഴ്ച മുതലാണ് ഹൌസ് സർജൻമാർ പണിമുടക്ക് ആരംഭിച്ചത്. വകുപ്പ് മന്ത്രി ഇടപെട്ടാണ് അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് സമരക്കാർക്ക് ഉറപ്പു നൽകിയിരിക്കുന്നത്.
1: ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഫൈനലിൽ ചൈനീസ് സഖ്യത്തെയാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. ഇതോടെ ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ആദ്യ കിരീടം എന്ന നേട്ടവും സാത്വിക് ചിരാഗ് സഖ്യം സ്വന്തമാക്കി. ക്ഷയരോഗ നിവാരണ രംഗത്ത് ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം ജില്ലയിലെ ക്ഷയരോഗമുക്ത പഞ്ചായത്ത് പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചിതറ, നിലമേൽ, നീണ്ടകര, കുണ്ടറ, പേരയം, പൂതക്കുളം, മയ്യനാട്, ക്ലാപ്പന, ശൂരനാട് എന്നീ ഗ്രാമപഞ്ചായത്തുകൾ വിവിധ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. കോഴിക്കോട് മരുത്തോങ്കര മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ നേരിടുന്ന അടിസ്ഥാന സൌകര്യ വികസന പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി KA തുളസി. വിദ്യാർത്ഥികളുടെ പഠനത്തിന് ആവശ്യമായ കമ്പ്യൂട്ടർ സംവിധാനം ഉടൻ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ UGC നെറ്റ് പുനഃപരീക്ഷ ഈ മാസം 9-ഉം 10-ഉം നടക്കും. 9-ാം തീയതി രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് 3-ന് ആരംഭിക്കുന്ന 2-ാം ഷിഫ്റ്റിൽ കൊമേഴ്സും 10-ാം തീയതിയിലെ ആദ്യ ഷിഫ്റ്റിൽ സോഷ്യോളജിയും ക്രമീകരിച്ചിട്ടുണ്ട്. UGC നെറ്റ് .NTA.NIC.IN എന്ന വെബ്സൈറ്റിൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്തരവാദിത്തമുള്ള പൌരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഭിന്നശേഷിക്കാർക്കായി മലപ്പുറത്ത് സമഗ്ര പുനരധിവാസ ഗ്രാമം ഒരുങ്ങുന്നു. നിർമ്മാണോദ്ഘാടനം തിരൂരിൽ നാളെ മന്ത്രി VE അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. GST 2-ാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്ന് കേന്ദ്രസഹമന്ത്രി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശാസ്ത്ര കൗതുകം. ശാസ്ത്ര കൗതുകം. ശാസ്ത്ര കൗതുകത്തിൽ ഇന്ന് ന്യൂട്രിനോസിനെ കുറിച്ച് കേൾക്കാം. ആറ്റത്തിന്റെ അർത്ഥഗണികയാണ് ന്യൂട്രിനോസ്. ദുർബലമായ പ്രതിപ്രവർത്തനത്തിലൂടെയും ഗുരുത്വാകർഷണത്തിലൂടെയും പ്രവർത്തിക്കുന്ന കണങ്ങളാണ് ന്യൂട്രിനോസ്. വൈദ്യുതപരമായി ന്യൂട്രൽ ആയതുകൊണ്ടാണ് ഇതിനെ ന്യൂട്രിനോസ് എന്ന് പറയുന്നത്. വളരെ ചെറിയ പിണ്ഡം കാരണം അതിന്റെ ഗുരുത്വാകർഷണ പ്രതിപ്രവർത്തനം

0: വളരെ ദുർബലമാണ്. അതിസൂക്ഷ്മ രേണുക്കളാണ് ഇവ. ഓരോ നിമിഷത്തിലും കോടാനുകോടി അതിസൂക്ഷ്മ രേണുക്കൾ എല്ലാ ഖരവസ്തുക്കളെയും ഭേദിച്ചുകൊണ്ട് പ്രയാണം ചെയ്യുന്നു. സൂര്യപ്രകാശത്തിൽ നിന്ന് വിസർജനം ചെയ്യുന്ന അർത്ഥഗണങ്ങൾ ഈ നിമിഷത്തിലും അനന്തതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ നിമിഷത്തിലും അങ്ങനെ തന്നെയാണ്. പ്രകാശവേഗത്തിലുള്ള ന്യൂട്രിനോസിന്റെ ആവർത്തിത ചലനം നമ്മൾ അറിയുന്നില്ല എന്നു മാത്രം. പുഴകളും പൂക്കളും പൂമരങ്ങളും കടലുകളും മലകളും പാറമടകളും ഭൂഖണ്ഡങ്ങളും ന്യൂട്രിനോയുടെ സഞ്ചാരത്തിന് തടസ്സമാകുന്നതേയില്ല. ഈ ന്യൂട്രിനോസ് നിയന്ത്രണ വിധേയമായാലുണ്ടല്ലോ അത്ഭുതങ്ങളാണ് സംഭവിക്കുക. വാർത്താവിനിമയ സങ്കേതങ്ങളായ ഉപഗ്രഹങ്ങളുടെയും ഒപ്റ്റിക്കൽ ഫൈബറിന്റെയും ആവശ്യകത ഇല്ലാതാകും. ഒരു ടയർ ഫാക്ടറിയിലെ ഊർജ്ജതന്ത്ര ഗവേഷകനായ ഫൊണ്ടാനയ്ക്ക് മേരിലാൻഡ് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന ഗവേഷകൻ പ്രപ്പറാൻഡിൽ നിന്നാണ് ഇതേക്കുറിച്ചുള്ള സൂചന ആദ്യമായി ലഭിക്കുന്നത്. അദ്ദേഹം അനേക വർഷം അതിൽ ഗവേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇന്ദ്രനീലം പോലെ കട്ടിയുള്ള പ്രിസത്തിലൂടെ ന്യൂട്രിനോസിനെ കടത്തിവിട്ടാൽ നിയന്ത്രണ വിധേയമാക്കാൻ ആകുമെന്ന് ജോസഫ് വെബർ മനസ്സിലാക്കിയിരുന്നു. ഈ ഗവേഷണത്തിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കി അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഗവേഷണത്തിനായി വൻതുക അനുവദിക്കുകയും ചെയ്തു. പക്ഷേ അനേക വർഷം ഗവേഷണം നടന്നിട്ടും അത് പൂർണ്ണതയിലെത്തിയില്ല. വെബറുടെ കണ്ടെത്തലുകൾ അതിക്രൂരമായ വിമർശനത്തിന് വിധേയമായി. പിന്നീട് വെബർ സ്വന്തം ചെലവിൽ പരീക്ഷണം തുടർന്നു. 2000 സെപ്റ്റംബറിൽ വെബർ മരണമടഞ്ഞു. ന്യൂട്രിനോസിനെ കുറിച്ചുള്ള വെബറിന്റെ ഗവേഷണങ്ങൾക്ക് അവിടെ തിരശീല വീണു. മറ്റൊരു ഗവേഷകനായ റിച്ചാർഡ് ഫോൺമാൻ കട്ടിയുള്ള ഇന്ദ്രനീല പ്രിസം ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങൾ ന്യൂട്രിനോസിനെ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയുമെന്ന് തെളിയിച്ചു. എന്നാലും പോരായ്മകൾ ഏറെയുണ്ടായിരുന്നു. ഗവേഷണമൊക്കെ ഇത്രയേറെ മുന്നേറിയെങ്കിലും ദൃശ്യമാധ്യമ രംഗത്ത് ആറ്റത്തിന്റെ ഈ അർത്ഥഗണങ്ങളുടെ പ്രയോഗം ഇതുവരെ ഫലവത്തായിട്ടില്ല. കാരണം ബാഹ്യശബ്ദത്തിന്റെ അതിപ്രസരണവും പ്രകാശവീചികളുടെ പ്രകമ്പനവും നിയന്ത്രണ വിധേയമാകുന്നില്ല എന്നത് തന്നെയാണ്. ഇക്കാരണത്താൽ തന്നെയാണ് വെബറുടെ പരീക്ഷണങ്ങളും അപൂർണമായത്. ന്യൂട്രിനോസിനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കൂ. എന്തൊക്കെ സാധ്യതകളാണ് തെളിയുന്നതെന്നറിയാമോ? ബഹിരാകാശ ഗവേഷണത്തിനൊക്കെ വൻ സാധ്യതയാണുള്ളത്. അതിവിദൂരതയിൽ സഞ്ചരിക്കുന്ന ബഹിരാകാശ വാഹനങ്ങളെ ഞൊടിയിടയിൽ നിർദ്ദേശങ്ങൾക്ക് വിധേയമാക്കാനും സോളാർ പാനലുകൾ പ്രവർത്തനരഹിതമായാൽ ഞൊടിയിടയിൽ ഭൂമിയിൽ നിന്ന് വൈദ്യുതി പേടകത്തിനുള്ളിലെ ബാറ്ററിയിലേക്ക് എത്തിക്കാനും കഴിയുമായിരിക്കും. ഇനിയൊരു മനഃശാസ്ത്ര പഠനത്തിലേക്ക് കടക്കാം. ഒരാൾ മറ്റൊരാളിൽ വാക്കുകൊണ്ട് ഉദ്ദീപനമുണ്ടാക്കുമ്പോൾ പറയുന്നയാളിന്റെ തലച്ചോറിൽ നിന്ന് കേൾക്കുന്ന ആളിന്റെ തലച്ചോറിലേക്ക് വൈദ്യുതകാന്തിക തരംഗങ്ങൾ പ്രവേശിക്കുന്നതായി പഠനങ്ങൾ നടക്കുന്നു. പഠനം മാത്രമാണ് കേട്ടോ, നാളിതുവരെ തെളിയിച്ചിട്ടില്ല. ഇങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അത് ന്യൂട്രിനോസ് ആണെങ്കിലോ? ഇനി അതുമല്ല, വൈദ്യുതകാന്തിക തരംഗങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ചാലകമായി ന്യൂട്രിനോസ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലോ? എങ്കിൽ മനഃശാസ്ത്ര രംഗം മാറിമറിയാൻ അത് കാരണമാകുമെന്നതിൽ സംശയമില്ല തന്നെ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: നമ്മളെല്ലാവരും ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, ഒരു പുതിയ ശീലം തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു പഴയ ശീലം ഉപേക്ഷിക്കാൻ എന്താണ് ഇത്ര പ്രയാസം എന്ന്. പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് എളുപ്പമാണ്, എന്നാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ തലച്ചോർ അതിനെ ശക്തിയായി ചെറുക്കുന്ന പോലെ തോന്നും. ഇപ്രകാരം നമ്മുടെ തലച്ചോർ മാറ്റങ്ങളെ ചെറുക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രതിരോധത്തെ മറികടക്കാൻ പ്രതിഫലങ്ങൾ അഥവാ റിവാർഡ്സ് എങ്ങനെയാണ് സഹായിക്കുന്നത്? കൗതുകകരമായ ഒരു കാര്യമാണത്. മാറ്റമെന്നത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. എന്നാൽ നമ്മുടെ തലച്ചോറ് ഈ മാറ്റങ്ങളെ സ്വാഭാവികമായും ചെറുക്കാൻ ശ്രമിക്കുന്നു. ഇതിന് മൂന്ന് പ്രധാന ശാസ്ത്രീയ കാരണങ്ങളുണ്ട്. സ്ഥിരത നിലനിർത്താനുള്ള വയറിംഗ് അഥവാ ഹോമിയോസ്റ്റാറ്റസ്, അതായത് തലച്ചോറിന്റെ പ്രധാന ധർമ്മം ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആന്തരിക സ്ഥിരത നിലനിർത്തുക എന്നതാണ്. ഇതിന് ശാസ്ത്രത്തിൽ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നു. അപ്രവചനീയത സമ്മർദ്ദ പ്രതികരണങ്ങൾക്ക് അഥവാ സ്ട്രെസ് റെസ്പോൺസിന് കാരണമാകും. അതുകൊണ്ട് നിലവിലുള്ള അവസ്ഥ അതെത്ര മോശമാണെങ്കിൽ പോലും പരിചിതമായ സ്ഥിരത നൽകുന്നതിനാൽ തലച്ചോറ് അതിൽ തന്നെ തുടരാൻ ഇഷ്ടപ്പെടുന്നു. പരിചിതമായ പാത സുരക്ഷിതമാണെന്ന സന്ദേശമാണ് തലച്ചോറ് നൽകുന്നത്. വൈജ്ഞാനിക പരിശ്രമം അഥവാ കോഗ്നിറ്റീവ് എഫേർട്ട് ആണ്, അതായത് പുതിയ ചിന്തകളോ പുതിയ പെരുമാറ്റങ്ങളോ പഠിക്കാൻ തലച്ചോറിന് കൂടുതൽ മാനസിക ഊർജം ആവശ്യമാണ്. തലച്ചോറ് വളരെ മടിയനാണ്. ഊർജം സംരക്ഷിക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് വർഷങ്ങളായി ഉപയോഗിച്ച തഴക്കമായ ന്യൂറൽ പാതകളിലേക്ക്, അതായത് നമ്മുടെ ശീലങ്ങളിലേക്ക് എളുപ്പത്തിൽ മടങ്ങിപ്പോകാനാണ് ഇഷ്ടപ്പെടുന്നതും. ഈ പഴയ ശീലങ്ങൾ ഒരു ഷോർട്ട് കട്ട് പോലെയാണ്. ഒരു പുതിയ വഴി വെട്ടിത്തെളിക്കുന്നതിനേക്കാൾ എളുപ്പം പഴയ പാതയിലൂടെ നടക്കുക എന്നതാണ് ഈ തലച്ചോറിന്റെ ഒരു രീതി. മൂന്നാമത്തേത് ഭയവും അപകട സാധ്യതയുമാണ്. അതായത് മാറ്റം എന്ന് കേൾക്കുമ്പോൾ അത് അപകട സാധ്യത നിറഞ്ഞതാണെന്ന സന്ദേശം തലച്ചോറിന്റെ ചില ഭാഗങ്ങൾ നൽകുന്നു. തലച്ചോറിലെ ഭയത്തെയും ഭീഷണിയെയും തിരിച്ചറിയുന്ന ഭാഗമായ അമിഗ്ഡല മാറ്റമുണ്ടാകുമ്പോൾ സജീവമാകും. ഇത് പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ ഒഴിവാക്കാനുള്ള പ്രവണതയിലേക്ക് നമ്മെ നയിക്കുന്നു. ഒരു പുതിയ ജോലി ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉത്കണ്ഠ ഇതിന് ഉദാഹരണമാണ്. നമ്മുടെ തലച്ചോറിന്റെ ഈ സ്വാഭാവിക പ്രതിരോധത്തെ മറികടക്കാനുള്ള ശക്തമായൊരു വഴിയാണ് പ്രതിഫലങ്ങൾ അഥവാ റിവാർഡ്സ്. പ്രതിഫലങ്ങൾ ഉപയോഗിച്ച് മാറ്റങ്ങളെ എങ്ങനെയാണ് തലച്ചോറ് സ്വീകരിക്കുന്നത് എന്ന് നോക്കാം. ഒരു പുതിയ പെരുമാറ്റം ഒരു പ്രതിഫലത്തിലേക്ക് നയിക്കുമ്പോൾ അതൊരു അഭിനന്ദനമാവാം അല്ലെങ്കിൽ ആത്മസംതൃപ്തിയാവാം. തലച്ചോറ് ഡോപമൈൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ പുറത്തുവിടും. ഡോപമൈൻ പഠനത്തെയും പ്രചോദനത്തെയും ശക്തിപ്പെടുത്തും. ഈ ഡോപമൈൻ തരംഗം തലച്ചോറിന് ഇങ്ങനെയൊരു സന്ദേശം നൽകും: ഈ പ്രവർത്തനം നല്ലതാണ്, ഇതാവർത്തിക്കണം. ഈ പ്രതിഫലം കാരണം പുതിയ ശീലം തലച്ചോറിന് സന്തോഷകരമായൊരു അനുഭവമായി മാറും. തലച്ചോറിന് പുതിയ കണക്ഷനുകൾ ഉണ്ടാക്കാനും നിലവിലുള്ളവയെ ശക്തിപ്പെടുത്താനുമുള്ള കഴിവാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. പോസിറ്റീവായ പ്രതിഫലങ്ങൾ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ പ്രോത്സാഹിപ്പിക്കും. തുടർച്ചയായി പ്രതിഫലം ലഭിക്കുമ്പോൾ പുതിയ പെരുമാറ്റത്തിനായി തലച്ചോറിൽ ശക്തമായ പുതിയ ന്യൂറൽ പാതകൾ രൂപപ്പെടും. ഈ പുതിയ ശീലം കാലക്രമേണ കൂടുതൽ എളുപ്പമുള്ളതാക്കി മാറ്റും. ഉദാഹരണത്തിന്, സ്ഥിരമായി വ്യായാമം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജസ്വലത ഒരു പ്രതിഫലമാണ്. ഈ പ്രതിഫലം കാരണം വ്യായാമം ചെയ്യുന്നത് പിന്നീട് തലച്ചോറിനൊരു ഭാരമാകാതെ മാറും. പ്രതിഫലങ്ങൾ ലഭിക്കുമ്പോൾ തലച്ചോറ് ആ പുതിയ പെരുമാറ്റത്തിൽ നിന്ന് നല്ല ഫലം പ്രതീക്ഷിക്കാൻ പഠിക്കുന്നു. ഒരു പുതിയ പെരുമാറ്റം ഒരു പ്രതിഫലത്തിന് കാരണമാകുമെന്ന് തലച്ചോറ് പ്രതീക്ഷിക്കുമ്പോൾ മാറ്റത്തോടുള്ള അതിന്റെ പ്രതിരോധം കുറയും. കാരണം പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ അമിഗ്ഡലയുടെ ഭയത്തെ മറികടക്കാൻ തലച്ചോറിന് ശക്തി നൽകും. മാറ്റം വരുത്തുന്നതിലെ ബുദ്ധിമുട്ടിനേക്കാൾ വലുതാണ് അതിൽ നിന്ന് ലഭിക്കുന്ന നേട്ടം എന്ന ബോധ്യം ഉണ്ടാക്കുന്നു. മാറ്റം നമ്മുടെ തലച്ചോറിന് സ്വാഭാവികമായും ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ പുതിയ ശീലങ്ങൾ തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ മടുപ്പ് തോന്നുന്നത് നിങ്ങളുടെ പരാജയമല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറിന്റെ ഹോമിയോസ്റ്റാസിസ് എന്ന പ്രവർത്തനമാണ്. വലിയ ലക്ഷ്യങ്ങൾ നേടുന്നതിനിടയിൽ ചെറിയ പ്രതിഫലങ്ങൾ നൽകി നിങ്ങളുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കുക. ഉദാഹരണത്തിന്, 10 മിനിറ്റ് പഠിച്ച ശേഷം 5 മിനിറ്റ് വിശ്രമം, ഒരു ദിവസത്തെ ജോലി പൂർത്തിയാക്കിയ ശേഷം ഇഷ്ടപ്പെട്ടൊരു ചായ, ഇതൊക്കെ നമ്മുടെ സന്തോഷങ്ങളിലൊന്നല്ലേ? ഇത്തരം ചെറിയ ഡോപ്പമൈൻ റിലീസുകൾ പുതിയ ശീലങ്ങളുമായി ബന്ധപ്പെട്ട ന്യൂറൽ പാതകളെ ശക്തിപ്പെടുത്തും. നമ്മുടെ തലച്ചോറ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഈ അറിവ് സ്വയം മെച്ചപ്പെടുത്താനുള്ള നമ്മുടെ യാത്രയിൽ ഒരു വലിയ ശക്തിയായി മാറും. പ്രതിരോധം തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ശരിയായ പ്രതിഫലങ്ങൾ ഉപയോഗിച്ച് നമുക്ക് തലച്ചോറിനെ വഴിതിരിച്ചുവിടാനും പുതിയതും ആരോഗ്യകരവുമായ ശീലങ്ങളിലേക്ക് അതിനെ പരിശീലിപ്പിക്കാനും സാധിക്കും.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേദം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മനുഷ്യർ ചിന്തിക്കുന്നിടത്തോളം അവർ തമ്മിൽ വൈവിധ്യമുണ്ടാകും. ഈ വിവിധത്വമാണ് ജീവിത ലക്ഷണം. അതുണ്ടായിരിക്കണം. എത്ര മനുഷ്യരുണ്ടോ അത്രയും വിവിധത്വവും ഉണ്ടാവും. അങ്ങനെ വിവിധങ്ങളായാലേ സർഗാത്മകതയും ക്രിയാത്മകതയും പൂവണിയുകയുള്ളൂ. അത് നശിപ്പിച്ച് എല്ലാവരും ഒരുപോലെയാകണമെന്ന് വാശി പിടിച്ചതായിരുന്നു ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ പരാജയം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ரசவாணி. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യ പുരോഗതിക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, വ്യക്തിത്വ വികസനം എന്നിവ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള കർമ്മരേഖ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ ലോക ഭൂപടം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തെ പിന്തുണച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിൽ 5 നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 1 മരണം, 2 പേരുടെ നില ഗുരുതരം, രക്ഷാപ്രവർത്തനം ഊർജിതം. ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ബീഹാറിലും ഉത്തർപ്രദേശിലും വെള്ളപ്പൊക്ക സ്ഥിതി രൂക്ഷമാകുന്നു. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം. വാർത്തകൾ വിശദമായി. രാജ്യ പുരോഗതിക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, വ്യക്തിത്വ വികസനം എന്നിവ അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ തൊഴിലിനായി മാത്രം സജ്ജരാക്കാതെ സമൂഹത്തിന് ഉപകാരപ്രദമായ ഉത്തരവാദിത്തമുള്ള പൌരന്മാരായി വളർത്താനും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുവാഹട്ടിയിലെ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: When you give the right education to the woman, they know how to stand on their own legs. That is the real woman empowerment, and that is what is happening here. Historical transformation in the lifting of women's right is coming up in the country.
0: 2047 വികസിത ഭാരതം കൈവരിക്കുകയെന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ വടക്കുകിഴക്കൻ മേഖല ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും സമഗ്ര വികസനം അത്യാവശ്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഈ മാസം 8 മുതൽ 10 വരെ ശ്രീലങ്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. സന്ദർശനവേളയിൽ ശ്രീ സിംഗ് ശ്രീലങ്കൻ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുകയും കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയും ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ശക്തമായ സമുദ്ര പ്രതിരോധ പങ്കാളിത്തം ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരമ്പരാഗതമായ ഉഭയകക്ഷി ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള കർമ്മരേഖ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്റലിജൻസ് അധിഷ്ഠിത നടപടികൾ, കൃത്രിമ ലഹരി വസ്തുക്കളുടെ നിയന്ത്രണം തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കർമ്മരേഖ തയ്യാറാക്കിയതെന്ന് അമിത്ഷാ ഗോവയിലെ പനജിയിൽ പറഞ്ഞു. ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിന് 100,000 നശാമുക്ത മിത്രങ്ങളെ സജ്ജമാക്കുമെന്നും ലഹരി വിമുക്ത കേന്ദ്രങ്ങളുടെ എണ്ണം 1,751 ഉയർത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
2: ജൂലൈ 2026 ജൂലൈ തക്ക एक 3 साल का रोड मैप हमने बनाया है. इसमें हमारे सभी प्रकार के लक्ष्यों को टाइम बाउंड बनाकर हम सार्वजनिक करने जा रहे हैं और ये सबसे बड़ी राष्ट्रीय लड़ाई के रूप में हम इसको आगे लेने का प्रयास कर रहे हैं.
0: ലോകത്തെ ഭൂഖണ്ഡങ്ങളുടെ യഥാർത്ഥ വിസ്തൃതി കൂടുതൽ വ്യക്തതയോടെയും ആനുപാതികമായും അടയാളപ്പെടുത്തുന്ന പുതിയ ലോക ഭൂപടം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തെ ഇന്ത്യ പിന്തുണച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡം അടക്കമുള്ള വിവിധ പ്രദേശങ്ങളുടെ യഥാർത്ഥ വിസ്തൃതി വ്യക്തമാക്കുന്ന കറക്റ്റ് ദ മാപ്പ് പ്രമേയത്തിന് അനുകൂലമായാണ് ഇന്ത്യ വോട്ട് ചെയ്തതെന്ന് മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. എന്നാൽ ജമ്മു കാശ്മീരും ലഡാക്കും ഉൾപ്പെടുന്ന ഇന്ത്യയുടെ പരമാധികാര പ്രദേശങ്ങൾ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭൂപടത്തിന് അനുസൃതമായി മാത്രമേ ചിത്രീകരിക്കാവൂ എന്നും ശ്രീ ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. ന്യൂഡൽഹിയിലെ സത്യനികേതൻ പ്രദേശത്ത് 5 നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 1 മരണം, 2 പേരുടെ നില ഗുരുതരം, 6 പേരെ രക്ഷപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധു ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളോടും നിർദ്ദേശിച്ചു. സ്ഥലത്ത് ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി 18 അഗ്നിരക്ഷാ യൂണിറ്റുകൾ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത പറഞ്ഞു. സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർലാൽ. സ്വച്ഛതാ ഹി സേവ പ്രചാരണത്തിന്റെ 9-ാം പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഭാരതത്തിനായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മണിപ്പൂരിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടികയിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ വൻ വർധന. സംസ്ഥാനത്തെ ആകെയുള്ള 19,60,620 വോട്ടർമാരിൽ 10,00,000 പരം പേർ സ്ത്രീകളാണ്. മണിപ്പൂരിലെ സ്ത്രീ പുരുഷ അനുപാതം 1056 ഉയർന്നതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അരുൺകുമാർ സിൻഹ അറിയിച്ചു. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2026 ബ്രിക്സ് ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
4: സുരക്ഷാ ഒരുക്കങ്ങളുടെ ഭാഗമായി ഡൽഹി പോലീസ് ഇന്ന് രാവിലെ ദേശീയ തലസ്ഥാനത്ത് മോട്ടോർ കാർക്കഡ് റിഹേഴ്സലുകൾ നടത്തുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. റിഹേഴ്സലുകൾ കണക്കിലെടുത്ത് നഗരത്തിലെ 22 സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി ബ്രിക്സ് അംഗ പങ്കാളി രാജ്യങ്ങളിലെ നേതാക്കളെയും ഔട്ട്റീച്ച് രാജ്യങ്ങളെയും അന്താരാഷ്ട്ര സംഘടനകളുടെ തലവന്മാരെയും ഒരുമിച്ച് കൊണ്ടുവരും. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രഥമ ഐ ബ്രിക്സ് ഉച്ചകോടിയും സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയെ തുടർന്ന് ബീഹാറിലും ഉത്തർപ്രദേശിലും വെള്ളപ്പൊക്ക സ്ഥിതി കൂടുതൽ വഷളായി. ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ബീഹാർ, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, പശ്ചിമബംഗാൾ, വടക്കുകിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നാളെ വരെ സമാനമായ കാലാവസ്ഥയായിരിക്കും. ജമ്മുകാശ്മീർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഫൈനലിൽ ചൈനീസ് സഖ്യത്തെയാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. ഇതോടെ ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ആദ്യ കിരീടം എന്ന നേട്ടവും സാത്വിക് ചിരാഗ് സഖ്യം സ്വന്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലും പരിസര പ്രദേശങ്ങളിലും US ഇറാൻ സംഘർഷം വീണ്ടും രൂക്ഷമായി. കപ്പലുകൾക്ക് നേരെ ഇരുപക്ഷവും ആക്രമണം നടത്തി. ഇന്നലെ 3 ഇറാനിയൻ എണ്ണ ടാങ്കറുകൾ തടഞ്ഞതായി US സെൻട്രൽ കോം അറിയിച്ചു. അതിനിടെ ഹോർമൂസ് കടലിടുക്കിന്റെ സംരക്ഷിത പ്രദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച US കപ്പൽ തങ്ങളുടെ നാവികസേന ആക്രമിച്ചതായി ഇറാനും അവകാശപ്പെട്ടു. സംഘർഷത്തെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ചരക്ക് സേവന നികുതി 2-ാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസസ് റിസർച്ചിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിലാണ് സെമിനാർ നടക്കുന്നത്. മറ്റന്നാൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാത്രികാലങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റോഡുകളിൽ പ്രത്യേക പട്രോളിംഗ് നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയതായി കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ ദേശീയപാതാ അതോറിറ്റിയുമായും ചർച്ച നടത്തി. സ്ഥലത്ത് കൃത്യമായ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നില്ലെന്നും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്നും ശ്രീ സുരേഷ് ഗോപി വ്യക്തമാക്കി. അപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാതാ അതോറിറ്റി, പാലക്കാട് പ്രോജക്ട് ഡയറക്ടറും തൃശൂർ RTOയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി. ഗീത ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും ദേശീയപാതാ അതോറിറ്റി കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. IIT മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യ പുരോഗതിക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, വ്യക്തിത്വ വികസനം എന്നിവ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള കർമ്മരേഖ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ ലോക ഭൂപടം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തെ പിന്തുണച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിൽ 5-നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരു മരണം. 2 പേരുടെ നില ഗുരുതരം. രക്ഷാപ്രവർത്തനം ഊർജ്ജിതം. ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ബീഹാറിലും ഉത്തർപ്രദേശിലും വെള്ളപ്പൊക്ക സ്ഥിതി രൂക്ഷമാകുന്നു. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
5: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
6: ബയോസ്കോപ്പിൽ ഇന്നാദ്യം രസികൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, ആലാപനം ദേവാനന്ദും സുജാത മോഹനും.

ഡയമണ്ട് നെക്ലസ് എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകി. റഫീഖ് അഹമ്മദ് രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം നിവാസ്.

ചിത്രം പാണ്ടിപ്പട. സംഗീതം സുരേഷ് പീറ്റേഴ്സ്. രചന ചിറ്റൂർ ഗോപി. ആലാപനം പ്രതാപചന്ദ്രൻ.

ബയോസ്കോപ്പിലിനി ONV കുറുപ്പ് രചന നിർവഹിച്ച ഗാനമാണ്. ചിത്രം പട്ടം പോലെ. സംഗീതം ജോൺസൺ. ആലാപനം മധു ബാലകൃഷ്ണനും ഹരിണിയും.

ചിത്രം ഗുൽമോഹർ. സംഗീതം ജോൺസൺ. രചന ONV. ആലാപനം വിജയ് യേശുദാസും ശ്വേതാമോഹനും.

ചിത്രം കരയിലേക്കൊരു കടൽ ദൂരം. സംഗീതം എം ജയചന്ദ്രൻ. രചന ONV. ആലാപനം KJ യേശുദാസ്.

കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് ബയോസ്കോപ്പിലിനി. ചിത്രം മഹാസമുദ്രം. രചന കൈതപ്രം. സംഗീതം എം ജയചന്ദ്രൻ.

റോബിൻഹുഡ് എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചന നിർവഹിച്ച് എം ജയചന്ദ്രൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം വിജയ് യേശുദാസും ശ്വേതാമോഹനും.

ബയോസ്കോപ്പിലിനി ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം വിദ്യാസാഗർ, രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, ആലാപനം ഷഹബാസമനും സുജാത മോഹനും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2.

കാർഷിക മേഖലാ വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയവും ജെ എസ് ഡബ്ല്യു ഫൌണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ മഹിളാ കൃഷിശക്തി പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്കും സെപ്റ്റംബർ 15 നാമനിർദ്ദേശം സമർപ്പിക്കാം. ജേതാക്കൾക്ക് 7 ലക്ഷം രൂപ വരെ സമ്മാനം ലഭിക്കും. വിത്തുകളും ജൈവ വൈവിധ്യവും തദ്ദേശീയ അറിവുകളും കാലാവസ്ഥാ പ്രതിരോധശേഷിയും പരിസ്ഥിതി സംരക്ഷണവും പോഷക ആഹാര സുരക്ഷയും ഗ്രാമീണ ഉപജീവനവും എന്നീ 3 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് 0442254129 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള പുതുപ്പള്ളിയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പിലുള്ള പരിശീലനം 2026 സെപ്റ്റംബർ 7 മുതൽ 11 വരെയുള്ള തീയതികളിൽ നടത്തപ്പെടുന്നു. വിളവെടുപ്പ്, വിവിധയിനം ടാപ്പിംഗ് കത്തികളുടെ ഉപയോഗം, നൂതന ടാപ്പിംഗ് രീതികൾ, യന്ത്രവൽകൃത ടാപ്പിംഗ്, നിയന്ത്രിത കമിഴ്ത്തിവെട്ട്, ഇടവേള കൂടിയ ടാപ്പിംഗ്, ഉത്തേജക ഔഷധ പ്രയോഗം എന്നിവ പരിശീലനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമുള്ള റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം. പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 9207485392 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. റബ്ബർ ബോർഡ് വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയും ചെയ്യാവുന്നതാണ്. വെള്ളായണി കാർഷിക കോളേജിലെ മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി വിഭാഗത്തിൽ ബയോ ഇൻഫർമാറ്റിക്സ് വിഷയം കൈകാര്യം ചെയ്യുന്നതിനായി ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് സെപ്റ്റംബർ 23 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. പ്രതിമാസം പരമാവധി വേതനം 44,100 രൂപയായി നിജപ്പെടുത്തിയിരിക്കുന്നു. കരാർ അടിസ്ഥാനത്തിൽ പരമാവധി 1 വർഷത്തേക്കോ സ്ഥിര നിയമനം സ്ഥലംമാറ്റം മുഖേന ഒഴിവ് നികത്തൽ നടത്തുന്നതുവരെയോ ഏതാണോ ആദ്യം അതുവരെയുള്ള കാലയളവിലേക്കാണ് നിയമനം. ബയോ ഇൻഫർമാറ്റിക്സിൽ ബിരുദാനന്തര ബിരുദവും PhD അല്ലെങ്കിൽ നെറ്റ് യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, മേൽവിലാസം തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ, തിരിച്ചറിയൽ രേഖ, സംവരണത്തിന് അർഹരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം തിരുവനന്തപുരത്തുള്ള വെള്ളായണി കാർഷിക കോളേജ് ഡീൻ ഓഫ് ഫാക്കൽറ്റിയുടെ ഓഫീസിൽ 23 സെപ്റ്റംബർ 2026 രാവിലെ 9:30 എത്തിച്ചേരേണ്ടതാണ്. നെറ്റ് അല്ലെങ്കിൽ PhD യോഗ്യത ഉള്ളവരുടെ അഭാവത്തിൽ യോഗ്യത ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0471-2381-002, 2381-915 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കെപ്കോ ചിക്കൻ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നതിന് ഏജൻസികൾ അനുവദിക്കുന്നതിനു വേണ്ടി നിലവിൽ 2 കിലോമീറ്റർ പരിധിയിൽ കെപ്കോ ചിക്കൻ ഏജൻസികൾ ഇല്ലാത്ത തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപര്യമുള്ള വ്യക്തികൾ, സ്ഥാപന ഉടമകൾ സ്വന്തം വിശദാംശങ്ങളും ഏജൻസി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്നിവ വ്യക്തമാക്കിക്കൊണ്ട് വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ്, പേട്ട, തിരുവനന്തപുരം 695024 എന്ന മേൽവിലാസത്തിലോ kepcopoultry@gmail.com എന്ന ഇമെയിലിലോ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9809159 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര വെജിറ്റബിൾ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ചീര, അരുൺ റെഡ്, ഗ്രീൻ, വെണ്ട അർക്ക അനാമിക, വഴുതന ഹരിത, വെള്ളരി സൗഭാഗ്യ, വാളരിപ്പയർ പീച്ചിങ്ങ, KRH1, പാവൽ പ്രഗതി എന്നീ പച്ചക്കറി വിത്തുകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9188-2484-81 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പിനാദം.
1: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് മഴയെക്കുറിച്ച് പറയാം. എവിടെ നിന്നാണമ്മേ ഈ മഴ വരുന്നത്? പെയ്തു കഴിഞ്ഞ് എങ്ങോട്ടാണിത് പോകുന്നത്? അമ്മയും പണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ആലോചിച്ചത്. ആകാശം ചോരുന്നതാണെന്ന് അമ്മൂമ്മ പറഞ്ഞു തന്നു. നിനക്കറിയുമോ, ആകാശം കൂടി അലിഞ്ഞു പെയ്യുന്ന നീലമഴ അമ്മ സ്വപ്നം കണ്ടിട്ടുണ്ട്. കൊള്ളിയാനകൾ കണ്ടപ്പോൾ മഴയ്ക്ക് തീപിടിച്ചെന്ന് കരുതി അമ്മൂമ്മയെ കെട്ടിപ്പിടിക്കും. ഇടിമുഴങ്ങുമ്പോൾ ചെവിയടയ്ക്കും. മഴക്കാര്യങ്ങൾ അങ്ങനെ ഏറെയുണ്ട്. പെരുമഴയുള്ള ദിവസമാണ് മോള് ജനിച്ചത്. നിന്റെ കരച്ചിലിനും മീതയായിരുന്നു മഴ. ആശുപത്രിയുടെ ജനാലയ്ക്ക് പുറത്ത് ഇരമ്പിയാർക്കുന്ന മഴ കേട്ട് ഉറങ്ങാതെ അമ്മ മോളെ ചേർത്ത് കിടന്നു. വളർന്നപ്പോൾ മഴ നനയരുതെന്ന് അമ്മ വിലക്കി. നനുത്തതാണെങ്കിലും മഴയുടെ സ്പർശത്തിൽ ഒരു പനിച്ചോട് ബാക്കി നിൽക്കുന്നു. ജീവിതത്തിൻ്റെ മഹായാനങ്ങൾക്കിടയിൽ എത്രയെത്ര മഴകൾ പെയ്യുകയും തോരുകയും ചെയ്തു. മഴയൊന്ന് പെയ്ത് കിട്ടാൻ കാത്തുകാത്തിരുന്ന ദിവസങ്ങൾ, മുടിഞ്ഞ മഴയെന്ന് ശപിച്ചുപോയ നിമിഷങ്ങൾ, മഴ പല കാലദേശങ്ങളിലൂടെ കൊട്ടിപ്പാടി കടന്നുപോകുന്നു.

കുടയ്ക്ക് താങ്ങാനാവുന്നതിലും അധികം മഴ, പുതപ്പിന് താങ്ങാനാവുന്നതിനുമപ്പുറം തണുപ്പ്. വയലും വരമ്പും റോഡും തോടുമെല്ലാം ഒന്നായി അങ്ങനെ ഒഴുകുന്ന കാഴ്ച. മേൽപ്പുരയിൽ നിന്ന് മഴനാരുകൾ ഊർന്നിറങ്ങുന്നു. തിമർത്തു പെയ്യുന്ന മഴയിൽ അലിഞ്ഞു ചേർന്ന് ആർത്തുല്ലസിക്കുന്ന കുട്ടികൾ പണ്ട് നിരത്തുകളിലെ നിത്യകാഴ്ചകളായിരുന്നു. പുസ്തകങ്ങൾ ഉടുപ്പിനുള്ളിൽ തിരുകി മഴയിലോടിയും വെള്ളച്ചാലുകൾ നീന്തിയും കളിച്ചും നടന്നത് ഓർമ്മ. സ്കൂൾ ബസിന്റെ ജനൽക്കമ്പികൾക്കിടയിലൂടെ കൈനീട്ടി മഴയെ തൊട്ടുനോക്കിയ കുട്ടിക്കാലം.

ഇടവവും തുലാമാസവും മഴയുടെ രാഗമാലികാ കാലങ്ങൾ, കാശിയുടെ അതർവരമ്പുകൾക്കും അപ്പുറം ആർത്തു പെയ്യുന്ന മഴയുടെ ഋതുചര്യകൾ, ധാരമുറിയാതെ പെയ്യുന്ന ഇടവപ്പാതിയാണ് ആണ്ടിൽ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ മഴ. രോഹിണി ഞാറ്റുവേല മുതൽ തിരുവാതിര ഞാറ്റുവേല വരെ നിർത്താതെ പെയ്യുന്ന മഴ. തണുത്തു വീഴുന്ന ഇടവപ്പാതി കഴിഞ്ഞാൽ തുലാവർഷമാണ് അടുത്ത മഴക്കാലം. എത്രയെത്ര ഓർമ്മകൾ! മഴയെ ചൊല്ലി ആർക്കെല്ലാം എന്തെല്ലാം പറയാനുണ്ടാകും! ജാലകങ്ങൾ തുറന്നിട്ടാൽ മഴ കാണാവുന്ന വിധത്തിൽ വേണം ഒരു മുറിയെങ്കിലുമെന്ന് കുഞ്ഞുലക്ഷ്മിക്ക് നിർബന്ധമായിരുന്നു. ഒടുവിൽ മരണം അവളെ തേടി വന്നതും മഴയായി തന്നെ. മുറ്റത്ത് പെരുമഴയിൽ കിടന്ന് ചുഴലിദീനം വന്ന് കുഞ്ഞുലക്ഷ്മി. മരണവും പ്രളയവും ദുരിതവും പ്രണയവുമൊക്കെയായി മഴ പെയ്യുകയും തോരുകയും ചെയ്യുന്നു. സാഹിത്യത്തിലേക്കും സിനിമയിലേക്കും മഴയെ കഥാപാത്രമായും അതിഥി താരമായും ക്ഷണിച്ചുകൊണ്ടുവന്ന ഭാഷ ഒരുപക്ഷെ മലയാളം പോലെ മറ്റൊന്നുണ്ടാവില്ല.

മേഘങ്ങൾ പറന്നു താണുവന്ന് കൈക്കൊമ്പിളിൽ മഴ പെയ്ച്ചു പോകുന്ന ചിറാപ്പുഞ്ചി, മലഞ്ചെരിവുകളിലൂടെ മെല്ലെ ഇറങ്ങി വരുന്ന ബസ്സുകളിലിരുന്ന് വേണമെങ്കിൽ മേഘങ്ങളെ തൊടാം. കനത്ത മഴയും നേർത്ത മഴയും ചാറ്റൽ മഴയും ഒക്കെയായി മഴയുടെ കളിവിളയാട്ടം. ആരാവും ഈ ജില്ലയ്ക്ക് മേഘാലയ എന്ന് പേരിട്ടത്? ശരിക്കും മേഘാലയ, മേഘങ്ങളുടെ ഒരു അയ്യരുകളി. അല്ലാതെന്തു പറയാൻ, ചിറാപുഞ്ചിയിൽ മഴ പെയ്താൽ ഇന്നും ബംഗ്ലാദേശിലെ സിൽഹട്ടും ചട്ടക്കും ജില്ലയിലെ ആളുകളുടെ നെഞ്ചിടിക്കും. കാരണം ചിറാപുഞ്ചിയിലെ കനത്ത മഴ ഈ ജില്ലകളെ മുക്കിക്കളയും. മഴ നനഞ്ഞ് കുളിച്ചു നിൽക്കുന്ന ഖാസിക്കുന്നുകളിലെ ചിറാപുഞ്ചിക്ക് മുകളിൽ നിന്ന് മേഘമാലകൾക്കിടയിലൂടെ നോക്കിയാൽ ബംഗ്ലാദേശ് കാണാം. 200 വർഷം മുൻപ് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച കാലാവസ്ഥാ കേന്ദ്രം മഴയുടെ ഹൃദയത്തുടിപ്പുകൾ രേഖപ്പെടുത്തി ചിറാപുഞ്ചിയിൽ ഇന്നും സജീവം. മഴ ഊഞ്ഞാല് കെട്ടിയാടുന്ന മേഘച്ചില്ലകൾ, അതിൻ്റെ നൂലുകൾ നമ്മെ അവിടെ കെട്ടിയിടും.

മരങ്ങൾക്ക് മേലിൽ നിന്ന് ആവിയിൽ പുതഞ്ഞ മഴ. മഴയുടെ തുള്ളി വയനമരത്തോട് തൊട്ടു നിൽക്കുന്ന കൊന്നത്തെങ്ങിൻ്റെ തുഞ്ചാണിയോലയുടെ തുമ്പിലങ്ങനെ കുരുങ്ങി കീഴോട്ടൊഴുകി ഒഴുകിയൊഴുകി മടലിലുടക്കാതെ ഓലയിൽ ചിതറാതെ തടിയിലൂടെ നെടുനീളെ കീഴോട്ടുരുണ്ട് തടിയോടൊരുമ്മിക്കിടക്കുന്ന മണലിൽ ഒരു തുളയുണ്ടാക്കി മറയുമ്പോൾ കുട്ടി വാതിലിൻ്റെ സാക്ഷി ഇളക്കി ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്കിറങ്ങുന്നു. പുറത്തിരുട്ടാണ്. ഇരുട്ടിൽ മഴ കനക്കുന്നു. പാറി വന്ന മഴ, ചിറകുകൾ വിതർത്തിപ്പറക്കുന്ന കഴുകൻ മഴ, മഴ എന്ന കഥ പത്മരാജൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. തൂവാനത്തുമ്പികളിൽ പത്മരാജൻ മഴയെ കഥാപാത്രമാക്കി. ക്ലാരയ്ക്കും ജയകൃഷ്ണനുമിടയിൽ അജ്ഞേയമായ പ്രണയത്തിൻ്റെ മഴ തിമർത്തു പെയ്തു.

നരച്ച ദിക്കുകൾ ഇരുളുകയും പേമാരി കലങ്ങി ചുകന്ന ചുഴുകുത്തി കൂരകൾ വിഴുങ്ങുകയും ചെയ്യുന്ന ഈ മഴക്കോളിൽ ഓർക്കുന്നുവോ പഴയൊരു വെള്ളപ്പൊക്കത്തെ എന്ന് എന്നൻ കക്കാട്. അമ്മേ വരൂ വരൂ, വെക്കം വെളിയിലേക്കില്ലെങ്കിലേ മഴ തോർന്നു പോമേ എന്ന് ബാലാമണിയമ്മ. ഏറ്റവും ഇറക്കവും മറ്റൊരൻ സ്നേഹത്തിൻ്റെ ആർദ്രമാം തീരത്തു ഞാൻ അഭയം കണ്ടെത്തുമ്പോൾ നഷ്ടാവസരങ്ങൾ തൻ വഴിത്താറയിൽ മഴ കൊട്ടിപ്പാടുന്നു, ഞാൻ ആ പാട്ടോർത്ത് ചിരിക്കുന്നു എന്ന് ONV. രാത്രി മഴ ചുമ്മാതെ കേണം ചിരിച്ചും വിതമ്പിയും നിർത്താതെ പെറുപെറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്ന ഒരു യുവതിയാം ഭ്രാന്തിയെപ്പോലെ എന്ന സുഗതകുമാരി. മഴക്കാലമാണ്, മറക്കേണ്ട കുഞ്ഞേ, മനസ്സീർപ്പമാർന്ന മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞേ എന്ന അൻവർ അലിയും.

ഭൂമിയുടെ ഭൗതികവും രസതന്ത്രപരവുമായ മാറ്റങ്ങൾക്കെല്ലാം ഹേതുവാണ് മഴ. ജീവൻ ഉദിക്കുന്നതിനും പൊലിക്കുന്നതിനും ആധാരം. മഴയൊന്നു വരാൻ വൈകിയാൽ ഉള്ളു തേങ്ങിയിരുന്ന കാലമുണ്ടായിരുന്നു. മഴയെത്താത്തത് പരാതിപ്പെട്ട് ചാരുകസാലയിലിരുന്ന് സങ്കടപ്പെടുന്ന അച്ഛനു വേണ്ടിയാകണം രാത്രിയിൽ ആ മഴ പെയ്തത്. മഴ മാറിയാൽ കൃഷി പിഴയ്ക്കും. കൃഷി പിഴച്ചാൽ ജീവിതത്തിന്റെ മാനവും ഭൂമിയും എല്ലാം തകിടം മറിയും. മഴയുടെ ഗതിവേഗങ്ങൾക്കനുസരിച്ച് ജീവിതത്തിന് താളക്രമങ്ങൾ ഉണ്ടാക്കി വെച്ച പഴയ കാലം, അതൊരു നല്ല കാലമെന്ന് പറയുന്നവരാണ് കൂടുതലും. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിഞ്ഞിരുന്ന കാലമായിരുന്നു അത്. ആണോ? അങ്ങനെയായിരുന്നു. ജന്മി കുടിയാൻ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ നല്ല കാലം തന്നെ ആയിരുന്നിരിക്കണം.

മാനത്തിന്റെ കടക്കണ്ണിൽ നിന്ന് ചിലപ്പോഴെങ്കിലും പെയ്യുന്ന കള്ളമഴ, നനച്ചിരിക്കാതെ ഒരു ചാറ്റൽ മഴ, വെയിലോട് ചാഞ്ഞു നിന്ന് ഒരു പൊടിമഴ, ഒരു കാക്കപ്പറക്കൽ ദൂരെ നാലുമുക്കിൽ പെയ്തിട്ടും കള്ളമഴ ഇവിടെ ഭൂതംകോട്ട് പെയ്തില്ല. വരയിട്ട് അതിരു തിരിച്ച് പെയ്തു കളഞ്ഞു. മഴയുടെ ലീലാവിലാസങ്ങൾ, പെരുങ്കളി അട്ടങ്ങൾ, ലാസ്യ താണ്ഡവങ്ങൾ, കേളികൊട്ടുകൾ, അഷ്ടപതിയുടെ ആവർത്തനങ്ങൾ, നവരസഭാവങ്ങളാർന്ന് മഴ മണ്ണിൻ്റെ സംവേദനങ്ങളെ പിന്നെയും പിന്നെയും തൊട്ടുണർത്തുന്നു.

മഴയുടെ ഭീകരത പ്രളയമായി ഒടുങ്ങുന്നു. തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ, അതുപോലൊരു കഥ ലോകകഥാസാഹിത്യത്തിൽ എവിടെയും ഉണ്ടാവില്ല. ഇപ്പോൾ തട്ടിൻ്റെയും പരണിൻ്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട്. മേൽക്കൂരയുടെ രണ്ടുവരിയോല വെള്ളത്തിനടിയിലാണ്. ഭയങ്കരമായ മഴ തോർന്നിട്ട് 3 ദിവസമായി. കൂരയുടെ ഓല പൊളിച്ച് ചേന്നൻ ഒരു കണക്കിൽ പുറത്തിറങ്ങി 4 ചുറ്റിനും നോക്കി. വടക്ക് ഒരു കെട്ടുവെള്ളം പോകുന്നു. ഇങ്ങനെ യഥാതഥമായി എഴുതാനാവുക എന്നത് ഒരത്ഭുതമാണ്.

ആകാശത്തിലേക്ക് നോക്കി അസ്വസ്ഥനായി നിന്നു. കടുത്ത ചാരനിറത്തിലുള്ള ആകാശം നനഞ്ഞൊലിക്കുകയായിരുന്നു. ഈ ചാരനിറത്തിന്റെ ഇടയിൽ വല്ല വിടവുകളുമുണ്ടോ? വെളിച്ചം ഏതിലൂടെയെങ്കിലും അരിച്ചു വരുന്നുണ്ടോ എന്ന് അയാൾ ആകാംക്ഷയോടെ നോക്കി നിന്നു. പക്ഷേ എവിടെയും വെളിച്ചമുണ്ടായിരുന്നില്ല. മഴയുടെ ശക്തി കൂടുകയായിരുന്നു. കാറ്റ് മൂളിക്കൊണ്ടിരുന്നു. മുളം കാടുകളെ കിടിലം കൊള്ളിച്ചുകൊണ്ട് ശരം പോലെ പാഞ്ഞു പോകുന്ന കാറ്റ്. കാറ്റിന്റെ മുഴക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാറ്റ് ഊക്കോടെ വീശുമ്പോൾ മഴയുടെ ശബ്ദം നിലച്ചു പോകുന്നു. താളം തെറ്റിപ്പോകുന്നു. കാറ്റിന്റെ ശക്തി കുറയുമ്പോൾ വീണ്ടും മഴ. മഴയുടെ ശബ്ദം, മഴയുടെ താളം. മഴ, മഴ. ടി പത്മനാഭന്റെ കഥയിൽ നിന്ന് മഴ ആസ്വാദന ഹൃദയങ്ങളിലേക്ക് ഇരച്ചു പെയ്യുന്നു. മഴ, കഥയുടെ ഹൃദ്യമായ മഴ.

മഴ വരും പോകും, പല കാലവർഷങ്ങൾ നമുക്ക് മുന്നിലൂടെ കടന്നുപോകും. ഭൂമിയിൽ നീർപ്പോളകൾ വിരിയിച്ച് കുസൃതിയിടുന്ന മഴയുടെ സംഗീതം, മഴയുടെ സ്പർശം. മഴ എത്ര സുന്ദരമായ പദമാണത്! ഒരു പെൺകുട്ടിക്ക് ചേരുന്ന എത്ര നല്ല പേര് മഴ! എന്തുകൊണ്ടോ മഴയെ ആണായി കാണാൻ എനിക്ക് വയ്യ. മഴ അതൊരു ഗ്രാമീണ പെൺകുട്ടിയാണ്.

0: ഒറ്റക്കമ്പി നാദം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സുഗതമി രാത്രിയിലേക്ക് സ്വാഗതം. സാമൂഹിക മാധ്യമങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്ക് ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ രണ്ട് തലമുണ്ട്. ഒന്ന്, അത് ദുരുപയോഗം ചെയ്ത് കുട്ടികൾ വഴിതെറ്റുന്നു, സ്ത്രീകളെ അപമാനിക്കുന്നു, ആർക്കെതിരെയും എന്തും പറയാം എന്ന അവസ്ഥയുണ്ട് എന്നതൊക്കെയാണ്. അതുകൊണ്ടാണ് ഇവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നൊക്കെ പറയുന്നത്. സുപ്രീം കോടതിയും കുട്ടികൾ അക്കൗണ്ട് തുറക്കുന്നതിനെ വിമർശിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് അക്കൗണ്ടുകൾക്കെതിരെയാണ് ഇത്തരം പരാതികൾ വ്യാപകമായി ഉയർന്നിട്ടുള്ളത്. എന്നാൽ ഫേസ്ബുക്ക് കൂട്ടായ്മകൾ സൃഷ്ടിച്ചിട്ടുള്ള വലിയ നന്മകളും വിപ്ലവങ്ങൾ എന്നൊക്കെ പറയാവുന്ന കാര്യങ്ങളും ധാരാളമുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രശ്നം എവിടെയാണെന്ന് പരിശോധിക്കേണ്ടതായുണ്ട്. ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

ഇന്ന് ലോകം മുഴുവൻ വ്യാപകവും സജീവവുമായ ഒരു സാമൂഹിക മാധ്യമമാണ് ഫേസ്ബുക്ക്. ഒരു വലിയ വിഭാഗം അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നു. എവിടെയും എന്തിനും ഒരു ന്യൂനപക്ഷമുണ്ട് എന്ന് പറയുന്നത് പോലെ ഫേസ്ബുക്കിൻ്റെ കാര്യത്തിലും അത് നന്നായി ദുരുപയോഗം ചെയ്യുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. അവർ അവരുടെ നിരാശയും കഴിവില്ലായ്മയും കുറ്റബോധവും അജ്ഞതയും അപവാദവും അതിൽ പോസ്റ്റ് ചെയ്യും. അവരുടെ അതേ മാനസികാവസ്ഥയുള്ള 50-60 ലൈക്കിലും സമാന അവസ്ഥയുള്ള ചിലരുടെ കമന്റിലും അവർ സായുജ്യമടയും. ചിലർ സ്ത്രീകളെ അപമാനിച്ച് സായുജ്യമടയും. ചിലർ വ്യക്തികളെ അധിക്ഷേപിച്ച് സായുജ്യമടയും. അതുകൊണ്ട് ഫേസ്ബുക്ക് ഒരു അപകടം പിടിച്ച സാമൂഹിക മാധ്യമമാണെന്ന് ഒരിക്കലും കരുതരുത്. ഒരു പാട്ട് കേട്ടാലോ?

ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ മാത്രം ഓപ്പറേഷനുള്ള മുഴുവൻ തുകയും കണ്ടെത്താൻ കഴിഞ്ഞ ചരിത്രം നമുക്കുണ്ട്. പെട്ടെന്ന് ഓർമ്മ വരുന്നത് മണിപ്പൂരിലെ തൗബാൽ നഗരമാണ്. പാതയോരങ്ങൾ മുഴുവൻ ഫലവൃക്ഷങ്ങൾ, അലങ്കാര ചെടികൾ. ഇതിന് തുടക്കം കുറിച്ചതും അതിനായി ഒത്തുകൂടിയതും ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെയാണ്. ഇതെല്ലാം ഫേസ്ബുക്കിനെ ക്രിയാത്മകമായി ഉപയോഗിച്ചതിൻ്റെ പരിണത ഫലമാണ്. ഒരു പാട്ടുകൂടി കേട്ടാലോ?

ക്രിയാത്മകമായി ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അക്കൗണ്ടിനെ നിയന്ത്രിക്കണമെന്നോ നിരോധിക്കണമെന്നോ പറയുന്നത് എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നതിന് തുല്യമാണ്. ആശയങ്ങൾ പ്രകാശിപ്പിക്കാനുള്ള, നിലപാടുകൾ വ്യക്തമാക്കാനുള്ള, നന്മയുടെ സൂര്യകാന്തി പൂവുകൾ വിരിയിക്കുവാനുള്ള, സർഗാത്മകത വ്യാപിപ്പിക്കാനുള്ള ഒരു വലിയ തട്ടകമാണ് ഫേസ്ബുക്ക് എന്ന് മറന്നുപോകരുത്. അല്ലാതെ പണം കടം ചോദിച്ചിട്ട് കൊടുക്കാത്തതിൻ്റെ പേരിൽ കുടുംബത്തെ പറയാനും താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രമാണങ്ങൾക്കെതിരായ വ്യക്തിയെ താറടിച്ചു കാണിക്കാനും ഉള്ളതല്ല ഈ തട്ടകം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഫേസ്ബുക്കിലൂടെ ചിലരെങ്കിലും വ്യക്തി അധിക്ഷേപങ്ങളും സ്ത്രീകളെ അവഹേളിക്കലും ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ക്രിയാത്മകമായി ഒന്നും ചെയ്യാൻ അവർക്കറിയാഞ്ഞിട്ടാണ് എന്നതുകൊണ്ട് തന്നെ. രണ്ടുവരി കവിത കുറിക്കാൻ അറിയില്ല, എന്താശയം പറയാനാണ്? ഏതെങ്കിലും പുസ്തകത്തെക്കുറിച്ച് എഴുതാമെന്ന് വെച്ചാൽ പത്രമല്ലാതെ വേറൊന്നും വായിക്കാറില്ല. നിലപാട് പണ്ടേയില്ല. ആകെയുള്ളത് അസൂയയും അപവാദം പറയുക എന്നതും മാത്രമാണ്. അവനവനെ കൊണ്ടാകുന്നതല്ലേ ചെയ്യാനാവൂ. അല്ലേ, ഒരു പാട്ടുകൂടെ കേട്ടാലോ?

ഫേസ്ബുക്കിൽ കാലങ്ങളായി വ്യക്തമായ നിലപാടുകളും ആശയ ആവിഷ്കാരങ്ങളുമായി തുടരുന്ന എത്രയോ പേരുണ്ട്. പെട്ടെന്ന് നാവിൻ തുമ്പിലെത്തുന്നത് എഴുത്തുകാരനായ ഷിനിലാൽ, ഡോക്ടർ ജിനേഷ്, ഡോക്ടർ മനോജ് എന്നിവരുടെ പേരുകളാണ്. വളരെ വ്യക്തമായ നിലപാടുകൾ. എന്തെങ്കിലും എഴുതി മൂന്നു പേരുടെ ലൈക്ക് കിട്ടി സായുജ്യമടഞ്ഞ് ഫേസ്ബുക്കിൻ്റെ പേജുകളെ മലിനമാക്കുന്നവർ ഇവരുടെ പേജുകളെ വല്ലപ്പോഴുമൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും, തീർച്ചയായും നല്ലതായിരിക്കും. ഒരു പാട്ടുകൂടി കേട്ടാലോ?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവർക്കും ഒരേ പുസ്തകങ്ങളും നോട്ട്ബുക്കുകളുമായിരിക്കും. സ്കൂൾ തുറന്ന് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് എല്ലാവരുടെ ബുക്കും ഒന്ന് പരിശോധിച്ചു നോക്കൂ. ചിലർ നന്നായി അടുക്കും ചിട്ടയുടെ നോട്ടുകൾ എഴുതിയിട്ടുണ്ടാവും. ചിലർ എഴുതി വെട്ടി വരച്ച് കീറി പൂജ്യം വെട്ടി കളിച്ചു വെച്ചിട്ടുണ്ടാവും. ഫേസ്ബുക്കിലും ഇങ്ങനെ പൂജ്യം വെട്ടി കളിക്കുന്നവരുണ്ട്. എന്തു ചെയ്യാനാവും അല്ലേ? ഒരു പാട്ട് കൂടി കേട്ടാലോ?

എന്തു ചെയ്യണമെന്നറിയാതെ ഒരു കാര്യത്തെ ദുരുപയോഗം ചെയ്യുന്നവരെ പേടിച്ച് ആ കാര്യത്തെ നിയന്ത്രിക്കണമെന്നും നിരോധിക്കണമെന്നും പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചില്ലേ, എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നതുപോലെയാണ്. സാമൂഹിക മാധ്യമങ്ങളെ എങ്ങനെ ശരിയായി ഉപയോഗിക്കാൻ പഠിപ്പിക്കാം, അതാണ് പ്രധാനം. നമുക്ക് വേണ്ടത് ഒരു സാമൂഹിക മാധ്യമ സാക്ഷരതയാണ്. അത് ഡിജിറ്റൽ സാക്ഷരതയുടെ ഭാഗവുമാണ്. ഒരു പാട്ട് കൂടെ കേൾക്കാം.

ഇവിടെ രണ്ട് വിഭാഗം ജനതയെയുള്ളൂ, ക്രിയാത്മകതയുള്ളവരും അലസരും. ക്രിയാത്മകത ജീവിതത്തെ പൊലിപ്പിക്കും, അലസത ഔദാര്യത്തിന് കീഴടങ്ങും. അത് കുറ്റബോധമുണ്ടാക്കും, നിരാശാബോധത്തിന് അത് കാരണമാകും. അത് സാമൂഹിക ദ്രോഹങ്ങളിലേക്ക് ആളുകളെ നയിക്കും. സ്ത്രീകളെ അപമാനിക്കലും വ്യക്തികളെ അധിക്ഷേപിക്കലും സാമൂഹിക ദ്രോഹമാണ്, ആന്റി സോഷ്യലാണ്. ഒരു പാട്ട് കൂടെ കേട്ടാലോ?

ക്രിയാത്മകതയുള്ളവർ മറ്റുള്ളവർ എന്തു ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കില്ല. അവരുടെ ജോലികൾ അവർ നന്നായി ചെയ്തുകൊണ്ടിരിക്കും. നന്നായി പാചകമറിയുന്നവർ അപ്പുറത്തെ അടുക്കളയിൽ കണ്ണുനട്ടിരിക്കില്ലല്ലോ, അല്ലേ? സ്വയം നോക്കാതെ അന്യൻ എന്തു ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കുക ചിലർക്കൊരു രസമാണ്. പണ്ടുകാലത്ത് ഒരു ജോലിക്കും പോകാതെ കടത്തിണകളിൽ വന്നിരുന്ന് റോഡിലൂടെ പോകുന്നവരെ കമന്റും കുറ്റവും പറഞ്ഞിരിക്കുന്നവരുണ്ടായിരുന്നു. ഇന്നവർ കടത്തിണകളിൽ നിന്ന് സാമൂഹിക മാധ്യമങ്ങളിലെ തിണകളിലേക്ക് കുടിയേറിയിരിക്കുന്നു എന്ന വ്യത്യാസമേയുള്ളൂ. ഒരു പാട്ടുകൂടി കേട്ടാലോ?

0: ചെണ്ടാമണി പൊന്നുമണി ചട്ടമ്പി കല്യാണി.
1: സ്വാധീനമുണ്ടാക്കാൻ സഹായിക്കാത്ത, ചിന്തയുടെ ഒരു സ്പാർക്കെങ്കിലും ഉണ്ടാക്കാൻ സഹായിക്കാത്ത, പ്രചോദനമുണ്ടാക്കാത്ത, ചെറുതായി ഒരു മാറ്റത്തിനെങ്കിലും പ്രേരകമാകാത്ത ഏതൊരു പോസ്റ്റും ശവതുല്യമാണ്. ഏതോ ചിത്രത്തിൽ പറയുന്നതുപോലെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകൾ മാത്രമാണവ. ഇടയ്ക്കിടയ്ക്ക് ജോയ് മാത്യുവിൻ്റെ പോസ്റ്റുകൾ കാണാറുണ്ട്, വല്ലപ്പോഴും രവിചന്ദ്രൻ്റെ, ഡോക്ടർ ജിനേഷിൻ്റെ, മനോജിൻ്റെ. അവയിൽ തീയുണ്ട്, നിലാവുണ്ട്, വസന്തമുണ്ട്. അതൊക്കെ വായിച്ചു പോകുന്നതിനിടയ്ക്ക് കയറി വരുന്ന മറ്റു ചിലരുടെ അസഭ്യങ്ങൾ, അസംബന്ധങ്ങൾ. ഖലീൽ ജിബ്രാന്റെ വരികളാണ് ഓർമ്മ വരുന്നത്. മരിച്ചവന് ശവക്കച്ചകൾ അണിഞ്ഞവരെ ഉയർത്തെണീൽപ്പിക്കാനാവില്ല. അത്രയേ പറയുവാനുള്ളൂ. ഒരു പാട്ടുകൂടെ കേട്ടാലോ?

സുഖതമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. കാരണം ഈ ലോകത്തിൽ അലസരായിരിക്കുക അല്ല നമ്മുടെ ലക്ഷ്യം. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, ഒരുപക്ഷെ ലോകത്തെ തന്നെ പുനർനിർവചിക്കുവാനുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ്, അവകാശമാണ്. സുഖമായി ഉറങ്ങാം, സന്തോഷത്തോടെ ഉണരാം. അതുവരെ ശുഭരാത്രി. സ്നേഹപൂർവം, മധുജനം.